ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ശ്രാവണം 20, കൊല്ലവർഷം 1201 കർക്കടകം 26, 2026 ഓഗസ്റ്റ് 11 ചൊവ്വാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:36. 101.9 മെഗാഹെറ്റ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. ഇപ്പോൾ സുഭാഷിതം. സുഹൈബ് മൗലവി അവതരിപ്പിക്കുന്നു.
1: ഏത് ആത്മീയ ചിന്തകളും ആത്മീയ പ്രസ്ഥാനങ്ങളും, അത് മതകീയ ആത്മീയതയാണെങ്കിലും മതാതീത ആത്മീയതയാണെങ്കിലും, അതിൽ 3 ആത്യന്തിക ലക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 1 സമാധാനമാണ്, 2 സൗഹൃദമാണ്, 3 ജീവകാരുണ്യമാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഏത് ആത്മീയ ചിന്തകളെടുത്ത് പരിശോധിച്ചാലും അതിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഒന്നാമത്തേത് സമാധാനം. ഹൈന്ദവ സന്യാസിമാർ ലോകത്തെ പഠിപ്പിച്ചത് ശാന്തി മന്ത്രമാണ്, ഓം ശാന്തി ശാന്തി ശാന്തി. ക്രൈസ്തവ ദേവാലയങ്ങളുടെ ചുമരുകളിൽ നിന്ന് നാം പഠിച്ച മനോഹരമായ ആപ്തവാക്യം ക്രിസ്തുവിൻ്റെ ജനനത്തോടനുബന്ധിച്ചുകൊണ്ട് മാലാഖമാർ ഉദ്ഘോഷിച്ചിട്ടുള്ള വചനമാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇസ്ലാമിൻ്റെ അഭിവാദ്യം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. രണ്ടാമത്തേത് സൗഹൃദമാണ്. സൗഹൃദം എന്ന് പറഞ്ഞാൽ ജാതിമത ചിന്തകൾക്കതീതമായ, കക്ഷിരാഷ്ട്രീയ ഭേദങ്ങൾക്കതീതമായ സാഹോദര്യം. അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്, സാഹോദര്യം. നമ്മുടെ നാടിനെക്കുറിച്ച് അദ്ദേഹം ദീർഘദർശനം ചെയ്യുകയാണ്. ജാതിഭേദങ്ങൾക്കതീതമായി മതവിദ്വേഷങ്ങളില്ലാതെ സഹോദരതുല്യം ജീവിക്കുന്ന നാട്, നമ്മുടെ നാട് മലയാള നാട് മുഴുവൻ അങ്ങനെയാണ്, എന്നല്ല രാജ്യം മുഴുവൻ അങ്ങനെയാവണം. അതാണ് ഗുരുവിൻ്റെ ദീർഘദർശനം. നമ്മുടെ ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങുന്നത്. സാഹോദര്യം എന്ന് പറയുമ്പോൾ വലിയ മാതൃകകൾ, അടയാളപ്പെടുത്തലുകൾ സാഹോദര്യത്തിൻ്റെതായിട്ട് നമ്മുടെ നാടിനുണ്ട് എന്നുള്ളതാണ്. എല്ലാ സമുദായങ്ങൾക്കും സാഹോദര്യത്തിൻ്റെ വലിയ ചരിത്രം പറയാനുണ്ട്. ഇസ്ലാമിലെ വന്മല എന്ന് പറയുന്നത് മലയാളത്തിലെ മഹാകവി എടശ്ശേരിയുടെ ഒരു കവിതയുടെ തലവാചകമാണ്. ഇത് പൊന്നാനിയെ ഇതിവൃത്തമാക്കിയിട്ട് എഴുതുന്ന ഒരു കവിതയാണ്. അദ്ദേഹം പൊന്നാനിയിലെ 2 UP സ്കൂൾ വിദ്യാർത്ഥികളുടെ ചരിത്രം പറയാം. ഒരു കുട്ടിയുടെ പേര് അലവി എന്നാണ്, വേറൊരു കുട്ടിയുടെ പേര് ഗോവിന്ദൻ എന്നാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അലവിയുടെ പിതാവ് ഒരു പലചരക്ക് കട നടത്തുകയാണ്. ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വലിയ പ്രാരാബ്ധമാണ്. പലപ്പോഴും ഗോവിന്ദന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ നിന്ന് വേണ്ടത്ര ആഹാരമെടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അലവി എന്ത് ചെയ്യും? പിതാവ് അറിയാതെ പിതാവിൻ്റെ പലചരക്ക് കടയിൽ നിന്ന് ഒന്നോ രണ്ടോ പഴമെടുത്തുകൊണ്ട് അത് സ്കൂളിലേക്ക് കൊണ്ടുപോയി ഉച്ചയ്ക്ക്. അതാണ് ഗോവിന്ദന് ഭക്ഷണമായിട്ടുള്ളത്. ഇങ്ങനെ തുടരെ തുടരെ പഴക്കുലയിൽ നിന്ന് ഈ പഴം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കാണുമ്പോൾ അലവി മോഷ്ടിക്കുകയാണെന്ന് കരുതി അലവിയെ തല്ലാൻ തുടങ്ങി. അപ്പോഴും ഞാൻ ഗോവിന്ദന് കൊണ്ടുപോയി കൊടുക്കുകയാണെന്ന് അലവി പറയുന്നില്ല. പിന്നെ അലവിയും ഗോവിന്ദനുമൊക്കെ വളർന്ന് വലുതായി ഗോവിന്ദൻ മലയാളത്തിലെ മഹാകവി എടശ്ശേരിയായിട്ട് മാറുമ്പോൾ എടശ്ശേരി എഴുതുന്നതാണ് ഇസ്ലാമിലെ വന്മല. അദ്ദേഹം നമ്മുടെ നാടിൻ്റെ സാഹോദര്യത്തെ പ്രശംസിക്കുകയാണ്, ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഈ സാഹോദര്യം. പലപ്പോഴും ആ സാഹോദര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? അറിയാത്തോർ തമ്മിൽ അയൽപക്കക്കാർ, അറിയുന്നോരെല്ലാവരും അന്യനാട്ടാർ എന്ന് കവി നേരത്തെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു കാലത്തേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഇപ്പോൾ സംശയിക്കണം. അന്യനാട്ടുകാർ മുഴുവൻ നമ്മൾ അറിയുമ്പോഴും അവിടെ നടക്കുന്ന ഓരോ വാർത്തകളും തത്സമയം തന്നെ നമ്മുടെ അറിവിലേക്ക് വരുമ്പോഴും, നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താൾ രോഗിയായി കിടക്കുകയായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത് അയാളുടെ മരണവാർത്ത കേൾക്കുമ്പോഴാണ്. ഇത് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഇങ്ങനെ പൊതുവേ നമ്മുടെ ഗ്രാമങ്ങളിലൊന്നും അങ്ങനെയുള്ള ഒരു അയൽവക്കത്ത് അറിയാതെ പോകുന്ന അവസ്ഥയില്ല. പക്ഷേ നഗരജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അത് കൂടുതൽ കാണുന്നു. തീർച്ചയായിട്ടും ഈ ഒരവസ്ഥയെ ഭേദിക്കുവാനും ജനങ്ങൾ പരസ്പരം കൂടുതൽ അറിയാനും ആ ഒരു പൂർവികമായ അവസ്ഥയിൽ തന്നെ സാഹോദര്യത്തെ വീണ്ടെടുക്കുവാനും നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആത്മീയ ചിന്തകളുടെ ആഴത്തിലുള്ള വായന നമ്മുടെ സാഹോദര്യം ശക്തിപ്പെടുത്തുവാനുള്ള വലിയൊരു മോട്ടിവേഷനായി, വലിയൊരു പ്രചോദനമായി നമുക്ക് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.
0: സുഹൈബ് മൗലവി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ചർച്ചയ്ക്ക് വിശദമായ മറുപടി നൽകാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തയ്യാറാണെന്നും റിജിജു അറിയിച്ചു. രാജ്യത്തെ കാർഷിക വിദ്യാർത്ഥികൾക്ക് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി സ്കോളർഷിപ്പും ഫെലോഷിപ്പും ഏർപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പദ്ധതിയിലൂടെ 6,000-ലധികം വിദ്യാർത്ഥികൾക്ക് 21 കോടിയിലധികം രൂപ ലഭിച്ചെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം പുതിയ യുഗത്തിലാണെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അന്താരാഷ്ട്ര യുവജന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. യുവജനങ്ങളിൽ എയ്ഡ്സ് ഉൾപ്പെടെ ആരോഗ്യ വിഷയങ്ങളിൽ അവബോധം ശക്തിപ്പെടുത്തുന്നതിന് വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വടകര ജില്ലാ ആശുപത്രിയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഡോക്ടർമാരുൾപ്പെടെ ജീവനക്കാരുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിനും മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ജനപ്രതിനിധികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും അടിയന്തര യോഗം ചേർന്നു. മാസ്റ്റർ പ്ലാനിനെക്കുറിച്ച് യോഗത്തിൽ വിശദ ചർച്ച നടത്തി. സംസ്ഥാന കൈത്തറി വസ്ത്ര പ്രദർശന വിപണനമേള മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് തിരുവനന്തപുരം ചിത്തിര തിരുനാൾ പാർക്കിൽ ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിലെ കരകൌശല ഉൽപ്പന്നങ്ങൾ 70 സ്റ്റാളുകളിലായി ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കർക്കിടകവാവ് ബലിതർപ്പണത്തിന് മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നാളെയാണ് കർക്കിടകവാവ്. ലക്ഷദ്വീപിലെ 42-ാമത് ഇന്റർനാഷണൽ സുബ്രതോ മുഖർജി കപ്പ് ഫുട്ബോൾ അണ്ടർ 17 സെലക്ഷൻ ടൂർണമെന്റ് കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ അന്ത്രോത്ത് മഹാത്മാഗാന്ധി സീനിയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യൻമാരായി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 8 മണിക്ക്

അനന്തപുരി എഫ് എം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, കൂത്താട്ടുകുളം മേരി ജോൺ എഴുതിയ ഞാൻ കണ്ട ഈശ്വരൻ എന്ന കവിത ആലാപനം രഞ്ജിനി സുധീരൻ, അധ്യാത്മ രാമായണ പാരായണം 26-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്, തുടർന്ന് ഉദയഗീതം, കെ ഗിരിജാവർമ്മയും സംഘവും പാടിയ ഗാനം, പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ 7:15, ആരുണ്യകം ആയുരാരോഗ്യം 7:55, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. ചരിത്രത്തിൽ ഇന്ന് തൊഴിൽ ദർശനം ചുമട് താങ്ങി. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 106. 8:35 തൃശൂർ ഫാഷൻ ജ്വലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം. 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. 10:02 ഗാനോപഹാരം. 10:30 റീഗൽ ജ്വലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരയ്പൂക്കൾ. ഉച്ചയ്ക്ക് 12:02 ഹരിതവാണി. കിളിക്കൊഞ്ചൽ 12-ാം ഭാഗം. താമരക്കോഴി രചന സി റഹീം. 12:20 12:50 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര. കുട്ടികൾക്ക് കർക്കടക ചികിത്സ ആവശ്യമുണ്ടോ? ഡോക്ടർ ജി പി സിദ്ധി സംസാരിക്കുന്നു. 1:02 ക്യാമ്പസ് കളേഴ്സ്. 2:02 മായാമുദ്രകൾ. ഉംബർത്തോ എക്കോ എഴുതിയ നോവൽ റോസാപ്പൂവിന്റെ പേര്. 2:45 തിരയ്പൂക്കൾ. 3:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പുനഃപ്രക്ഷേപണം. ചലച്ചിത്ര നടി ബിന്ദു മുരളി പങ്കെടുത്തത്. 3:45 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 4:00 തിരയ്പൂക്കൾ. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം 26-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. ജൈവ കൃഷിക്കായി ജൈവ വളക്കൂട്ടുകൾ രവീന്ദ്രൻ ആറുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ. ടി ആർ മഹാലിംഗം പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. അനന്തപുരി എഫ് എം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C. കുറഞ്ഞ താപനില 25°C. പെയ്ത മഴ 0.4 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.6°C. കുറഞ്ഞ താപനില 25°C. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി ആരംഭിക്കുകയാണ്. ഏവർക്കും ഇത് നല്ലൊരു ദിനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്തേ അനന്തപുരിയിൽ ഇന്ന് ശ്രോതാക്കൾക്കൊപ്പമുള്ളത് ആര്യ പ്രസന്നൻ. നമസ്തേ അനന്തപുരിയിൽ നമുക്ക് ആദ്യം കേൾക്കാം.
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ കൂത്താട്ടുകുളം മേരി ജോണിന്റെ ഞാൻ കണ്ട ഈശ്വരൻ എന്ന കവിത. ആലാപനം രഞ്ജിനി സുധീരൻ.

0: ഉഷ മലരിയിൽ നിങ്ങൾ കേട്ടത് കൂത്താട്ടുകുളം മേരി ജോണിൻ്റെ ഞാൻ കണ്ട ഈശ്വരൻ എന്ന കവിത. ആലപിച്ചത് രഞ്ജിനി സുധീരൻ.
1: രാമായണ പാരായണം 26-ാം ദിവസം. ഇന്നു മുതൽ യുദ്ധകാണ്ഡം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ശ്രീരാമാദികളുടെ നിശ്ചയം, ലങ്കാ വിവരണം, യുദ്ധയാത്ര, രാവണ കുംഭകർണ സംഭാഷണം, രാവണ വിഭീഷണ സംഭാഷണം എന്നീ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: നമസ്തേ. അനന്തപുരിയിൽ ഇനി ഉദയഗീതം. കെ ഗിരിജാവർമ്മയും സംഘവും പാടിയ ഭക്തിഗാനം കേൾക്കാം. ഗണനായകം ഭജേ ഗണനായകം എന്നാരംഭിക്കുന്നു.

0: കെ ഗിരിജാവർമ്മയും സംഘവും പാടിയ ഭക്തിഗാനമാണ് ഉദയഗീതത്തിൽ ഇന്ന് കേട്ടത്.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: സർഗം എന്ന ചിത്രത്തിൽ ബോംബെ രവിയുടെ സംഗീതത്തിൽ ചിത്ര പാടിയത് കേൾക്കാം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലാദ്യം പത്രവൃത്താന്തം. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തിൽ ചരിത്രത്തിലാദ്യമായി ഈ വർഷം രാജ്യത്തിന്റെ 80-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് ആലപിക്കപ്പെടുമെന്ന് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അറിയിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വന്ദേമാതരവും യുവശക്തിയും മുഖ്യപ്രമേയമാകും. UPI ഇടപാടുകൾ ഉപഭോക്താക്കൾക്ക് സൌജന്യമായി തന്നെ തുടരുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്നലെ രാജ്യസഭയിൽ വ്യക്തമാക്കി. റോഡരികിലെ കച്ചവടക്കാരുടെ ചെറിയ ഇടപാടുകളടക്കം ബഹുഭൂരിപക്ഷം വ്യാപാര ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും മന്ത്രി പറഞ്ഞു. 2023 മണിപ്പൂർ കലാപത്തിന് ഇരയായ 24,000 കുടുംബങ്ങൾക്ക് ഇനിയും ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും അവരുടെ പുനരധിവാസം നടന്നിട്ടില്ലെന്നുമുള്ള പരാതി അന്വേഷിക്കാൻ ബന്ധപ്പെട്ട സമിതിയോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. കലാപവുമായി ബന്ധപ്പെട്ട CBI, NIA തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കേസുകൾ വിചാരണ ചെയ്യാൻ 2 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നത് പരിഗണിക്കാനും സുപ്രീംകോടതി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നത് കേരളം എന്നാക്കി ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ ഇന്നലെ ലോക്സഭയിൽ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് അവതരിപ്പിച്ചു. എന്നാൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ബിൽ പാസാക്കാൻ കഴിഞ്ഞില്ല. പട്ടികവർഗ വിഭാഗം ജനങ്ങൾ താമസിക്കുന്ന മേഖലകളെ ഊരുകൾ എന്നാക്കി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. കഴിഞ്ഞ കേരള സർക്കാർ ഉന്നതി എന്ന് പേരുമാറ്റിയ ഉത്തരവിനെ ഭേദഗതി ചെയ്താണ് പട്ടികജാതി വർഗ വകുപ്പ് പുതിയ ഉത്തരവിറക്കിയത്. നാളെ കർക്കിടകവാവ്. വിവിധ പുണ്യതീർത്ഥങ്ങളിലും ക്ഷേത്രങ്ങളിലും ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. കർക്കിടകവാവുമായി ബന്ധപ്പെട്ട് കച്ചവടക്കാർക്കും പൊതുജനങ്ങൾക്കും ഭക്ഷ്യവസ്തുക്കൾ സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. തെക്കേ അമേരിക്കൻ രാജ്യമായ കൊളംബിയയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ ഭൂകമ്പം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 82 പേർ മരിച്ചു. 17 വർഷത്തിനുശേഷം ഇന്ത്യയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ഡൽഹിയിലെ ഇന്ദിരാ

0: ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം വേദിയാകും. ഈ മാസം 17 മുതൽ 23 വരെയാണ് ടൂർണമെന്റ് ക്രമീകരിച്ചിരിക്കുന്നത്.
1: നാളെ കർക്കിടകവാവ്. തലമുറകൾ പലത് കടന്നുപോകുമ്പോഴും ഓർമ്മകൾ നിലനിൽക്കുന്നുണ്ടെന്ന് ഓരോ കർക്കിടകവാവും ഓർമ്മിപ്പിക്കുന്നു. തിരുവല്ലം മുതൽ തിരുനെല്ലി വരെ ലക്ഷക്കണക്കിനാളുകൾ ഒത്തുകൂടുന്നത് ഒരു ആചാരമനുഷ്ഠിക്കാൻ മാത്രമല്ല, അവരുടെ പൂർവികരുടെ ഓർമ്മകൾ പുതുക്കാനുമാണ്. ഈ ജനക്കൂട്ടത്തെ വരവേൽക്കാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പുണ്യസ്ഥലങ്ങൾ ഒരുങ്ങുമ്പോൾ മതിയായ സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്നത് ആചാരത്തിന്റെ പവിത്രത സംരക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ്. വിശ്വാസികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതിനാൽ പ്രധാന ബലികേന്ദ്രങ്ങളിൽ പലതിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ബുദ്ധിമുട്ടിലാണെന്ന് പരാതിയുണ്ട്.
2: അടിസ്ഥാന സൗകര്യം തീർച്ചയായിട്ടും ഈ കരിശ്രാമസ്വാമി ക്ഷേത്രത്തിനകത്ത് ഈ ടോയ്ലറ്റ് സൗകര്യം വളരെ നിർബന്ധമാണ്.
1: തിരുവല്ലം പ്രദേശവാസി സിമി.
2: അതെ, കർക്കിടക വാവ് ബലിയോടനുബന്ധിച്ച് മാത്രമല്ല എല്ലാ തിങ്കളാഴ്ചകളിലും അല്ല കറുത്ത വാവ് ആയാലും പോലും അവിടെ ആൾക്കാർ ബലിയിടുന്ന സൗകര്യം വളരെ കുറവാണ്. കാര്യം 2000-ൽ പരം ആൾക്കാർ എല്ലാ തിങ്കളാഴ്ചകളിലും കറുത്ത വാവിനായാലും ബലിയിടാൻ വരുന്ന അവർക്ക് ഈ ടോയ്ലറ്റ് സംവിധാനം ഇല്ല. പോരെങ്കിൽ അവിടെ ഷവർ വെച്ചിട്ടുണ്ട്. ആ ഷവറിൽ നിന്ന് വരുന്ന വെള്ളം വരെ വളരെ ദയനീയാവസ്ഥയിലുള്ള വെള്ളമാണ്. മുങ്ങി കുളിക്കാനുള്ള സൗകര്യമില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണുള്ളത്? പ്രത്യേകിച്ച് വാഹന സൗകര്യം, അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം വളരെ കുറവാണ്. തോന്നുന്നിടത്ത് അതാണ് ഈ റഷ്. എപ്പോഴും ടൂ വീലർ വരുന്ന ആൾക്കാർ തമ്മിൽ തന്നെ വണ്ടികൾ തമ്മിൽ അപകടങ്ങൾ ഒരുപാട് ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് എല്ലാ വർഷവും വാവുബലിയോടനുബന്ധിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് അവര് വന്ന് നോക്കി ഇവര് വന്ന് നോക്കി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതെല്ലാം അടിസ്ഥാന സൗകര്യമായി വന്ന സന്തോഷം.
1: തിരുമുല്ലവാരം പ്രദേശവാസി ധനീഷ്.
3: വരുമ്പോ ബലിയിട്ടിട്ട് അവർക്ക് ഡ്രസ് മാറാണോ എന്നും യൂറിയൻ പാസ് ചെയ്യുമ്പോൾ അവരുടെ സൗകര്യമില്ല. അടിസ്ഥാന സൗകര്യം അതാണ് മെയിൻ വിഷയം അവിടുത്തെ. അവരുടെ സൗകര്യം ദേവസ്വം പോലെ ഉണ്ടാക്കുന്നില്ല. ദേവസ്വം പോലെ സ്വന്തമായിട്ട് ഭൂമിയില്ല. അക്വറി ചെയ്ത് പോലായിട്ട് ഭൂമി എടുക്കുന്നു കുറെ നാളുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതും ഭൂമി എടുക്കുന്നില്ല. അവിടെ വന്ന് വിലയിറപ്പണം നടത്തിയിട്ട് പോകാൻ സ്ത്രീ ചോദിച്ചപ്പോൾ എവിടെ ഇപ്പോൾ ഡ്രസ് മാറും, ഒരു ചേഞ്ച് റൂമോ ഓരോന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അവർക്ക് പൈസ മതി. പൈസ വലയിറപ്പണം മന്ദിരോമോ നടത്തി പൈസ വലിച്ചിട്ട് പോകുന്നു, വഴിപാട് നടത്തി പൈസ വെച്ചിട്ട് പോകുന്നു. ഈ വരുന്ന വ്യക്തികൾ ഇങ്ങനെ സഹിക്കുന്ന ബുദ്ധിമുട്ടുള്ളതും അടുത്തുള്ള വീടുകളിലോ എവിടെയെങ്കിലൊക്കെ പോയിട്ടായിരുന്നു അവർ ഡ്രസ് ചേഞ്ച് ചെയ്തു. ഈ പറഞ്ഞ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ ഒരു ടെൻഡുണ്ടാക്കി ചെയ്യാൻ പറ്റും, പക്ഷേ ബാത്റൂമിൽ പോകണം എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലല്ലേ, എത്രയും പിടിച്ചിരിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ആ ദേവസ്വം ബോർഡ് അനാസ്ഥാനല്ലേ, സർക്കാർ ഭരണത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ദേവസ്വം ബോർഡ് വരെ ഈ ടോയ്ലറ്റ് എന്തുകൊണ്ട് വെച്ചൂടാ? ഓപ്പറേഷൻ അധികാരികളുടെ ഈ ടോയ്ലറ്റ് വെച്ചൂടെ? ഡ്രസ് ചേഞ്ച് സൗകര്യം വെച്ചൂടെ? ഫണ്ട് മാത്രം കൊണ്ടുപോയാൽ മതിയോ? ആ ഫണ്ടിന്റെ 1% ഇവിടെ ചെലവാക്കണ്ടേ? ഇതൊന്നും ചെയ്യുന്നില്ല. അവിടെ കുടിക്കാനായിട്ട് കുടിവെള്ളം ഒന്നും പറഞ്ഞിട്ട് ഒരു ബോർഡ് കാണിച്ചു തരാൻ പറ്റുമോ? ഇവിടെ അതുപോലും ഇല്ല. അടുത്തവരുടെ കുടിക്കാൻ പോലും വെള്ളം അവിടെ വെച്ചിട്ടില്ല. അടുത്തവരെ ഒന്നുമില്ല. അവിടുത്തെ നാട്ടുകാരും ചില സംഘടനകളും ചേർന്ന് ചെയ്യുന്ന പ്രവർത്തനമുണ്ട്. ഈ വെച്ചാൽ വന്നിട്ട് പോയി ചേരുന്നതല്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്നും ദേവസ്വം ഭാഗത്തുനിന്നും ഒരു സൗകര്യം അവിടെ ചെയ്യുന്നില്ല. ഒരു വർഷങ്ങൾ ഫണ്ടിലെടുത്ത് ഫണ്ട് കൊണ്ടുപോകുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. ആ ഫണ്ടിന്റെ കൊണ്ടുപോകുന്നതിന് 1% വിനിയോഗിക്കുന്നില്ല. ക്ഷേത്രം തന്നെ പൊളിച്ചിട്ടിട്ട് വർഷങ്ങളായി. ആ നാലമ്പലം ചുറ്റമ്പലം പോലും വലിയ ഇതുവരെ പണിയിട്ടില്ല. 2017-19 ക്ഷേത്രം പൊളിച്ചിട്ടില്ല. ഇപ്പൊ വർഷം എത്ര? 7 വർഷമായി.
1: ആലുവ മണപ്പുറം ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് നീലകണ്ഠൻ.
4: രാത്രി 12 മണി അതില് ബലികർമാദികൾ തുടങ്ങും. പിറ്റേ ദിവസം 13-ാം തീയതി ഏതാണ്ട് ഉച്ചയ്ക്ക് നിലനിൽക്കും. ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സൗകര്യങ്ങളും ദേവസ്വം ബോർഡും ഉപദേശ സമിതിയും ചെയ്യുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം. ജനങ്ങൾ വണ്ടിയിൽ വരുവാണെങ്കിലും പാർക്ക് ചെയ്യാനായിട്ട് പ്രത്യേക ഗ്രൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ അമ്പലത്തിന്റെ അതിന്റെ ഇടയ്ക്ക് വെള്ളവും ചെളി കയറി കിടന്നത് അതൊക്കെ വൃത്തിയായിക്കൊണ്ടേ ഇരിക്കണു. ഈ മട്ടിൽ നിൽക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല അന്തരീക്ഷമാണല്ലോ. അപ്പൊ വെള്ളത്തിന്റെ ഒന്നും ചെളിയുടെ പ്രശ്നമൊന്നും ഒരുക്കണില്ല. രാവിലെ ഭക്തജനങ്ങൾക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് ദേവസ്വം ബോർഡ്. പിന്നെ വൈദ്യസഹായങ്ങള്, ഫയർഫോഴ്സ് ഉണ്ട്, ഷൂഗാർഡ് ടീമുണ്ട്, എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ കാഴ്ചപ്പാടില് ഞങ്ങൾക്ക് കുറ്റം പറയാനുള്ളത് എപ്പോഴും ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം ബോർഡിന് കാശ് മാത്രം മതി. വേണ്ട സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമേ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളൂ. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്.
1: ബീച്ചുകളിലും നദീതീരങ്ങളിലും ആചാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അടിഞ്ഞുകൂടുന്നത് തടയാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതൽ ശുചീകരണ തൊഴിലാളികളെ വിന്യസിക്കുകയും മാലിന്യശേഖരണം തുടർച്ചയായി നടക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു വരുന്നു. പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒഴിവാക്കാനും പരമ്പരാഗതമായ ജൈവ വസ്തുക്കൾ മാത്രം ഉപയോഗിക്കാനും ആചാരങ്ങൾ ചെയ്തു കഴിഞ്ഞതിനു ശേഷവും പുണ്യസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് സന്നദ്ധ പ്രവർത്തകരുമായി സഹകരിക്കാനും അധികൃതർ വിശ്വാസികളോട് അഭ്യർത്ഥിക്കുന്നുണ്ട്.
5: ഓരോ ഡിപ്പാർട്ട്മെന്റ് തലത്തിലാണ് ഓരോരുത്തർ അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നത്. 600-ലധികം പോലീസുകാരെ വിന്യസിക്കുന്നുണ്ട്.
1: വർക്കല പാപനാശം കൗൺസിലറും മുനിസിപ്പൽ ചെയർപേഴ്സണുമായ ഗീത ഹേമചന്ദ്രൻ.
5: കാരണം ട്രാഫിക് കണ്ടക്ട് ചെയ്യാൻ അത് ഏറ്റവും കൂടുതൽ പ്രദേശത്തേക്ക് വരുന്ന വർക്കല പാപനാശത്തേക്ക് വരുന്ന കൊല്ലം ഭാഗത്തു നിന്നുണ്ടാവും, തിരുവനന്തപുരം ഭാഗത്തു നിന്നുണ്ടാവും, പാരിപ്പള്ളി ഭാഗത്തു നിന്നുണ്ടാവും. അപ്പൊ ആ ഭാഗങ്ങളിലൊക്കെ പോലീസ് തന്നെ 11:00 വൈകുന്നേരം മുതൽ ട്രാഫിക് കൺട്രോൾ ഉണ്ട്. അതിന് വൺ വേ സിസ്റ്റം ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 12:00 രാവിലെ 7:00 മുതൽ തന്നെ പോലീസിന് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നഗരസഭ ചെയ്യുന്നതെന്ന് വെച്ചാല് ബയോ ടോയ്ലറ്റ് അല്ലെങ്കിൽ ഈ ടോയ്ലറ്റ് സൗകര്യം, അതുപോലെ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കല്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണോ ഇവിടത്തേക്ക് പാപനശത്തേക്ക് വരുന്നത് ആ ഭാഗങ്ങളിലേക്കുള്ള റോഡുകൾ കാട് വെട്ടി അത് ക്ലീൻ ആക്കി കുഴി അടയ്ക്കുക, അതെല്ലാം കഴിഞ്ഞു. അതുപോലെ പാർക്കിംഗ് ഗ്രൗണ്ട് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. പ്രൈവറ്റ് പാർട്ടിക്കാരുടേതുമുണ്ട്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉണ്ട്, പിന്നെ ക്ഷേത്രം പ്രോപ്പർട്ടിയായ നന്ദാവനം ഉണ്ട്. ആ നന്ദാവനവും പാർക്കിംഗ് ഗ്രൗണ്ട് എല്ലാ വർഷവും പാർക്കിംഗ് ഗ്രൗണ്ടായിട്ട് അപ്പോൾ ടു വേ ആയിട്ട് പോകാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ മുനിസിപ്പാലിറ്റിയുടെ മേൽനോട്ടത്തിൽ കാടെല്ലാം വെട്ടിത്തെളിച്ചു, ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തു, ആ ഭാഗമൊക്കെ ക്ലീൻ ആക്കി. പിന്നെ മുനിസിപ്പാലിറ്റി ഈ വാർഡുകളിലെല്ലാം എല്ലാ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും ഹരിതയത്വം പാലിച്ചാണ് ഇത് ചെയ്യുന്നതേ. നമുക്ക് പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുവരുന്നവരിൽ നിന്നും 10 രൂപ ഈടാക്കും ഞങ്ങൾ ഹരിതകർമ്മസേന അംഗങ്ങൾ, NCC, NSS എല്ലാവരും ഉണ്ടാവും. ആ 10 രൂപ കൊടുത്തിട്ട് പ്ലാസ്റ്റിക് കൊണ്ടുവരുന്ന കുപ്പി കൊണ്ടുവരുന്നവർക്ക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അവരെ കയ്യിൽ നിന്ന് 10 രൂപ ഞങ്ങൾ മേടിക്കും. അകത്തോട്ട് പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ തിരികെ വരുമ്പോൾ ആ പ്ലാസ്റ്റിക് കുപ്പി തിരിച്ചു കൊടുത്താൽ ആ പൈസ കൊടുക്കും, തിരിച്ചു കൊടുക്കും. കിറ്റൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക് കിറ്റ് ആണെങ്കിൽ അതിന് പകരം അവർക്ക് സഞ്ചിയാണ് കൊടുക്കുക. അതെല്ലാ വർഷവും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത്തവണ അതുണ്ടായിരിക്കും.
1: വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടങ്ങളും വിവിധ സർക്കാർ വകുപ്പുകളും ഈ വർഷത്തെ ആചരണത്തിന് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
6: ഈ August 12 നടക്കുന്ന വലിയ തർപ്പണം, അതിനുവേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുപാട് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ പല ക്ഷേത്രങ്ങളിലും വലിയ തർപ്പണം നടക്കും.
1: തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ:
6: ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് തിരുവല്ലത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നല്ല ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അവിടെ പന്തലുകളുടെ വലിപ്പം വർദ്ധിപ്പിച്ചു, കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു, പിന്നെ VIP പാസ് എന്നൊക്കെ പറഞ്ഞ് വിറ്റുകൊണ്ടിരുന്ന ചില മോശപ്പെട്ട പ്രവണതകൾ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി ഓൺലൈനിൽ ബുക്കിംഗ് ആയി. 6000 ഓൺലൈൻ ബുക്കിംഗ് ആയി. പിന്നെ ശുചീകരണത്തിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വർഷത്തെക്കാളും മെച്ചമായിട്ട് ചെയ്യാൻ നേരത്തെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്കലയിലും തിരുമൂലവാരത്തുമാണ് വേറെ പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ. മറ്റു സ്ഥലങ്ങളുമുണ്ട്, എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് കൊല്ലത്ത് തിരുമൂലവാരത്തും അതുപോലെ വർക്കലയിലും. വർക്കലയിലും ബഹുജന പങ്കാളിത്തമുണ്ട്. അവിടുത്തെ മുനിസിപ്പാലിറ്റി വളരെ സഹകരിച്ചിട്ടാണ് വർക്കലയിൽ ഏർപ്പാടുകൾ ചെയ്യുന്നത്. എല്ലായിടത്തും കഴിഞ്ഞ വർഷമൊക്കെ ഓരോരോ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഉണ്ടായി. ഉദാഹരണത്തിന് വർക്കലയിലെ പന്തല് കടലെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുമൂലവാരത്തും കഴിഞ്ഞ പ്രാവശ്യം 1-2 കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഉണ്ടായി. അതെല്ലാം പലതരത്തിലുള്ള മീറ്റിംഗുകൾ നടത്തി പ്രാദേശികമായിട്ടുള്ള ധാരണകളിലെത്തി അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സജ്ജീകരണങ്ങൾ മുൻ വർഷങ്ങളെക്കാളും മെച്ചപ്പെട്ടതാണ് എന്ന് വളരെ ധൈര്യത്തോടുകൂടി പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ശംഖുമുഖത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടിപ്പോ. കാരണം അവിടെ ഈ മറ്റേ വാള് പണിയുന്നത് കൊണ്ട് സ്ഥലപരിമിതികളൊക്കെ ഉണ്ട്. അവിടെ ജില്ലാ കളക്ടർ ഇടപെട്ടിട്ട് ചില ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏതായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ആലുവയിലും വർക്കലയിലും തിരുമൂലവാരത്തും തിരുവല്ലത്തും ശംഖുമുഖത്തും ആണ് പ്രധാന കേന്ദ്രങ്ങൾ. വേറെയും ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. എല്ലായിടത്തും 3-4 മീറ്റിംഗുകൾ കൂടി അവലോകന യോഗം നടത്തി നമ്മൾ പലരും നേരിട്ട് പോയി സന്ദർശിച്ച് സാമ്പത്തികമായ അനുമതികളെല്ലാം കൊടുത്ത് കൂടുതൽ ആളുകളെ വിന്യസിപ്പിച്ചുകൊണ്ട് ആണ് ഇപ്പൊ നടത്തുന്നത്. സാധാരണ വരുന്ന ഒരു പരാതി എന്ന് പറയുന്നത് വലിയിടം ചെന്നിരിക്കുമ്പോൾ കൊടുക്കുന്ന എള്ളും പൂവും ഒക്കെ കുറഞ്ഞു പോകും, വളരെ പിശുക്കി കൊടുക്കുന്നത് പോലെ ആണ് എന്നൊരു പരാതി വന്നത്. അതെല്ലാം മാറ്റാൻ നമ്മളാലാവുന്ന എല്ലാ പരിശ്രമങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം പിതൃക്കൾക്ക് വളരെ തൃപ്തിയോടുകൂടി ബലിതർപ്പണം നടത്താൻ ആളുകൾക്ക് സാധിക്കട്ടെ, സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം.
1: കർക്കിടകവാവ് ഓർമ്മകളുമായി ബലി നടക്കുന്ന സ്ഥലങ്ങളിൽ എത്തുന്ന ഒരു വിശ്വാസി നിരാശയോടെ മടങ്ങേണ്ട ഒരു ദിനമാകരുത്. മതിയായ പാർക്കിംഗ്, വൃത്തിയുള്ള ശുചിമുറികൾ, സുരക്ഷിതമായ പാതകൾ, കാര്യക്ഷമമായ ആൾക്കൂട്ട നിയന്ത്രണം എന്നിവ സൗകര്യങ്ങളല്ല, മറിച്ച് ഈ ദിനത്തിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കുന്ന അവശ്യ സേവനങ്ങളാണ്. മുംബൈ പോയവരെ ആദരിക്കുന്ന ആചാരത്തിനൊത്തുകൂടുന്നവരോട് തുല്യമായ ആദരവ് പ്രതിഫലിപ്പിക്കുന്നതായിരിക്കട്ടെ ബോർഡ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനത്തോടെ ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ.
0: നമസ്തേ അനന്തപുരിയിൽ പ്രഭാത ഭേരി വീണ്ടുമെത്തും നാളെ രാവിലെ 6:30.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഒരറിയിപ്പ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
5: കൃഷിയെപ്പറ്റി കൂടുതൽ ശാസ്ത്രീയമായി പഠിക്കാനും അതിലെ നൂതനമായ വിദ്യകളെക്കുറിച്ച് അറിവ് നേടാനും ഇവിടെയുള്ള 4 വർഷം എന്നെ സഹായിച്ചു.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരും പ്രാദേശിക വാർത്തകൾക്ക് ശേഷം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. വിദേശികൾക്ക് രാജ്യത്ത് പ്രവേശിക്കാൻ 11 പുതിയ പോർട്ടുകളിൽ ഇ വിസ സൌകര്യം ഒരുക്കിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇന്ത്യ യുഎസ് നാവികസേനകളുടെ സംയുക്ത പരിശീലനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മഴക്കെടുതിയെ തുടർന്നുണ്ടായ കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. 120 അധിക ബാച്ചുകൾ അനുവദിച്ചതിലൂടെ ഈ അധ്യയന വർഷം സംസ്ഥാനത്ത് 7200 വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനം ലഭിച്ചതായി മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലിതർപ്പണത്തിന് ക്ഷേത്രങ്ങളിലും കടപ്പുറങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. വിദേശികൾക്ക് രാജ്യത്ത് പ്രവേശിക്കാൻ 11 പുതിയ പോർട്ടുകളിൽ ഇ വിസ സൌകര്യം ഒരുക്കിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഭോപ്പാൽ, തിരുപ്പതി വിമാനത്താവളങ്ങൾ, അട്ടാരി, അഗർത്തല തുറമുഖങ്ങൾ തുടങ്ങിയവ ഇ വിസ സൌകര്യമൊരുക്കിയ പോർട്ടുകളിൽ ഉൾപ്പെടും. ഇതോടെ രാജ്യത്ത് ഇ വിസ സൌകര്യം ലഭിക്കുന്ന പോർട്ടുകളുടെ എണ്ണം 88. 72 മണിക്കൂറിനകം 95% വിസകൾ ഇ വിസയായി നൽകിയെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ചർച്ചയ്ക്ക് വിശദമായ മറുപടി നൽകാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തയ്യാറാണെന്നും റിജിജു അറിയിച്ചു. വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് പ്രസ്താവന വേണമെന്ന് കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും ആവശ്യപ്പെട്ടിരുന്നതായി അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രിയുടെ മറുപടി സമാധാനപരമായി കേൾക്കണമെന്നും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുതെന്നും കിരൺ റിജിജു കോൺഗ്രസിനോടും മറ്റ് പ്രതിപക്ഷ പാർട്ടികളോടും അഭ്യർത്ഥിച്ചു. ഗ്രീൻ ഇന്ത്യ മിഷന്റെ ഭാഗമായി 17 സംസ്ഥാനങ്ങളിൽ 184,000 ഹെക്ടറിലധികം ഭൂമിയിൽ പാരിസ്ഥിതിക പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതായി പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ലോക്സഭയിൽ അറിയിച്ചു.

0: നശിച്ച വനപ്രദേശങ്ങളിലെയും വനേതര പ്രദേശങ്ങളിലെയും പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 മുതൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഗ്രീൻ ഇന്ത്യ മിഷൻ. രാജ്യത്തെ കാർഷിക വിദ്യാർത്ഥികൾക്ക് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി സ്കോളർഷിപ്പും ഫെലോഷിപ്പും ഏർപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. പദ്ധതിയിലൂടെ 6000-ൽ വിദ്യാർത്ഥികൾക്ക് 21 കോടിയിലധികം രൂപ ലഭിച്ചെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കാർഷിക വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്ന ഇത്തരം പദ്ധതികൾ രാജ്യത്തിന്റെ കാർഷിക ഭാവിക്ക് മുതൽക്കൂട്ടാവുമെന്നും ചൌഹാൻ പറഞ്ഞു. ഇന്ത്യ യുഎസ് നാവിക സേനകൾ സംഘടിപ്പിക്കുന്ന 8-ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. ഇരു നാവികസേനകളുടെയും സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ് ഇഒഡി സംഘങ്ങളാണ് ഉഭയകക്ഷി അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. ഇന്നലെയാണ് 5-ദിന അഭ്യാസ പ്രകടനത്തിന് തുടക്കമായത്. വിഷയ വിദഗ്ധ കൈമാറ്റങ്ങൾ, ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവയാണ് അഭ്യാസ പ്രകടനത്തിൽ ഉള്ളത്. നൂതന സാങ്കേതിക വിദ്യകൾ, സമകാലിക ഇഒഡി രീതികൾ, മികച്ച പ്രവർത്തന രീതികൾ എന്നിവ കൈമാറുന്നതിന് പരിപാടി വഴിയൊരുക്കും. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. മഴക്കെടുതിയെ തുടർന്നുണ്ടായ കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭയിൽ ചേരുന്ന യോഗത്തിൽ മന്ത്രി ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരത്ത് നിന്ന് റിജു കോലിയക്കോട്.
1: പ്രകൃതിക്ഷോഭം, വെള്ളപ്പൊക്കം, വരൾച്ച എന്നിവ കാരണം കൃഷിനാശം സംഭവിക്കുകയും കാർഷിക മേഖലയെ ഗൌരവമായി ബാധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കൃഷിവകുപ്പിന്റെയും സഹകരണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ ആലോചിക്കുന്നതിനും കർഷകർക്ക് പുനഃകൃഷി നടത്തുന്നതിനായി പലിശരഹിത കാർഷിക വായ്പ ലഭ്യമാക്കുന്നതുൾപ്പെടെയുള്ള വിവിധ സഹായ നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്യും. കേരള ബാങ്ക്, നബാർഡ്, ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ പ്രതിനിധികൾ, സഹകരണ ധനകാര്യ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, സംസ്ഥാന കാർഷിക സഹകരണ ബാങ്കുകളുടെ പ്രതിനിധികൾ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. കൃഷിനാശം നേരിട്ട കർഷകരുടെ അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ, പുനഃകൃഷിക്കാവശ്യമായ പ്രവർത്തന മൂലധനം, വായ്പ ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കൽ, വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങളെ തുടർന്ന് കാർഷിക മേഖലയിലുണ്ടാകുന്ന സാമ്പത്തിക ആഘാതം ലഘൂകരിക്കുന്നതിനെക്കുറിച്ചുള്ള മറ്റ് നടപടികൾ എന്നിവയും യോഗത്തിൽ ചർച്ച ചെയ്യും.
0: പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സുരക്ഷ മുൻനിർത്തി തിരുവല്ല താലൂക്കിലെ 10 വിദ്യാലയങ്ങൾക്കും കോഴഞ്ചേരി താലൂക്കിലെ 2 അങ്കണവാടികൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന്റെ ഭാഗമായി ടൌൺഷിപ്പിലേക്ക് മാറി താമസിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഉപജീവന മാർഗം ഒരുക്കുന്നതിന് കുടുംബശ്രീക്ക് 90,16,600 രൂപ അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവായി. മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട ഉപജീവന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനാണ് തുക വിനിയോഗിക്കുക. കുടുംബശ്രീക്ക് തുക നൽകാൻ ജില്ലാ കളക്ടർക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ടൌൺഷിപ്പിലേക്ക് മാറുന്ന കുടുംബങ്ങളുടെ നിലവിലെ സാഹചര്യവും ഉപജീവന ആവശ്യങ്ങളും പരിഗണിച്ചാണ് മൃഗസംരക്ഷണ മേഖലയിലെ ഉപജീവന പദ്ധതികൾ കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്നത്. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ കുടുംബത്തിന് സംരക്ഷണം നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. സംസ്ഥാന കൈത്തറി വസ്ത്ര വിപണന പ്രദർശനമേള മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് തിരുവനന്തപുരം ചിത്തിര തിരുനാൾ പാർക്കിൽ ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിലെ കരകൌശല ഉൽപ്പന്നങ്ങൾ 70-ഓളം സ്റ്റാളുകളിലായി ഒരുക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര യുവജന ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടി ഇന്ന് തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. യുവജനങ്ങളിൽ എയ്ഡ്സ് ഉൾപ്പെടെ ആരോഗ്യ വിഷയങ്ങളിൽ അവബോധം ശക്തിപ്പെടുത്തുന്നതിന് വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഹജ്ജ് തീർത്ഥാടകർക്ക് ആദ്യ ഗഡു തുക അടയ്ക്കുന്നതിന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഈ മാസം 17 വരെ സമയം നീട്ടി. ഇത് സംബന്ധിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് അയച്ച കത്തിനെ തുടർന്നാണ് നടപടി. അധിക ബാച്ചുകൾ അനുവദിച്ചതിലൂടെ ഈ അധ്യയന വർഷം സംസ്ഥാനത്ത് 7,200 വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനം ലഭിച്ചതായി മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. കാസർകോട് ജില്ലയിൽ അനുവദിച്ച 10 അധിക പ്ലസ് വൺ ബാച്ചുകളുടെ ജില്ലാതല ഉദ്ഘാടനം മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം പുതിയ യുഗത്തിലാണെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ പറഞ്ഞു. കാസർകോട് കുമ്പള ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായ ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലിതർപ്പണത്തിന് ക്ഷേത്രങ്ങളിലും കടപ്പുറങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെയാണ് കർക്കടകവാവ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കിടക വാവ് ബലി തർപ്പണം പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. ആലുവ മണപ്പുറം, തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം കടപ്പുറം, കോഴിക്കോട് വരയ്ക്കൽ, കണ്ണൂർ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിന് ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. പുലർച്ചെ മുതൽ നടക്കുന്ന ബലിതർപ്പണത്തിനായി മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വാവ് ബലിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് ഇന്ന് തൃപ്പൂണിത്തറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30-നും 11:30-ക്കും സർവീസ് ഉണ്ടായിരിക്കും. KSRTCയും വിപുലമായ ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് വരയ്ക്കൽ കർക്കിടകവാവ് ബലിതർപ്പണത്തിന് ശ്രേഷ്ഠാചാര്യ സഭയിലെ ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിൽ വൈകിട്ട് 4 ആരംഭിക്കുന്ന ബലിതർപ്പണവും തിലഹോമവും നാളെ രാവിലെ 10 മണി വരെ തുടരും. കൊയിലാണ്ടി മൂടാടി ഉരുപുണ്യക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മണി മുതൽ കടൽക്കരയിലെ ക്ഷേത്ര ബലിതറയിൽ വാവു ബലി കർമ്മങ്ങൾ നടക്കും. കോഴിക്കോട് മുക്കം തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിലെ കർക്കിടകവാവ് ബലിതർപ്പണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. കണ്ണൂർ തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മുതലും തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ രാവിലെ 5 മുതലും ബലിതർപ്പണം ആരംഭിക്കും. കണ്ണൂർ പയ്യാമ്പലം ബീച്ച്, മുഴുപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച്, കണ്ണൂർ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ 5 ആരംഭിക്കും.
0: കാഴ്ചയില്ലാത്തവർ ഉൾപ്പെടെ ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന പെൻഷൻ പ്രത്യേക പെൻഷനായി അനുവദിക്കണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാലയിൽ ആവശ്യപ്പെട്ടു. ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ശില്പശാലയിൽ ആവശ്യമുയർന്നു. ദീർഘദൂര ബസ് ഡ്രൈവർമാർക്ക് മതിയായ വിശ്രമം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് മനുഷ്യാവകാശ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശിച്ചു. പരിചയവും യോഗ്യതയുമില്ലാത്ത ജീവനക്കാരെ ഇത്തരം സർവീസുകൾക്ക് നിയോഗിക്കരുത്. ജോലി വിശ്രമസമയം സംബന്ധിച്ച രേഖകൾ കൃത്യമായി പാലിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. വിദേശികൾക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ 11 പുതിയ പോർട്ടുകളിൽ ഇ വിസ സൌകര്യം ഒരുക്കിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇന്ത്യ യുഎസ് നാവികസേനകളുടെ സംയുക്ത പരിശീലനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മഴക്കെടുതിയെ തുടർന്നുണ്ടായ കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. 120 അധിക ബാച്ചുകൾ അനുവദിച്ചതിലൂടെ ഈ അധ്യയന വർഷം സംസ്ഥാനത്ത് 7200 വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനം അനുവദിച്ചതായി മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനത്ത് കർക്കടകവാവ് ബലിതർപ്പണത്തിന് ക്ഷേത്രങ്ങളിലും കടപ്പുറങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. ജാതകം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ആർ സോമശേഖരന്റെ സംഗീതം.

0: ഇനി നമസ്തേ അനന്തപുരിയിലെ ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്, ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ മലയാളി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ മലയാളി ആരാണ്? ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം കേൾക്കാം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.
2: ശ്രീരാമന്റെ ബ്രഹ്മാസ്ത്രം നെഞ്ചിലേറ്റ് രാവണൻ ജീവനറ്റ് നിലത്ത് വീണതറിഞ്ഞ് രാവണന്റെ ഭാര്യമാരായ രാക്ഷസ സ്ത്രീകൾ കൂട്ടത്തോടെ രാവണമാളികയിൽ നിന്ന് ഓടിയിറങ്ങി വന്ന് രാവണന്റെ മൃതദേഹത്തിന് ചുറ്റും നിലവിളിച്ചുകൊണ്ട് നടന്നു. അതിദയനീയമായിരുന്നു ആ ദൃശ്യം. അതിനിടയിൽ രാവണന്റെ പട്ടമഹിഷിയായിരുന്ന മണ്ഡോദരിയും പുറത്തു വന്ന് ഭർത്താവിൻ്റെ മൃതദേഹത്തിനരികെ കണ്ണീരൊഴുക്കിക്കൊണ്ട് നിന്നു. മറ്റു ഭാര്യമാരെ പോലെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയല്ല മണ്ഡോദരി ചെയ്തത്, മറിച്ച് പ്രൗഢയും വിവേകവതിയുമായ ഒരു കുലീനയെപ്പോലെ അവൾ ഭർത്താവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ യുക്തിയുക്തമായി ഭർത്താവ് എല്ലാം കേൾക്കുന്നുണ്ട് എന്ന മട്ടിൽ പറഞ്ഞു വയ്ക്കുക ആണ് ചെയ്തത്. ഒരർത്ഥത്തിൽ അതൊരു

0: ശത്രുവിചാരണയായിരുന്നു എന്ന് തന്നെ പറയാം. മണ്ഡോദരി പറഞ്ഞു തുടങ്ങി. മഹാബാഹുവായ വൈശ്രവണ അനുജ, ക്രുദ്ധനായ അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ ഇന്ദ്രൻ പോലും ഇറയ്ക്കുമായിരുന്നല്ലോ. തപോധനരായ ഋഷിമാരും ശക്തരായ ഗന്ധർവന്മാരും ചാരണന്മാരും അങ്ങയെ ഭയപ്പെട്ട് ഓടി ഒളിച്ചിരുന്നല്ലോ. ഇത്ര പരാക്രമശാലിയായ അങ്ങ് ഒരു വെറും മനുഷ്യനാൽ വധിക്കപ്പെട്ടുവെന്നോ? ഉപരിലോകങ്ങളിലും അധോലോകങ്ങളിലും യഥേഷ്ടം സഞ്ചരിക്കുമായിരുന്ന അങ്ങയുടെ മരണം ഒരു മനുഷ്യൻ പോലും സംഭവിച്ചു എന്നത് യുക്തിക്ക് ചേരുന്നതല്ലോ. അന്തകൻ തന്നെ രാമനെന്ന മായാവേഷത്തിൽ അങ്ങയെ നിഗ്രഹിക്കാൻ എത്തിയതാകാം. അദ്ദേഹം വെറും മനുഷ്യനല്ല എന്ന് അന്നു തന്നെ തെളിഞ്ഞതാണ്. പക്ഷേ അങ്ങനെ നിസ്സാരമാക്കി കളഞ്ഞു. പിന്നെ ദേവന്മാർക്ക് കൂടി പ്രവേശിക്കാനാവാത്ത ലങ്കയിൽ വാനരനായ ഹനുമാൻ കടന്നുവന്ന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയില്ലേ? അന്നു തുടങ്ങി നമ്മുടെ കഷ്ടകാലം. അന്ന് ഞാൻ പറഞ്ഞു രാമനുമായി സഖ്യം ചെയ്യണമെന്ന്. പക്ഷേ അങ്ങ് കേട്ടില്ല. ഏതു പ്രാണിക്കും എപ്പോൾ വേണമെങ്കിലും ഒരു കാരണവുമില്ലാതെ മൃത്യു സംഭവിക്കാം. അങ്ങയ്ക്ക് മരണം വന്നത് സീതയുടെ രൂപത്തിലാണ്. കടലിൽ കടന്നിയെന്ന് സീതയുടെ രൂപത്തിൽ അങ്ങ് തട്ടിക്കൊണ്ടു പോകുന്നത് അങ്ങയുടെ മരണത്തെ തന്നെയായിരുന്നു. അങ്ങയെ കൂടാതെ ഞാൻ എങ്ങനെ ജീവിക്കും? ഇങ്ങനെയെല്ലാം പറഞ്ഞു പറഞ്ഞ് അവൾ ബോധരഹിതയായി രാവണൻ്റെ മൃതദേഹത്തിലേക്ക് വീണുപോയി. ഏതൊരു സ്ത്രീയെയും പോലെ മണ്ഡോദരിക്കും ഭർത്താവായിരുന്നു ബലം. അതും ത്രിലോകങ്ങളെല്ലാം ചൊൽപ്പടിക്ക് നിർത്തിയിരുന്ന രാവണൻ്റെ ഭാര്യ പദവി. ഇതിനപ്പുറം ഒരു രാക്ഷസ സ്ത്രീക്കും കൊതിക്കാനില്ല. ഇന്നലെ വരെ ജീവിത സൗഭാഗ്യങ്ങളുടെ സാമാന്യക്കാർക്കൊക്കെ അപ്രാപ്യമായ കൊടുമുടിയിലായിരുന്നു അവൾ. ഇന്നിതാ അവിടെ നിന്ന് പൊടുന്നനെ വഴുതി വീണ് നിസ്വയും അനാഥയുമായി കേഴേണ്ടി വന്നിരിക്കുന്നു. ആരറിവോ നിയരിതൻ ത്രാസു പൊങ്ങുന്നതും താനെ താണുപോവതും ഈ ലോകതത്വം രാവണ മണ്ഡോദരിമാരുടെ കാര്യത്തിലും യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന രാവണൻ്റെ ഹീനമായ നടപടിയെ മണ്ഡോദരി അന്ന് തന്നെ കുറ്റപ്പെടുത്തിയിരുന്നു എന്നതാണ്. രാമായണത്തിൻ്റെ പല പാഠങ്ങളിലും മണ്ഡോദരിയുടെ ഈ രാവണ വിമർശനം ഏറിയും കുറഞ്ഞും കാണുന്നുണ്ട്. ഇന്ദ്രിയങ്ങളെ നിലയ്ക്കു നിർത്തി തപസ്സനുഷ്ഠിച്ചതിൻ്റെ ഫലമായിരുന്നു രാവണനെ ഇന്ദ്രാദികളായ മഹാശക്തികളെ മുഴുവൻ പരാജയപ്പെടുത്താനും ത്രിലോകങ്ങളെയും തൻ്റെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരാനും കഴിഞ്ഞത്. എന്നാൽ ലൗകിക സുഖഭോഗങ്ങളുടെ വഴുക്കലുള്ള പാറകളിൽ കാൽ വഴുതിയപ്പോൾ ഇന്ദ്രിയങ്ങൾ രാവണനെ ജയിക്കുകയായി. അതോടെയാണ് അയാളുടെ പതനം ആരംഭിച്ചത്. ഓരോ വിപൽ സൂചന കണ്ടപ്പോഴും മണ്ഡോദരി രാവണന് മുന്നറിയിപ്പ് നൽകിയതാണ്, രാമനുമായി സഖ്യത്തിലാകണമെന്ന്. മണ്ഡോദരി മാത്രമല്ല, വിഭീഷണനും മറ്റു സമാധാനകാംക്ഷികളും ഇതുതന്നെ ഉപദേശിച്ചിട്ടുണ്ടാവും. പക്ഷേ തൻ്റെ ഭർത്താവ് അതൊന്നും വകവച്ചില്ല. കാലനെപ്പോലും കൈപ്പിടിയിൽ ഒതുക്കിയ രാവണന് തൻ്റെ കൈക്കരുത്തിൽ അത്രയ്ക്ക് അമിത വിശ്വാസമായിരുന്നു. അതുകൊണ്ട് എന്തുണ്ടായി? താനും ഭർത്താവും മാത്രമല്ല അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത്. ലങ്കയിലെ എത്രയോ വീരന്മാർ മരണത്തിനിരയായി, എത്രയോ ഭാര്യമാർ വിധവകളായി, എത്രയോ കുട്ടികൾ അനാഥരായി. ഇതെല്ലാമാണ് മണ്ഡോദരിയുടെ രാവണ വിമർശനം ഉള്ളടക്കുന്നത്.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി. സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
2: മുസാഫർ എന്ന ചിത്രത്തിൽ കാർത്തിക് പാടിയ ഗാനം കേൾക്കാം. ക്യാപ്റ്റൻ സുനീർ ഹംസയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: കാർഷിക മേഖലാ വാർത്തകൾ. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കർഷക ദിനാചരണവും അവാർഡ് വിതരണവും ഈ മാസം 17 ചിങ്ങം 1 രാവിലെ 9:30 എറണാകുളം കളമശ്ശേരി ആഷിസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുന്നതാണ്. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി നെടുമങ്ങാട് നഗരസഭയും കൃഷിഭവനും സംയുക്തമായി മികച്ച കർഷകരെ ആദരിക്കുന്നതിന് കാർഷിക മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നെടുമങ്ങാട് നഗരസഭാ പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ ഇന്ന് രാവിലെ 11 മണിക്ക് മുൻപായി കൃഷിഭവനിൽ എത്തിക്കണമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. മിത്രനികേതന്റെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം 18 മുതൽ 20 വരെ വെള്ളനാട് മിത്രനികേതൻ ക്യാമ്പസിൽ മിത്ര അഗ്രിഫെസ്റ്റ് 2026 എന്ന പേരിൽ 3 ദിവസത്തെ കാർഷിക പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. ഈ മാസം 18 വൈകുന്നേരം 3 മണിക്ക് വെള്ളനാട് മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സാങ്കേതിക വിദ്യയും സംരംഭകത്വവും സംയോജിപ്പിച്ച് കാർഷിക മേഖലയിലെ പുതിയ അവസരങ്ങൾ യുവജനങ്ങൾക്കും കർഷകർക്കും പരിചയപ്പെടുത്തുകയും കൃഷിയെ മികച്ച തൊഴിലായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ മേളയുടെ പ്രധാന ലക്ഷ്യം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9446701529. കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ കെപ്കോ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കെപ്കോ ചിക്കൻ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നതിന് ഏജൻസികൾ അനുവദിക്കുന്നതിനുവേണ്ടി നിലവിൽ 2 കിലോമീറ്റർ പരിധിയിൽ കെപ്കോ

0: ഏജൻസികൾ ഇല്ലാത്ത തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപര്യമുള്ള വ്യക്തികൾ അഥവാ സ്ഥാപന ഉടമകൾ സ്വന്തം വിശദാംശങ്ങളും ഏജൻസി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്നിവ വ്യക്തമാക്കിക്കൊണ്ട് വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന പൌൾട്രി കോർപ്പറേഷൻ ലിമിറ്റഡ്, തിരുവനന്തപുരം 6950024 എന്ന മേൽവിലാസത്തിലോ kepcopoultry@gmail.com എന്ന ഇമെയിലിലോ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9809159559. തൃശൂർ ജില്ലയിൽ വിദ്യാർത്ഥിയിൽ H1N1 രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് വെറ്റിനറി സർവകലാശാല വിദഗ്ധർ അറിയിച്ചു. സ്വൈൻ ഫ്ലൂ അഥവാ പന്നിപ്പനി പന്നികളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നില്ല. നിലവിൽ മനുഷ്യരിൽ കാണപ്പെടുന്ന H1N1 രോഗബാധയുടെ പ്രധാന വ്യാപനമാർഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കാണ്. പന്നികളിൽ കാണപ്പെടുന്ന ചില ഇൻഫ്ലുവൻസ വൈറസുകളുമായി സാമ്യമുള്ളതുകൊണ്ടാണ് ഇതിനെ പന്നിപ്പനി എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇന്ന് പ്രചരിക്കുന്ന H1N1 വൈറസ് സാധാരണ സീസണൽ ഇൻഫ്ലുവൻസ പോലെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും പുറത്തുവരുന്ന ശ്വാസകോശ സ്രവങ്ങളിലൂടെയും രോഗബാധിതരുമായുള്ള അടുത്ത സമ്പർക്കവും മൂലവുമാണ് പകരുന്നത്. നല്ലവണ്ണം പാകം ചെയ്ത പന്നിയിറച്ചിയോ മറ്റ് മാംസാഹാര ഉൽപ്പന്നങ്ങളോ കഴിക്കുന്നതിലൂടെ H1N1 രോഗം പകരില്ല എന്നതിനാൽ മാംസാഹാര ഉപഭോഗവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. പന്നി വളർത്തുന്ന കർഷകരെയോ പന്നി വളർത്തൽ മേഖലയെയോ ഈ രോഗവാർത്തയുടെ പേരിൽ അനാവശ്യമായി ആശങ്കപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യേണ്ടതില്ലെന്നും നിലവിലെ പൊതുജനാരോഗ്യ ആശങ്ക വേണ്ടത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള രോഗവ്യാപനത്തെക്കുറിച്ചാണെന്നും സർവകലാശാല വിദഗ്ധർ അറിയിച്ചു. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഈ വരുന്ന വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായനി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ VS മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, 9496556321, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും, ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഈ വരുന്ന വ്യാഴാഴ്ച 11:00 മുതൽ 12:00 വരെ. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
2: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് ടങ് ക്ലീനർ ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? ഇതേക്കുറിച്ച് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രദേശ് MC സംസാരിക്കുന്നു.
4: വായുനാറ്റം നമുക്ക് വായിലുള്ള മിസ്റ്റേക്കുകൾ കാരണവും വരാം, തൊണ്ടയിലുള്ള മിസ്റ്റേക്ക് കാരണവും വരാം, മൂക്കിന്റെ മിസ്റ്റേക്ക് കാരണവും വരാം. അപ്പോൾ പ്രശ്നത്തെ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പുഴുപ്പല്ലുണ്ട് എങ്കിൽ വരാം, ഗംസ് ഹെൽത്തി അല്ല എങ്കിൽ വരാം, വായ്ക്കകത്ത് പുണ്ണുണ്ടെങ്കിൽ വരാം, നല്ല കഫം പിടിച്ചുള്ള ജലദോഷം, സൈനസൈറ്റിസ് ഉണ്ട് എങ്കിൽ കിടക്കുന്ന സമയത്ത് മൂക്കിൽ നിന്ന് തൊണ്ടയിലേക്കായിരിക്കും കഫം ഇറങ്ങുക, ഈ തൊണ്ടയ്ക്കകത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ വരാം. പിന്നെ ചില ആൾക്കാരുടെ ഇൻഹെറന്റ് നേച്ചറാണ്, അവരുടെ ശരീരത്തിൻ്റെ നേച്ചറാണത്, അതായത് എല്ലാവരുടെയും വിയർപ്പ് സ്മെല്ലുണ്ടാക്കില്ല, പക്ഷെ ചിലവരുടെ വിയർപ്പ് അങ്ങനെയല്ല, നല്ല സ്മെല്ലുണ്ടാക്കുന്ന വിയർപ്പുണ്ട്. അതുപോലെ വായിലുണ്ടാവുന്ന ഈ സലൈവയ്ക്കും ചില ആൾക്കാരുടെ സലൈവയ്ക്ക് സ്മെല്ലി ആയിട്ടുള്ള നേച്ചറുണ്ട്. മറ്റ് മിസ്റ്റേക്കുകളെല്ലാം റൂൾ ഔട്ട് ചെയ്താൽ പോലും നമുക്കൊരു കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് വായുനാറ്റം ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കാരണങ്ങളെല്ലാം മാറ്റി നിർത്തിയാൽ പിന്നെ മൗത്ത് ഫ്രഷ്നേഴ്സും മൗത്ത് ഗാർഗിൾസുമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനും ടങ് ക്ലീനറിന് ഒരു ബന്ധവും ഇല്ല. നമ്മൾ ശരിക്കും മലയാളികൾ മിസ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ടങ് ക്ലീനർ എന്നുള്ളത്. നമ്മൾ ജനറേഷൻസായിട്ട് കൈമാറി വരുന്ന ഒരു ശീലമാണ്. പക്ഷെ നമുക്ക് മലയാളികൾക്ക് മാത്രമേ ഈ ദുശീലമുള്ളൂ. ഒരു മെഡിക്കൽ ഡോക്ടേഴ്സും ടങ് ക്ലീനർ യൂസ് ചെയ്യണം എന്ന് അഡ്വൈസ് ചെയ്യില്ല. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണം നാക്കിലും അണ്ണാക്കിലും കവിളിൻ്റെ ഉൾവശത്തും ഒക്കെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പം പേഷ്യൻസ് പറയുന്ന കാര്യം ഭക്ഷണം ഒട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അവരോട് ചോദിക്കേണ്ടത്, അപ്പോൾ അണ്ണാക്കിലും കവിളിൻ്റെ ഉൾവശത്തും ഒക്കെ ഭക്ഷണം ഒട്ടുന്നില്ലേ? അപ്പം അവിടെ നിങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ടോ? അതെങ്കിൽ നാക്കിൻ്റെ അടിവശം ക്ലീൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, നാക്കിൻ്റെ മേൽവശം മാത്രമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബാക്കി സ്ഥലത്ത് ഒട്ടാത്തതൊക്കെ ഇവിടെ എങ്ങനെയാണ് വന്ന് ഒട്ടുന്നത്? ഇത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴോട്ട് അന്നനാളത്തിലോട്ട് കയറുമ്പം പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ കഴിക്കുന്നതെല്ലാം ഭക്ഷണമാണ്, അപ്പോൾ അതിൽ വേസ്റ്റ് മെറ്റീരിയൽസും ഇല്ല. ഈ നാക്കിലുള്ള ടങ് ഫോളിക്കിൾസ്, നാക്കിന് സ്വാദ് തരുന്ന ഫോളിക്കിൾസിനെയാണ് ഈ ടങ് ക്ലീനർ വെച്ച് നമ്മൾ ഡെയിലി ഇട്ട് റബ് ചെയ്യുന്നത്. ഈ റബ് ചെയ്ത് ടങ് ഫോളിക്കിൾസ്, ഈ ടേസ്റ്റ് ബഡ്സ് ഒക്കെ അങ്ങ് ഇളക്കി കളയുവാണ്. അപ്പോൾ ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പം സ്വാദ് നഷ്ടപ്പെടും. ഈ ടങ് ക്ലീനർ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് കഴിയുമ്പം തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നു എന്നുള്ളതും, ഭക്ഷണം കഴിക്കുമ്പോൾ എന്തോ തട്ടിപ്പോകുന്നു എന്നുള്ളതും, ഉമിനീരിറക്കുമ്പം എന്തോ ഇറിറ്റേഷൻ എന്നുള്ളതും, രാവിലെ എണീക്കുമ്പം തൊണ്ടയിൽ കഫം കെട്ടി നിൽക്കുന്നു എന്നൊക്കെയുള്ള ഒരു പ്രതീതി കൊണ്ടുവരുന്നത് ഈ ടങ് ക്ലീനേഴ്സാണ്. സോ ടങ് ക്ലീനേഴ്സ് ഒരിക്കലും അഡ്വൈസബിൾ അല്ല. ഈർക്കിലാണെങ്കിലും ശരി, പ്ലാസ്റ്റിക് ആണെങ്കിലും മെറ്റൽ ആണെങ്കിലും കോപ്പർ ആണെങ്കിലും, ഇതൊന്നും ടങ് ക്ലീനേഴ്സ് അഡ്വൈസബിൾ അല്ല. ഡെയിലി ഭക്ഷണം കഴിച്ചതിന് ശേഷം ബ്രഷ് ചെയ്യുക, രാവിലെയും രാത്രിയെങ്കിലും ബ്രഷ് ചെയ്യുക, നല്ലതുപോലെ റിൻസ് ചെയ്യുക, ഗാർഗിൾ ചെയ്യുക, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ടങ് വടിക്കാനുള്ള ഒരു അവയവമല്ല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് ടങ് ക്ലീനർ ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രദേശ് MC.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
5: ഈ ഓണം KK ചേട്ടൻ തൂക്കും,
6: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
8: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണമോതിരങ്ങളും.
7: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
9: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
10: 20 കാറുകൾ,
9: 25 സ്കൂട്ടറുകൾ,
10: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
9: 100,000 രൂപ വീതം 100 പേർക്ക്
10: ബമ്പർ സമ്മാനമായി BMW കാർ,
9: അങ്ങനെ 30 കോടി രൂപയുടെ
10: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
11: യേശുദാസും ചിത്രയും അമൃതം എന്ന ചിത്രത്തിൽ പാടിയത് കൈതപ്രത്തിന്റെ വരികൾക്ക് M. ജയചന്ദ്രന്റെ സംഗീതം.

0: പാറപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ എം ആർ സിയിൽ നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക് വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
1: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. എം ആർ ടി മെറ്റൽ മാർട്ട്, ചാലിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
2: ചരിത്രത്തിൽ ഇന്ന് മലയാള ചലച്ചിത്ര ലോകത്ത് വ്യത്യസ്തമായ വഴികൾ വെട്ടിത്തുറന്ന് പ്രതിഭാധനനായ സംവിധായകൻ ജോൺ എബ്രഹാം ജനിച്ചത് 1937 ഓഗസ്റ്റ് 11 സിനിമ ജനങ്ങളുടേതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചാണ് അദ്ദേഹം സിനിമകൾ നിർമ്മിച്ചത്. അമ്മ അറിയാൻ, അഗ്രഹാരത്തിൽ കഴുതൈ, ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ, വിദ്യാർത്ഥികളെ ഇതിലെ ഇതിലെ എന്നിവയാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസുകൾ. കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവും മുൻ മന്ത്രിയുമായിരുന്ന അവുക്കാദർ കുട്ടിനഹ അന്തരിച്ചത് 1988 ഓഗസ്റ്റ് 11. കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രിയായും ദീർഘകാലം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അച്യുതമേനോൻ മന്ത്രിസഭയുടെ കാലത്ത് കേരളത്തിൽ വൻ വിജയമായി മാറിയ 100,000 വീട് പദ്ധതിയുടെ പ്രധാന അമരക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയ്ക്കായി ഒരു വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടി അഭിനവ് ബിന്ദ്ര ചരിത്രം കുറിച്ച ദിവസമാണ് 2008 ഓഗസ്റ്റ് 11. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിംഗിലായിരുന്നു ഈ നേട്ടം. ഫൈനലിലെ തന്റെ അവസാന ഷോട്ടിൽ 10.8 എന്ന മികച്ച സ്കോർ നേടിക്കൊണ്ടാണ് ബിന്ദ്ര ഒന്നാം സ്ഥാനം ഉറപ്പിച്ചത്. ഇതിനു മുമ്പ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ സ്വർണ്ണ മെഡലുകളെല്ലാം ഹോക്കി എന്ന ടീം ഇനത്തിലൂടെ മാത്രമായിരുന്നു. 1980 മോസ്കോ ഒളിമ്പിക്സിന് ശേഷം ഇന്ത്യ നേടുന്ന ആദ്യ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ കൂടിയായിരുന്നു ഇത്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ധീരരക്തസാക്ഷിയായ ഖുദിറാം ബോസിന്റെ ചരമദിനം 11 ഓഗസ്റ്റ് 1908 ഓഗസ്റ്റ് 11 മുസാഫർപൂർ ജയിലിൽ വെച്ച് ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. മരണസമയത്ത് വെറും 18 വയസ്സും 8 മാസവും 11 ദിവസവും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. കയ്യിൽ ഭഗവത്ഗീതയും പിടിച്ച് ഒട്ടും ഭയമില്ലാതെ ചിരിച്ചുകൊണ്ടാണ് ഖുദിറാം ബോസ് തൂക്കുമരത്തിലേക്ക് നടന്നുപോയത്. അദ്ദേഹത്തിന്റെ ധീരമായ രക്തസാക്ഷിത്വം ബംഗാളിലും ഇന്ത്യയൊട്ടാകെയും വൻ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി. അമേരിക്കൻ ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യമായി ഒരു ആഫ്രിക്കൻ ഇന്ത്യൻ വംശജയായ വനിത കമല ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടത് 2020 ഓഗസ്റ്റ് 11. ജോ ബൈഡനാണ് തന്റെ റണ്ണിംഗ് മേറ്റായി കമല ഹാരിസിനെ തിരഞ്ഞെടുത്തത്. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ വൈസ് പ്രസിഡന്റായി അവർ ചുമതലയേറ്റു. ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ വംശജരുടെ സ്വാധീനം വ്യക്തമാക്കിയ ചരിത്രപരമായ പ്രഖ്യാപനമായിരുന്നു ഇത്. ചരിത്രത്തിൽ ഇന്ന്
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
4: എങ്കണ്ടിയൂർ ചന്ദ്രശേഖരൻ വരികളെഴുതി, ബിജുപാൽ സംഗീതം നൽകി, നാൻ പെറ്റ മകൻ എന്ന ചിത്രത്തിൽ സഞ്ജയ് സതീഷ് പാടിയ ഗാനമിതാ.

0: നീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
1: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
0: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ളത്?
1: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
0: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈത്താനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കരൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലും. ഏവർക്കും സ്വാഗതം.

0: ഓഫറുകളിൽ വമ്പനോളം കൊമ്പൻ ഓഫർ.
1: തൊഴിൽ ദർശനം.
2: ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രമുഖ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നഴ്സിംഗ് ഓഫീസർമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റിന് നോർസെറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 27 സ്ഥാപനങ്ങളിലായി 2218 ഒഴിവുണ്ട്. ഒഴിവുകൾ എയിംസ് അവന്തിപ്പുര 75, ബെഡിൻഡ 47, ഭോപ്പാൽ 12, ബിലാസ്പൂർ 89, ഭുവനേശ്വർ 197, ദേവ്ഘർ 223, ഖോരഗ്പൂർ 61, ഗുവാഹട്ടി 188, കല്യാണി 53, മംഗളഗിരി 32, നാഗ്പൂർ 48, ന്യൂഡൽഹി 121, റായ്ബറേലി 81, പട്ന 201, ഋഷികേശ് 38, റായ്പൂർ 60, വിജയ്പൂർ ജമ്മു 29, റേവാടി 10. മറ്റ് സ്ഥാപനങ്ങൾ സി എ പി എഫ് ഐ എം എസ് 6, ജിപ്മർ പുതുച്ചേരി 39, ഇ എസ് ഐ സി ന്യൂഡൽഹി 523, എൻ ഐ ടി ആർ ഡി 7, സി ഐ പി റാഞ്ചി 4, എസ് ജെ എച്ച് ഹോസ്പിറ്റൽ 5, ആർ എം എൽ ഹോസ്പിറ്റൽ 31, ആർ എച്ച് ടി സി ഹോസ്പിറ്റൽ 36, കെ എസ് സി എച്ച് ഹോസ്പിറ്റൽ 2. യോഗ്യത ബി എസ് സി ഓണേഴ്സ് നഴ്സിംഗ്, ബി എസ് സി നഴ്സിംഗ്, ബി എസ് സി പോസ്റ്റ് സർട്ടിഫിക്കറ്റ്, പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ്, മിഡ് വൈഫറിയിൽ ഡിപ്ലോമയും കുറഞ്ഞത് 50 കിടക്കകളുള്ള ആശുപത്രിയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. എല്ലാ അപേക്ഷകർക്കും ഇന്ത്യൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് നഴ്സിംഗ് കൌൺസിലിൽ നഴ്സസ് ആൻഡ് മിഡ്വൈഫ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിൽ സ്റ്റേറ്റ് നഴ്സിംഗ് കൌൺസിൽ അംഗീകരിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സർവകലാശാലകളിൽ നിന്ന് നേടിയതായിരിക്കണം യോഗ്യത. പ്രായം 18-30 ഇടയിൽ. ഉയർന്ന പ്രായപരിധിയിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് 5 വർഷത്തെയും ഒ ബി സി വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ജനറൽ 10 വർഷം, എസ് സി എസ് ടി 15 വർഷം, ഒ ബി സി 13 വർഷം എന്നിങ്ങനെയാണ് ഇളവ്. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്ക് 2400 രൂപയും മറ്റുള്ളവർക്ക് 3000 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഭിന്നശേഷിക്കാർക്ക് ഫീസില്ല. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് മുഖേന ഫീസ് അടയ്ക്കാം. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയോടൊപ്പം ഫോട്ടോയും ഒപ്പം വിരലടയാളവും അപ്ലോഡ് ചെയ്യണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.aimsexams.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.aimsexams.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 13. ഡൽഹിയിലെ സ്കൂളുകളിൽ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ തസ്തികയിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. 828 ഒഴിവുണ്ട്. വിജ്ഞാപന നമ്പർ 51/2026. പ്രിൻസിപ്പൽ ഒഴിവ് 124, പുരുഷൻ 72, വനിത 52. പ്രായം 50 കവിയരുത്. വൈസ് പ്രിൻസിപ്പൽ ഒഴിവ് 704, പുരുഷൻ 364, വനിത 340. പ്രായം 35 കവിയരുത്. 2 തസ്തികകളിലും ഉയർന്ന പ്രായപരിധിയിൽ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.upssconline.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.upssconline.nic.in. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി August 14.
1: തൊഴിൽ ദർശനം.
3: റൌഡി രാമു എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയ ഗാനത്തിലേക്ക് ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം നൽകിയത് ശ്യാം.

0: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.
1: ബേബി, ഈ മരച്ചൂട്ടിലിരുന്ന് കാറ്റുമേറ്റ് പുസ്തകം മറിക്കാനും വർത്തമാനം പറയാനും എന്ത് രസമാണല്ലേ. അനാമികയുടെ ഈ ഐഡിയ കേട്ട് ഇങ്ങനൊരു മരക്കൂട് വെച്ചത് എന്തായാലും വെറുതെ ആയില്ല.
2: ഗംഗാരേട്ട, ഒന്ന് നോക്കിക്കേ, നമ്മുടെ പിള്ളേരൊക്കെ വലിപ്പ ചെറുപ്പമില്ലാതെ ഇവിടെ ഇരുന്ന് അക്ഷരങ്ങളിൽ മുഴുകുന്നത്, ഇതൊക്കെ കാണുമ്പോ മനസ്സിനൊരു പ്രത്യേക കുളിർമയാ.
1: അതെ അതെ,
3: അതാ ഞാൻ പറഞ്ഞത് ബേബി ചേച്ചി, അക്ഷരങ്ങളെ ആ പൂപ്പൽ മണക്കുന്ന ലൈബ്രറിയുടെ ചുവരുകൾക്കുള്ളിൽ തളച്ചിടാതെ ഇങ്ങോട്ട് ഇറക്കി വെച്ചപ്പോൾ പുസ്തകങ്ങൾക്കും ജീവൻ വെച്ചില്ലേ.
2: ശരിയാ.
4: പിന്നല്ലാതെ ഉച്ച കഴിഞ്ഞ വെറുതെ ഓരോരുത്തരുടെ കാര്യം പറഞ്ഞ് സമയം കളയാതെ ഇത്തിരി കാര്യമുള്ളത് വായിക്കാമല്ലോ.
1: അല്ല, ഇതെന്താ പെട്ടെന്ന് അന്തരീക്ഷത്തിനൊരു മാറ്റം? ആകാശമാകെ കറുത്തു പുകഞ്ഞു വരുന്നുണ്ടല്ലോ.
2: അത് പിന്നെ കർക്കിടകമല്ലേ ഗംഗാരേട്ട, വറുതിയും പഞ്ഞവും നിറഞ്ഞ കറുത്ത കർക്കിടകം. പറമ്പിൽ പണിയില്ലാതെ ആളുകൾ വലയുമ്പോ ആകാശവും അതേപോലെ മുഖം കറുപ്പിച്ച് നിൽക്കുകയാ.
3: അയ്യോ, താ പെയ്തു തുടങ്ങി. ബേബി ടീച്ചറേ, കുട്ടപ്പായി, ആ പുസ്തകങ്ങൾ വേഗം എടുക്ക്, നനഞ്ഞ് കുതിർന്നു പോകും.
2: ശരി ശരി ശരി.
5: കുട്ടികളെ എല്ലാവരും സാവധാനം സ്കൂൾ വരാന്തയിലേക്ക് കയറിക്കേ.
4: അമ്മോ, ഒരൊറ്റ മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ പുസ്തകമെല്ലാം കുതിർന്ന് കഞ്ഞിയായേ. പക്ഷെ എന്തൊരു മഴയാണിത് ഗംഗാരേട്ടാ, ആകാശം പിളർന്നൊഴുകയാണെന്ന് തോന്നും.
6: പ്രകൃതി ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ് കുട്ടപ്പായി. കർക്കിടകമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ പഞ്ഞത്തെയും വറുതിയെയും കുറിച്ചല്ലേ ചിന്തിക്കാറുള്ളൂ. പക്ഷെ ഈ കൊത്തി ഒഴുകുന്ന മഴയ്ക്ക് പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്.
1: ഇതിലൊക്കെ എന്ത് രഹസ്യം കാണാനാ ഫാദറെ? കൊല്ലം കൊല്ലമായി പെയ്യുന്ന മഴയല്ലേ ഇത്?
6: അക്ഷരങ്ങൾ കൂട്ടി വായിച്ചുണ്ടാക്കുന്ന അറിവ് മാത്രം പോരെ ഗംഗാധര, നമുക്ക് ചുറ്റുമുള്ള കാടും പുഴയും കുന്നും സംസാരിക്കുന്ന ആ ഭാഷയും നമ്മൾ വായിക്കാൻ പഠിക്കണം.
3: ഫാദറിന്റെ ഭാഷ ചിലപ്പോ കടു കെട്ടിയാണ് കേട്ടോ.
6: എഴുത്തുകാരിയുടെ അത്ര വരുമോ?
3: കളിയാക്കത് ഫാദർ. അല്ല, ഫാദർ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി കേട്ടോ.
6: ആ മഴയല്ലേ ഞാൻ പറഞ്ഞു വന്നത്? ഈ കർക്കിടകത്തിലെ കനത്ത മഴയിലാണ് ഭൂമി അതിൻ്റെ മുഴുവൻ ദാഹവും തീർക്കുന്നത് എന്നാണ്. വർഷം മുഴുവൻ നമ്മളിട്ടുകൊടുത്ത മാലിന്യങ്ങളും ചെളിയുമൊക്കെ ഈ മഴവെള്ളത്തിൽ കഴുകിക്കളഞ്ഞ് ഐശ്വര്യമുള്ളൊരു ചിങ്ങമാസത്തെ വരവേൽക്കാൻ പ്രകൃതി സ്വയം ഒരുങ്ങുകയാണിവിടെ.
7: ഇതൊക്കെ ശരിയാ ഫാദർ, പക്ഷേ ഇനിയുള്ള കാലത്ത് ഈ മഴയെ കണ്ട സന്തോഷം തോന്നുവോ അതോ പേടി തോന്നുവോന്നാ എന്റെ ഒരു സംശയം.
2: അതെന്താ അഭിരാമി പെട്ടെന്നൊരു പേടി?
7: അല്ല, നമ്മളിവിടെ ഈ അക്ഷരങ്ങളുടെയും പ്രകൃതിയുടെയും ഭംഗിയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴേ ആ മലയടിവാരത്ത് എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? മനോഹരൻ സാറും ആ കോൺട്രാക്ടറും ഒക്കെ കൂടി കുറെ കെട്ടിടങ്ങളൊക്കെ പണിയണമെന്നും പറഞ്ഞിട്ട് മലയിലെ 50-100 കൊല്ലം പഴക്കമുള്ള വൻമരങ്ങളാ മുഴുവൻ വെട്ടാൻ പോണത്.
2: എന്താ അഭിരാമി ഈ പറയുന്നത്? കേൾക്കുമ്പോ തന്നെ നെഞ്ചിൽ തീ കോരിയിടുന്നത് പോലെ.
7: നമുക്കെല്ലാം അറിയാലോ ഇത്രയും കാലം നമ്മൾ ഈ കൊടുങ്കാറ്റിലും പെരുമഴയിലും സുരക്ഷിതമായിരുന്നത് എന്തുകൊണ്ടാണെന്ന്. ആ മലയോരത്തെ കാടുകളും വേരുകളും അല്ലേ നമ്മുടെ ഈ നാടിനെ തന്നെ താങ്ങി നിർത്തിയത്.
4: ഇന്ന് അവന്മാര് കുറച്ച് പണത്തിനു വേണ്ടിയും തടിയുടെ ലാഭത്തിനു വേണ്ടിയും ആ മരങ്ങളെല്ലാം വെട്ടി വെളുപ്പിച്ച നാളെ ഇതുപോലൊരു പെരുമഴ പെയ്യുമ്പോ എന്താ സംഭവിക്കുക?
1: എന്ത് സംഭവിക്കാനാ? വെള്ളം മുഴുവൻ ചേറും കല്ലും മണ്ണും കൂട്ടി താഴേക്ക് ഇരച്ചു വരും.
2: എന്റെ ദൈവമേ, നമ്മളൊന്നും ബാക്കിയുണ്ടാവില്ലല്ലോ.
6: അതാണ് ഞാൻ പറഞ്ഞ പ്രകൃതിയുടെ രഹസ്യം. ഇതൊക്കെ നമുക്കറിയാം, പക്ഷെ കണ്ടില്ലെന്ന് നടിക്കും.
8: ഇന്ന് നമ്മൾ ചെയ്യുന്ന കൊച്ചനാസ്ഥകളും ലാഭക്കൊതിയും നാളെ വലിയൊരു ദുരന്തമായി നമ്മുടെ മക്കളുടെ തലയിലേക്ക് വീഴും. ഇന്നൊരു മരം വെട്ടുമ്പോൾ നമ്മൾ ചിരിക്കും, പക്ഷേ നാളെ ഈ ഗ്രാമം മുഴുവൻ വെള്ളത്തിനടിയിലാകുമ്പോൾ കരയാൻ പോലും നമ്മൾ ബാക്കിയുണ്ടാവില്ല.
4: പക്ഷേ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഓരോരുത്തർ ഭരണത്തിലിരുന്ന് നാടിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങളല്ലേ. ഞാനൊന്ന് നേതാവായി വരട്ടെ, അപ്പൊ കാണാം.
3: എന്തെങ്കിലും ചെയ്യാൻ വലിയ നേതാവാകണമെന്ന് ആര് പറഞ്ഞു കുട്ടപ്പായി? ഒരു സാധാരണ പൗരനായി ഇരിക്കുമ്പോൾ നാടിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ആദ്യം ചെയ്യുക, പിന്നെയല്ലേ അധികാരവും ഭരണവും.
1: അതെ, അക്ഷരങ്ങൾ വായിച്ച് നമ്മുടെ കണ്ണുകൾ തുറന്നെങ്കിൽ ആ തിരിച്ചറിവ് നാളെ വരാൻ പോകുന്ന ഈ വലിയ അപകടത്തെക്കുറിച്ച് നാടിന് മുന്നറിയിപ്പ് നൽകാൻ തന്നെ നമ്മൾ ഉപയോഗിക്കണം. സ്കൂളിൽ തുടങ്ങിയ ഈ ഒത്തൊരുമ ഇനി ആ മലയും കാടും സംരക്ഷിക്കാനുള്ള വലിയൊരു പ്രസ്ഥാനമായി പടരണം.
2: ഇതൊക്കെ കേൾക്കാൻ നല്ലതാ ഗംഗാരേട്ട, പക്ഷേ ആ പ്രമാണികൾക്കെതിരെ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മളോടൊപ്പം നിൽക്കാൻ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ?
7: ആരെങ്കിലും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണോ ബേബി ചേച്ചി ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടത്? സുബ്രഹ്മണ്യ ഭാരതി പാടിയതുപോലെ, തലയ്ക്കുമേലെ ആകാശം ഇടിഞ്ഞു വീണാലും ഭയമില്ലാതെ സത്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കാൻ നമുക്കാവണം. ആരും കൂടെയില്ലെങ്കിലും ശരിയെന്ന് തോന്നുന്നത് ഉത്തമ ബോധ്യത്തോടെ ചെയ്യാനും, ധർമ്മത്തിന്റെ പക്ഷത്താണ് നമ്മളെങ്കിൽ കൂടെ നിൽക്കേണ്ടവർ ഒടുവിലൊപ്പം കൂടിക്കോളും.
3: ലോകം മാറ്റിയ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ വൻ ജനക്കൂട്ടമല്ല അതിനൊക്കെ തുടക്കമിട്ടതെന്ന് മനസ്സിലാവും. ഉറച്ച നിലപാടുള്ള ഏതാനും ചില മനുഷ്യരാണ് അത് ചെയ്തത്. ഒന്നുമല്ലെങ്കിലും നാടിനെ സ്നേഹിക്കുന്ന നമ്മൾ ഇത്രയും പേരില്ലേ ഇവിടെ. ഈ ഒരുമ പോരെ നമുക്ക്.
6: അതെ, നമ്മുടെ ഉള്ളിലെ ഈ വെളിച്ചമാണ് ഈ നാടിന്റെ പ്രതീക്ഷ. ഈ ഭൂമി നമ്മൾ നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് സമ്മാനമായി നേടിയതല്ല, വരും തലമുറകളിൽ നിന്ന് കടമെടുത്തതാണ് എന്ന് ഗാന്ധിജി പറഞ്ഞത് നമുക്ക് മറക്കാതിരിക്കാം. നാളെ ഈ നാടും നമ്മളുടെ മക്കളും ഒരു വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ അക്ഷരങ്ങളുടെ വെളിച്ചവും നെഞ്ചിലേറ്റിയ ആത്മവിശ്വാസവുമായി ഇന്ന് നമ്മൾ ആ മരങ്ങൾക്ക് കാവൽ നിന്നേ പറ്റൂ.
4: ഈ ഭൂമിയെ മുറിവേൽപ്പിക്കുന്ന ഏതവനായാലും അവന് മുന്നിൽ ഒരു മരമായി വേരായി ഞാൻ തടഞ്ഞു നിൽക്കും ഫാദർ. വരും തലമുറയ്ക്കായി ഈ പ്രകൃതിയെ കാക്കാൻ നമ്മൾ അങ്ങ് ഇറങ്ങുകയാണ് ഫാദറെ.
0: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.
9: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
2: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൌണ്ട്.
1: 1 ക്യാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നെക്ലസ് സമ്മാനം. 5000 രൂപയ്ക്ക് പോലും ഡയമണ്ട് ആഭരണങ്ങൾ.
2: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
3: 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളുമായി.
5: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
6: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
8: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
7: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
9: സുഖമോ ദേവി എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം. വരികളെഴുതിയത് ഒ എൻ വി കുറുപ്പ്, ഈണം നൽകിയത് രവീന്ദ്രൻ.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: നമ്മള് BMW വാങ്ങിക്കുകയാണെന്ന് മോൻ എല്ലാരോടും പറയുന്നുണ്ട്.
4: അവൻ പറയട്ടെ, ചിലപ്പോ BMW നമ്മുടെ പോർച്ചിൽ വന്നാലോ.
3: നിങ്ങൾ ഈ ഓണത്തിന് ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കും.
4: അത് വാങ്ങിക്കാം, BMW പുറകെ വരും.
3: അതെങ്ങനെ?
4: മൈജി ഓണം മാസ ഓണത്തില് ബമ്പർ പ്രൈസ് BMW. പിന്നെ കാറും സ്കൂട്ടറും എല്ലാമായി ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും.
5: മൈജി ഓണം മാസ ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: പ്രായഭേദമങ്ങിയ മാർക്ക് മാനദണ്ഡങ്ങൾ ഇല്ലാതെ മിനിമം യോഗ്യതയുള്ള ആർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 55 പഠന കേന്ദ്രങ്ങൾ, 65 മുകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in സന്ദർശിക്കുക.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
8: എന്നും രാവിലെ 10:30
7: പ്രായോജകർ.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
9: അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിനുവേണ്ടി പ്രശാന്ത് പിള്ളയുടെ സംഗീതത്തിൽ അങ്കമാലി പ്രാഞ്ചി, ഫെബിൻ പൌലോസ്, ജോയ് ചിറയ്ക്കൽ എന്നിവർ പാടിയ ഗാനമിതാ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
0: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: ഒരു കൊല്ലത്തിനുള്ളിൽ തന്റെ സാന്നിധ്യം ഡർബാനിൽ ആവശ്യമുണ്ടെന്ന് വന്നാൽ ആ വിവരം അറിഞ്ഞ ഉടനെ താൻ അവിടെ എത്തുന്നതാണെന്ന് ഡർബാനിലെ ഇന്ത്യക്കാരോട് വാഗ്ദാനം ചെയ്തിരുന്നു. കമ്പിയോടൊന്നിച്ച് തന്നെ വഴിച്ചെലവിനുള്ള പണവും അവർ അയച്ചിരുന്നു. ഒരു കൊല്ലമെങ്കിലും ഡർബാനിൽ താമസിക്കേണ്ടി വരുമെന്ന് ഗാന്ധിക്ക് തോന്നി. അവിടത്തെ ആവശ്യം കഴിഞ്ഞാൽ ബോംബെയിലേക്ക് തിരിച്ചു വരാമല്ലോ എന്ന് വിചാരിച്ച് ഭാര്യയെയും മക്കളെയും ബോംബെയിൽ തന്നെ പാർപ്പിക്കുവാൻ തീർച്ചപ്പെടുത്തി. ആ പ്രാവശ്യം തെക്കേ ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഒന്നിച്ച് 4-5 ചെറുപ്പക്കാരെയും കൂട്ടിയിരുന്നു. അവരിൽ ഒരാളായിരുന്നു മഗൻലാൽ ഗാന്ധി. ഭാര്യയും മക്കളെയും വിട്ടുപോകുന്നതും സ്ഥിരമായ പ്രാക്ടീസ് ഉപേക്ഷിച്ച് ഒരു അനിശ്ചിത ഭാവിയിലേക്ക് ചാടിയിറങ്ങുന്നതും ഗാന്ധിക്ക് വേദനയും ആശങ്കയും ഉണ്ടാക്കുന്നതായിരുന്നില്ല. എങ്കിലും ഡർബാനിലെ ഇന്ത്യക്കാരോട് താൻ ചെയ്ത വാഗ്ദാനം പാലിക്കാതിരിക്കുന്നതെങ്ങനെ എന്ന വിചാരം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. 1902 ഡിസംബർ മാസത്തിൽ ഗാന്ധി വീണ്ടും നേറ്റാളിലേക്ക് കപ്പൽ കയറി. ഗാന്ധി കപ്പലിലായിരുന്നപ്പോഴാണ് ബാബു സുരേന്ദ്രനാഥ ബാനർജിയുടെ അധ്യക്ഷതയിൽ അഹമ്മദാബാദിൽ വെച്ച് കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം കൂടിയത്. പുതിയ ബ്രിട്ടീഷ് ചക്രവർത്തി എഡ്വേർഡ് 7-ാമന്റെ കിരീടധാരണം സംബന്ധിച്ച് ഡർബാനിൽ 1903 January 1 ഡൽഹിയിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്നതുകൊണ്ട് പതിവ് ഡിസംബർ മാസത്തിൽ കൂടുന്ന കോൺഗ്രസ് സമ്മേളനം കുറെ നേരത്തെ നടത്തുവാൻ തീരുമാനിച്ചു. സുരേന്ദ്രനാഥ ബാനർജിയുടെ അധ്യക്ഷ പ്രസംഗത്തിൽ തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ കാര്യം എടുത്തു പറഞ്ഞിരുന്നു. ബൂവർ യുദ്ധകാലത്ത് അവർ ചെയ്ത സേവനത്തെ പരിഗണിച്ച് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ നേറ്റാൾ ഗവൺമെന്റിനോട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആവശ്യപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നേറ്റാളിലെത്തിയ ഉടനെ ഇന്ത്യക്കാരുടെ കാര്യങ്ങളെപ്പറ്റി ജോസഫ് ചേംബർലൈന് സമർപ്പിക്കാനുള്ള മെമ്മോറാണ്ടം ഗാന്ധി എഴുതി തയ്യാറാക്കി. ബൂവർ യുദ്ധത്തിന് ശേഷം ആവിഷ്കരിച്ച അഭിവൃദ്ധി പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നതിന് 350 ലക്ഷത്തോളം പവൻ വേണ്ടിവരുമെന്ന് കണക്കാക്കിയിരുന്നു. ആ സംഖ്യ തെക്കേ ആഫ്രിക്കയിൽ നിന്ന് പിരിച്ചുണ്ടാക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചേംബർലൈൻ അവിടേക്ക് പോയിരുന്നത്. ആ ഉദ്ദേശം സാധിക്കണമെങ്കിൽ അവിടുത്തെ വെള്ളക്കാരെ തൃപ്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് ചേംബർലൈനിന് തോന്നി. അതുകൊണ്ട് അവിടുത്തെ വെള്ളക്കാർക്ക് വിരോധമുണ്ടാക്കാത്ത വിധത്തിലായിരുന്നു ചേംബർലൈൻ ഇന്ത്യക്കാരുടെ മെമ്മോറാണ്ടത്തിന് കൊടുത്ത മറുപടി.
0: ഗാന്ധി സ്മൃതി ആഖ്യാനം NJ ജോഷിലാൽ. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
4: കൃഷിയെപ്പറ്റി കൂടുതൽ ശാസ്ത്രീയമായി പഠിക്കാനും അതിലെ നൂതനമായ വിദ്യകളെക്കുറിച്ച് അറിവ് നേടാനും ഇവിടെയുള്ള 4 വർഷം എന്നെ സഹായിച്ചു.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു. പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരും. പ്രധാന വാർത്തകൾക്ക് ശേഷം ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ചർച്ചയ്ക്ക് വിശദമായ മറുപടി നൽകാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തയ്യാറാണെന്നും റിജിജു അറിയിച്ചു. ഗ്രീൻ ഇന്ത്യ മിഷന്റെ ഭാഗമായി 17 സംസ്ഥാനങ്ങളിൽ 184,000 ഹെക്ടറിലധികം ഭൂമിയിൽ പാരിസ്ഥിതിക പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ലോക്സഭയിൽ അറിയിച്ചതാണിത്. RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ആഗോള പ്രചാരണ പരിപാടികളുടെ ഭാഗമായി RSS മേധാവി മോഹൻ ഭാഗവത് ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ഈ മാസം അവസാനം US സന്ദർശനത്തിനിടെ അമേരിക്കൻ ഹിന്ദുസ് ഫോർ എൻഗേജ്മെന്റ് ആന്റ് ഡയലോഗ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം സംസാരിക്കും. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച തിരുവനന്തപുരം സ്വദേശി R രാജേഷിന്റെ കുടുംബത്തിന് സംരക്ഷണം നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. രാജേഷിന്റെ ജീവത്യാഗം കേരളത്തിന്റെ മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തിയ സംഭവമാണെന്ന് പിണറായി കത്തിൽ പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തിൽ കാസർകോട് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ പരേഡിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി KM ഷാജി പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. ജില്ലയിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. കാഴ്ചയില്ലാത്തവർ ഉൾപ്പെടെ ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന പെൻഷൻ പ്രത്യേക പെൻഷനായി അനുവദിക്കണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ആവശ്യപ്പെട്ടു. ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാലയിൽ ആവശ്യമുയർന്നു. കൊളംബിയ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 132 ആയി. 570 ൽ അധികം പേർക്ക് പരിക്കേറ്റു. ഇന്നലെയായിരുന്നു 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിന് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബലിതർപ്പണത്തിനായി മുൻവർഷത്തേക്കാൾ കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ മലയാളി ആരാണ്? ശരി ഉത്തരം ഡോക്ടർ അനിൽ മേനോൻ. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകത്തിലാണ് ഇദ്ദേഹം ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്തത്. അമേരിക്കയിൽ ജനിച്ച അനിലിന്റെ അച്ഛൻ പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ മലയാളിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏക മലയാളി അധ്യക്ഷനായ ചേറ്റൂർ ശങ്കരൻ നായരുടെ പേരക്കുട്ടിയുടെ ചെറുമകൻ കൂടിയാണ് ഇദ്ദേഹം. 2026 ജൂലൈ 14 ഇന്ത്യൻ സമയം രാത്രി 8:17 അനിൽ മേനോൻ ബഹിരാകാശ യാത്ര ആരംഭിച്ചത്. നമസ്തേ അനന്തപുരിയിൽ മറ്റൊരു ചോദ്യം എത്തും നാളെ രാവിലെ 7 മണിക്ക്. പ്രണയനിലാവ് എന്ന ചിത്രത്തിൽ എസ് രമേശൻ നായർ വരികളെഴുതി ബേൺ ഇഗ്നിഷ്യസ് ഈണമിട്ട് ചിത്രപാടിയ ഗാനം കേൾക്കാം.

0: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
1: ഓണം ഷോപ്പിംഗ് ആ
0: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിലേക്ക് കയറിയത്.
1: ആ കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യു ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: ഇനി കേൾക്കൂ കാലം സാക്ഷി.
6: കവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് 1902 May 10 പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളത്ത് ജനിച്ചു. സംസ്കൃത പഠനത്തിന് ശേഷം മലയാള പാഠശാലയിൽ ചേർന്നു. 1917 പ്രൈമറി സ്കൂളിൽ 6 രൂപ ശമ്പളത്തിൽ 1ാം ക്ലാസ്സിൽ അധ്യാപകനായി. ആ ജോലിയിലിരിക്കെ മലയാളം മുഖ്യപരീക്ഷ ജയിച്ചു. 1918 വെണ്ണിക്കുളത്ത് ആരംഭിച്ച ഇംഗ്ലീഷ് മിഡിൽ സ്കൂളിൽ മലയാളം അധ്യാപകനായി. 1924 തിരുവല്ല MGM ഹൈസ്കൂളിൽ അധ്യാപകനായി ചേർന്നു. ഇതിനിടെ ദേശീയ പ്രസ്ഥാനവും ഗാന്ധിയൻ ചിന്തകളും അദ്ദേഹത്തെ ആകർഷിച്ചു. സ്വരാജ്യ ഗീത എന്നൊരു കവിത എഴുതി അച്ചടിച്ചുകൊണ്ടാണ് അദ്ദേഹം വൈക്കം സത്യാഗ്രഹം കാണുവാൻ പോയത്. അധ്യാപകനായിരിക്കെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രാവീണ്യം നേടി. 1949 തിരുവനന്തപുരം മാനസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ ജോലി ലഭിച്ചു. 6 വർഷം അവിടെ ജോലി നോക്കിയ ശേഷം 1955 ലെക്സിക്കൻ ഓഫീസിൽ സൂപ്പർവൈസറായി. അമൃതാഭിഷേകം, കദളീവനം, കേരളശ്രീ, മാണിക്യവീണ, മാനസപുത്രി തുടങ്ങിയ നിരവധി കവിതകളും കാളിദാസന്റെ കൺമണി, പ്രിയമ്മദ തുടങ്ങിയ നാടകങ്ങളും, നീലജലത്തിലെ പത്മം, വിജയരുദ്രൻ എന്നീ നോവലുകളും കൂടാതെ ജീവചരിത്രം, ബാലസാഹിത്യം, നാടോടിക്കഥകൾ, നിഖണ്ഡു, വിവർത്തനം തുടങ്ങിയ മേഖലകളിലും തന്റെ പ്രതിഭ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് തെളിയിച്ചു. മണിവീണയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും തുളസീദാസ രാമായണത്തിന് ഓടക്കുഴൽ അവാർഡും കാമസുരഭിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. 1980 August 10 വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് അന്തരിച്ചു.
7: കവിമണ്ഡലം എന്ന് പറയുന്നതും തിരുവനന്തപുരത്ത് ഞങ്ങളിൽ ചിലര് ചേർന്ന് സ്ഥാപിച്ച ഒന്നാണ്. ശൈലിനായ എൻ ഗോപാലപിള്ള അവർ അതിൻ്റെ പ്രസിഡന്റ്, ഞാൻ വൈസ് പ്രസിഡന്റുമായിരുന്നു. MP അപ്പൻ സെക്രട്ടറി. എന്തിനാണ് അത് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ, ഈ കവിതയെപ്പറ്റി ആ കാലങ്ങളിൽ ഒരു എതിരഭിപ്രായം വന്നുകൂടി. അതിനെ ഒന്ന് തടയണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾ ചിലർക്ക് തോന്നി. അതുകൊണ്ടാണ് ഇവിടെ കവിമണ്ഡലം എന്ന് തന്നെ പേര് കൊടുത്ത് ഒരു സംഘടന സ്ഥാപിച്ചത്. കുറെ കാലം അത് നടന്നു. പലരെയും ക്ഷണിച്ചു വരുത്തി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഒരു കാലത്തും നാശമില്ലല്ലോ കവിതയ്ക്ക് എന്ന് ഞാൻ എഴുതി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, സാഹിത്യചരിത്രം പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാം കവികൾ അനശ്വരന്മാരാണെന്ന്. സംസ്കൃത സാഹിത്യത്തിൽ ജയന്തി തേ സുഹൃദിനോ രസസിദ്ധാ കവീശ്വര നാസ്തി ഏഷാം യശക്കായേ ജരാമരണജം ഭയ എന്നുണ്ടല്ലോ. അനശ്വരരാണ് കവികൾ എന്ന് ഒരു വിശ്വാസം പണ്ടുണ്ട്. ഇന്നും അതിന് വലിയ ഇളക്കമൊന്നും തട്ടിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം.
5: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് കവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ശബ്ദം.
8: August 20
9: 5,000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
10: നേടാം. 5 ഹീറോ മാവിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
9: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
10: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
11: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും

0: പറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
2: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഡോക്ടർ ലവ് എന്ന ചിത്രത്തിൽ വയലാർ ശരചന്ദ്രവർമ്മ വരികളെഴുതി വിനു തോമസ് സംഗീതം നൽകി. നജീ മർഷദ്, വിവേകാനന്ദൻ എന്നിവർ പാടിയ ഗാനമിത.
6: ആകാശം ദൂരെ എന്നതോ നുണയല്ലേ.

ദുഃഖത്തിലെല്ലാം.

0: നമുക്ക് ചുറ്റും. നാളെ കർക്കിടക വാവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം ഇനി പറയുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇവ ശ്രദ്ധിക്കൂ. ശക്തമായ മഴയ്ക്കും നദികളിൽ ശക്തമായ ഒഴുക്കിനും കടലോര മേഖലകളിൽ ശക്തമായ തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ നദികളിലും കടലിലും ഇറങ്ങിയുള്ള ബലിതർപ്പണം നിരോധിച്ചതായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു. ജനത്തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷ ഉറപ്പാക്കാനുമായി കടവുകളിലും തീരങ്ങളിലും നിയോഗിച്ചിട്ടുള്ള റവന്യൂ പോലീസ്, ഫയർഫോഴ്സ്, മറ്റ് സന്നദ്ധ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. ജില്ലയിലെ ക്ഷേത്ര പരിസരങ്ങളിലും കടവുകളിലും കടൽ തീരങ്ങളിലും നടക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഹരിതചട്ടം പാലിക്കണമെന്ന് ജില്ലാ ശുചിത്വ മിഷൻ അറിയിച്ചു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരമാവധി ഒഴിവാക്കാനും ബലിതർപ്പണ പൂജകൾക്ക് ശേഷം പൂജാ സാമഗ്രികൾ, അവശിഷ്ടങ്ങൾ, മറ്റു മാലിന്യങ്ങൾ എന്നിവ നദികളിലോ പൊതുസ്ഥലങ്ങളിലോ ഉപേക്ഷിക്കാതെ തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കിയിട്ടുള്ള മാലിന്യ ശേഖരണ സംവിധാനങ്ങളിൽ നിക്ഷേപിക്കണം. കൃത്യമായ ലേബൽ വിവരങ്ങളില്ലാത്ത പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കൾ, മിഠായികൾ, ഐസ് കാൻഡി എന്നിവ ഉപയോഗിക്കരുതെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മാർഗനിർദ്ദേശം പുറത്തിറക്കി. ഭക്ഷണവുമായി ബന്ധപ്പെട്ട പരാതികൾ 1800 425 1125 എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കണമെന്നും ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. നമ്പർ ഒരിക്കൽ കൂടി 1800 425 1125. സംസ്ഥാന വ്യാപകമായി കനത്ത മഴയെ തുടർന്ന് മാറ്റിവച്ച സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെപ്റ്റംബർ 20 നടത്തും. ബലിതർപ്പണത്തോടനുബന്ധിച്ച് ഇന്ന് രാത്രി മുതൽ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി 10 മണി മുതൽ നാളെ ഉച്ചയ്ക്ക് 2 മണി വരെ തിരുവല്ലം ക്ഷേത്ര പരിസരത്തും ബൈപ്പാസ് റോഡിലും പാർക്കിംഗ് നിരോധിച്ചു. വിഴിഞ്ഞം ഭാഗത്തുനിന്ന് തിരുവല്ലം ഭാഗത്തേക്ക് വരുന്ന ഗുഡ്സ് ഹെവി വാഹനങ്ങൾ മുക്കോലയിൽ നിന്ന് ബാലരാമപുരം ഭാഗത്തേക്ക് തിരിഞ്ഞു പോകണം. ചാക്ക ഭാഗത്തുനിന്ന് വിഴിഞ്ഞം ഭാഗത്തേക്ക് പോകുന്ന ഗുഡ്സ് ഹെവി വാഹനങ്ങൾ ഈഞ്ചക്കലിൽ നിന്ന് തിരിഞ്ഞ് അട്ടക്കുളങ്ങര, കിള്ളിപ്പാലം, പാപ്പനംകൂട് ഭാഗം വഴി പോകണം. ബലിതർപ്പണത്തിനായി എത്തുന്ന 4 ചക്ര വാഹനങ്ങൾ ബൈപ്പാസ് റോഡിൽ വേങ്കര ക്ഷേത്രത്തിന് സമീപം സർവീസ് റോഡിൽ സജ്ജമാക്കിയിട്ടുള്ള ഗ്രൌണ്ടുകളിലും 2 ചക്രവാഹനങ്ങൾ വേങ്കര ക്ഷേത്ര സർവീസ് റോഡിലെ ഗ്രൌണ്ടിലും പാർക്ക് ചെയ്യണം. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെയും കേരള സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റിഷിപ്പ് മേള ഈ മാസം 18 ചാക്ക ഐടിഐ ക്യാമ്പസിൽ സംഘടിപ്പിക്കും. വിശദവിവരങ്ങൾക്ക് 0471 250 1897 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0471 250 1897. കേട്ടത് നമുക്ക് ചുറ്റും.
1: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൾത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
2: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൌണ്ട്.
1: 18 കാരറ്റിൽ തീർത്ത ഇന്റർനാഷണൽ ഗുണനിലവാരമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ.
2: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
3: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
4: അതെങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. 1000 കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
6: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
7: കൊല്ലം സുപ്രീം.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
9: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: ജലോത്സവം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത് BR പ്രസാദിന്റെ വരികൾക്ക് അൽഫോൺസ് ജോസഫിന്റെ സംഗീതം.

0: എമാർട്ടിലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
1: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
2: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
3: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
4: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
5: സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.

0: കുട്ടികൾക്ക് കർക്കടക ചികിത്സ ആവശ്യമുണ്ടോ? ഡോക്ടർ ജി പി സിദ്ധി സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
6: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
7: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971919.
8: നീനെ ഓണക്കോളിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
9: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
8: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
9: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
8: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
10: സാധാരണക്കാരന് കൈത്താനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലും. ഏവർക്കും സ്വാഗതം.
11: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
12: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
13: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
14: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
12: നോവൽ സഞ്ചാരം.
15: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
16: ശാന്ത പോയതിനു ശേഷം വിശ്വം ഉന്മേഷമറ്റിരിക്കുന്നതായി കണ്ടിട്ട് അമ്മ ചോദിക്കുകയുണ്ടായി, എന്താ വിശ്വം? ഒന്നുമില്ല. ആ മൂളൽ അർത്ഥഗർഭമായിരുന്നുവെന്ന് അന്ന് തോന്നിയില്ല. അവർ അവിടെ നിന്ന് പോകാൻ വേണ്ടി 2 അടി വെച്ചു. എന്നിട്ട് തിരിഞ്ഞു നിന്ന് വിളിച്ചു, വരൂ വിശ്വം, ഒന്ന് നൃത്തം വയ്ക്കൂ. മനസ്സില്ല എന്ന് പറയാനാണ് തോന്നിയത്. പക്ഷേ അവൻ ആ സ്ത്രീയുടെ പിന്നാലെ പോയി. ആ ഒഴിഞ്ഞ തളത്തിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ ഹൃദയം നൊന്തു. ഇവിടെ, അവിടെ, അങ്ങേപ്പുറത്ത്, എല്ലായിടത്തും അവളുടെ കാലടികൾ അനേക തവണ പതിഞ്ഞതാണ്. ശാന്തയുടെ ഒരു പഴയ റിബൺ തളത്തിലെ ജനാലയിൽ ചുറ്റിയിട്ടുള്ളത് വിശ്വത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അവൻ അത് നോക്കിക്കൊണ്ടേ നിന്നു. തുടങ്ങൂ വിശ്വം, അമ്മ അയാളെ ഉണർത്തി. അവൻ ആരംഭിച്ചു. ലക്ഷ്മിക്കുട്ടിയമ്മ വളയുകയും ഉലയുകയും ചെയ്യുന്ന ആ യുവവിഗ്രഹത്തിൽ കണ്ണു നട്ടുകൊണ്ടിരിക്കുകയാണ്. ചിറ്റോളങ്ങൾ പോലെ താളക്കുത്തുകൾ വട്ടം വീശി വരികയായിരുന്നു. അവരും ആ വട്ടത്തിൽ അമർന്നു കഴിഞ്ഞിരുന്നു. പെട്ടെന്നാണ് ഗോപിക്കുറുപ്പ് പ്രത്യക്ഷപ്പെട്ടത്. ലക്ഷ്മിക്കുട്ടിയമ്മ തന്നിൽ നിന്ന് കൺപറിച്ചെടുക്കുന്നത് അവൻ കണ്ടു. വിശ്വം തകർക്കുന്നല്ലോ, കുറുപ്പ് ശാന്തനായി പറഞ്ഞു. ഉവ്വ്, എന്തിനാണെന്നറിയില്ല. ഒരു നവോഢയുടെ ലജ്ജയോടെയാണ് ലക്ഷ്മിക്കുട്ടിയമ്മ അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടിയിരുന്ന് വിശ്വത്തിൻ്റെ നൃത്തം കണ്ടു. കടന്നു പോകുമ്പോൾ അമ്മ കുറുപ്പിനോട് പറഞ്ഞ വാക്കുകൾ വിശ്വത്തിൻ്റെ ചെവിയിലുമെത്തി. ഞാൻ വീണ്ടും കണ്ടു, അമ്മയാണ് പറഞ്ഞത്. എന്ത്? ആശാൻ ചോദിച്ചു. ആ പഴയ നളന്റെ മിടുക്ക്. അതിന് ആശാൻ ഉത്തരം പറഞ്ഞില്ല. നടന്നകലുന്ന ഒരു കാൽപെരുമാറ്റം കേൾക്കുകയും ചെയ്തു. ഏത് പഴയ നളൻ? വിശ്വത്തിന് ഒന്നും മനസ്സിലായില്ല. പിന്നീട് വളരെ ദിവസത്തിന് ആശാൻ തന്നെ വിളിക്കുകയോ പറയുകയോ ഉണ്ടായില്ല. എന്താണ് കാരണമെന്നറിഞ്ഞുകൂടാ. വിശ്വം അത്ഭുതപ്പെട്ടു. പക്ഷേ ആശാന് മനഃസ്വാസ്ഥ്യം കെട്ടിരിക്കുന്നുവെന്ന് പതുക്കെ പതുക്കെ അവന് മനസ്സിലായി. എന്തോ കുടുംബകാര്യങ്ങളായിരിക്കാം. എല്ലാവരും തന്നെപ്പോലെയാണോ? അവർക്കൊക്കെ കുടുംബങ്ങളുണ്ട്, പ്രാരബ്ധങ്ങളുണ്ട്. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സംഭവമുണ്ടായി. നട്ടുച്ച, വല്ലാത്ത ചൂട്. വിശ്വം തൻ്റെ കട്ടിലിൽ കിടന്ന് മയങ്ങിപ്പോയി. ഒരർത്ഥബോധാവസ്ഥയിലാണ്. പെട്ടെന്ന് അടുത്ത മുറിയിൽ നിന്ന് അമ്മ ആരോടോ പറയുന്നത് കേട്ടു. അരുത്, പോവരുത്, എനിക്ക് പോണം, ആശാനാണ് മറുപടി പറയുന്നത്. വിശ്വം ചെവി വട്ടം പിടിച്ചു. എന്തോ ഒരു രസിൽ നടക്കുന്നത് പോലെ തോന്നി. വീണ്ടും അമ്മയാണ് സംസാരിച്ചത്. അതൊരു തേങ്ങൽ പോലെ ഉണ്ടായിരുന്നു. ഞാനെന്തു പിഴച്ചു? പിഴച്ചെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവിടെ എന്തെങ്കിലും ഒരു അസുഖമുണ്ടോ? അസുഖമുണ്ടാക്കരുതെന്ന് വെച്ചിട്ടാണ് പോകുന്നത്. ആർക്കാണ് അസുഖം? ആർക്കായാലും കൊള്ളാം. ഒരു കഥയിൽ രണ്ട് നളൻ ആടിക്കൂടാ. എന്ത്? അതേ, നിൽക്കൂ. അവർ പൊട്ടി പൊട്ടി കരയുന്നു. എന്താണിതെല്ലാം? വിശ്വം അമ്പരന്നുപോയി. ഈ സംഭാഷണങ്ങൾക്കിടയിലെല്ലാം ഒരു നളൻ കിടന്ന് തിരിയുന്നു. ആരാണ് നളൻ? എന്തൊക്കെയോ ചില നിഗൂഢങ്ങളായ കെട്ടിക്കുടുക്കുകളുണ്ട്. ആരോടാണ് ചോദിക്കുക? അമ്മയോട് ചോദിക്കാൻ വിശ്വം ധൈര്യപ്പെട്ടില്ല.
15: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
13: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: നന്മകളുടെ ആകത്തുകയെ ഈശ്വരൻ എന്നാണ് വിളിക്കുന്നതെങ്കിൽ ആ ഈശ്വരന്റെ ഇരിപ്പിടം എവിടെയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഏത് ആരാധനാലയത്തിലാണ് ജാതിമതങ്ങൾക്ക് അതീതമായ ഈശ്വര സങ്കല്പത്തെ തിരയേണ്ടത് എന്നാലോചിച്ചിട്ടുണ്ടോ? ആരാധനാലയങ്ങൾ പണിയേണ്ടത് മണ്ണിലല്ല, മനുഷ്യന്റെ മനസ്സിലാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ചില ഗാനങ്ങൾ ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ കേൾക്കാം. ആദ്യം തെരുവ് ഗീതം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജയവിജയുടെ സംഗീതം.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിലെ സ്വന്തം മൈജി.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
6: പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ചിത്രത്തിൽ വയലാർ എഴുതി, ജി ദേവരാജൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: ജാതിമതങ്ങൾക്ക് അതീതമായ ഈശ്വര സങ്കല്പത്തെ കുടിയിരുത്താൻ ആരാധനാലയങ്ങൾ പണിയേണ്ടത് മണ്ണിലല്ല മനുഷ്യന്റെ മനസ്സിലാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ചില ഗാനങ്ങളാണ് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ ഇന്ന് കേട്ടത്. മറ്റൊരു വിഷയവുമായി ഈ പരിപാടി വീണ്ടും എത്തും നാളെ രാവിലെ 8:35.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
3: ബുധൻ ഉച്ചയ്ക്ക് 12:40
2: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
0: സമയം 8:00 കഴിഞ്ഞു 45 മിനിറ്റ്.
4: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
5: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
6: ഇന്നീ പരിപാടിയിൽ യോഗയും കായികക്ഷമതയും, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ GS സംസാരിക്കുന്നു.
7: കായിക താരങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനേകം പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ പൊതുസ്വത്താണ് കായിക താരങ്ങൾ. അവരുടെ ആരോഗ്യം രാജ്യത്തിന്റെ ഉത്തരവാദിത്വമാണ്. കായിക താരങ്ങൾക്ക് വേണ്ട ശാരീരിക പരിശീലനങ്ങൾക്കൊപ്പം പ്രാധാന്യമുണ്ട് അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും അവരെ കൂടുതൽ പ്രവർത്തനക്ഷമതയുള്ളവരാക്കി നിലനിർത്തുകയും ചെയ്യുക എന്നത്. കളിക്കളത്തിന് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള മാനസിക നില വളരെ പ്രാധാന്യമർഹിക്കുന്നു. യോഗയെ കൂടി സ്പോർട്സ് മെഡിസിനിൽ ഉൾപ്പെടുത്തി വിഭാവനം ചെയ്ത് പദ്ധതികൾ ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള കിസാർ പോലുള്ള സ്ഥാപനങ്ങളിൽ വളരെ ഫലപ്രദമായി നടന്നു പോകുന്നുണ്ട്. കായിക താരങ്ങൾ നിരന്തരം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നായ പേശി മുറുക്കം അഥവാ മസിൽ സ്റ്റിഫ്നെസ് യോഗയിലൂടെ കുറച്ചുകൊണ്ടുവരാൻ കഴിയും. തുടർച്ചയായ യോഗ പരിശീലനം വഴി മസിൽ സ്പ്രെയിൻ, ലിഗമെന്റ് ഇഞ്ചുറീസ് എന്നിവ കുറയ്ക്കാനും കായിക താരത്തിന് സ്വന്തം ശരീരത്തിന്റെ ബലത്തെ പറ്റി മനസ്സിലാക്കാനും സാധിക്കുന്നു. പ്രാണായാമം ശീലിക്കുന്നത് വഴി ലങ് കപ്പാസിറ്റി ഉയരുകയും ശ്വസന വ്യൂഹത്തിന് കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യുന്നു. പ്രാണായാമം നിരന്തരം ശീലിക്കുന്ന കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം ബ്രീത്തിംഗ് കപ്പാസിറ്റി ഉയരുകയും ശ്വസന പേശികളുടെ ആരോഗ്യം മെച്ചപ്പെട്ടതായും പഠനങ്ങളുണ്ട്. യോഗയിലൂടെയും ധ്യാനത്തിലൂടെയും സ്വന്തം ശരീരത്തിന്റെയും മനസ്സിന്റെയും ഉള്ളറകളിലേക്ക് അവന് കടക്കാൻ കഴിയും. ആന്തരികമായ തിരിച്ചറിവ് വർദ്ധിക്കുന്നത് മൂലം ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ തിരിച്ചറിയാനും ഉടനടി പ്രതികരിക്കാനുമുള്ള കഴിവും ലഭിക്കുന്നു. ഏകാഗ്രത, ശ്രദ്ധ എന്നിവ വർദ്ധിക്കുകയും അവർ മാനസികമായി നേരിടുന്ന വെല്ലുവിളികളായ തോൽവിയെയും ജയത്തെയും വൈകാരിക തലത്തിനുമപ്പുറം ആഴത്തിൽ വിശകലനം ചെയ്ത് മുന്നോട്ട് നീങ്ങാനും കഴിയുന്നു. മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കൂടുന്ന സ്പോർട്സ് താരങ്ങളുടെ പെർഫോമൻസ് ലെവലും ആത്മവിശ്വാസവും ഉയർത്തിയെടുക്കാൻ യോഗയ്ക്ക് കഴിയുന്നത് ഇങ്ങനെയാണ്. നിരന്തരം പരിശീലനവും യാത്രകളും കാരണം ശരിയായ ഉറക്കം ലഭിക്കാതെ പോകുന്ന അവസ്ഥകളുണ്ട് ഇവരിൽ. അവിടെ ശ്വസന പ്രാണായാമവും ധ്യാനവുമെല്ലാം പ്രയോജനപ്രദമാണ്. യോഗയിലൂടെയുള്ള പോസിറ്റീവ് ജീവിതശൈലി അവർ സ്വായത്തമാക്കുന്നതിലൂടെ ഊഷ്മളമായ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ എന്നിവ നിലനിർത്താൻ കഴിയുകയും അതിലൂടെ അവരുടെ ആത്മവിശ്വാസം ഉയരുകയും ചെയ്യുന്നു. കായിക താരങ്ങളുടെ റീഹാബിലിറ്റേഷൻ അഥവാ പുനരധിവാസത്തിൽ യോഗ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പേശികളുടെ ക്ഷതം കഴിയുന്നതും വേഗത്തിൽ പരിഹരിക്കപ്പെടുക എന്നത് ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഒരു ഈവന്റിൽ തളർന്നു വീണാലും തൊട്ടടുത്ത ഈവന്റിൽ ഉണർന്നു നിന്ന് പോരാടണം. പരിക്കുകൾ കാരണം തുടരെ തുടരെയുള്ള ഈവന്റുകളിൽ പങ്കെടുക്കാൻ കഴിയാതെ വരുമ്പോൾ അവരുടെ ആത്മവിശ്വാസം കുറയുന്നു. റീഹാബിലിറ്റേഷനോടൊപ്പം യോഗ കൂടി പരിശീലിക്കുന്ന പക്ഷം പരിക്കുകൾ വേഗത്തിൽ ഭേദമാകുമെന്നും പഠനങ്ങൾ പറയുന്നു. കായിക താരത്തിന്റെ റിക്കവറി കപ്പാസിറ്റി അഥവാ തിരിച്ചുവരവ് ത്വരിതമാക്കാൻ യോഗയ്ക്ക് കഴിയുമെന്നും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും പഠനങ്ങളുണ്ട്. മാംസപേശികളുടെ ബലക്ഷയം, ജോയിന്റ് ഇൻസ്റ്റബിലിറ്റി എന്നിവ കാരണം പരിക്കുകൾ കൂടുകയും റേഞ്ച് ഓഫ് മോഷൻ, പോസ്ചറൽ സ്റ്റെബിലിറ്റി കുറയുകയും ചെയ്യാം. യോഗയിലൂടെ ഇവ മുന്നേ പരിഹരിക്കപ്പെടുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. ഇങ്ങനെ പുതിയ പഠനങ്ങളും കണ്ടെത്തലുകളിലൂടെയും സ്പോർട്സ് മെഡിസിനിലുള്ള യോഗയുടെ സാധ്യത വികസിപ്പിച്ചുകൊണ്ട് കായിക താരത്തിന്റെ മാനസിക, ശാരീരിക, വൈകാരിക തലങ്ങളിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു.
6: യോഗയും കായികക്ഷമതയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
4: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
8: നിനക്കൊരു BMW കിട്ടിയാൽ ആദ്യം എവിടെയാ പോവുക?
9: BMW ആദ്യം കിട്ടട്ടെ,
8: കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ.
9: എങ്ങനെ?
8: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഷോപ്പിംഗ് ചെയ്താൽ ബമ്പർ സമ്മാനമായി ഒരു BMW ആ കാത്തിരിക്കുന്നത്. കൂടാതെ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്
9: എന്ന് ഞാനും വരും എന്റെ സ്വന്തം BMW.
8: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
10: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
11: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
10: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
0: ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രത്തിൽ സുഹേൽ കോയയുടെ വരികൾക്ക് വിഷ്ണു വിജയ് ഈണമിട്ട് ആന്റണി ദാസനൊപ്പം പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി പൂർണ്ണമാകുകയാണ്. പുതിയ അറിവുകളും വാർത്തകളും പാട്ടുകളുമൊക്കെയായി ഈ പരിപാടി വീണ്ടും എത്തും നാളെ രാവിലെ 6:00. നമസ്തേ അനന്തപുരിയിൽ ഇന്ന് ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ആര്യ പ്രസന്ന. ഏവർക്കും ശുഭദിനാശംസകൾ.

0: സരസ്വതി എന്റർപ്രൈസസ്, ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: സരസ്വതി എന്റർപ്രൈസസ്, ഹലോ പ്രിയ ഗീതം. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.

സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതത്തിൽ ഇന്ന് അതിഥിയായി പങ്കെടുക്കുന്നത് പിന്നണി ഗായിക അപർണ രാജീവ്. സ്റ്റുഡിയോയിലൊപ്പം ഐശ്വര്യ.

0: ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരാളാണ്, ഗായിക അപർണ രാജീവ്. അപർണ രാജീവ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ മിക്കവാറും കേട്ടിട്ടുള്ള ഒരു പരിചയപ്പെടുത്തൽ, അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു പരിചയപ്പെടുത്തലാണ് ONV കുറുപ്പിൻ്റെ കൊച്ചുമകളാണ് എന്നുള്ളത്. അതുകൂടാതെ സംഗീത സംവിധായകൻ രാജീവ് ONVയുടെ മകളാണ് അപർണ. വീട് എന്ന് പറയുന്നത് കവിതയുടെയും സംഗീതത്തിന്റെയും ഒക്കെ ഒരു ലോകമായിരുന്നല്ലോ കുട്ടിക്കാലം തൊട്ടേ. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് വളരുന്നത്. അപ്പൊ ആ ഒരു അന്തരീക്ഷം ഇപ്പൊ എത്തി നിൽക്കുന്ന അപർണയെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്?
1: ഇപ്പൊ വീട്ടില് മുത്തശ്ശനാണെങ്കില് കുട്ടിക്കാലത്ത് ഞാൻ എപ്പോഴും കാണുമ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെയോ. അപ്പൊ സ്കൂളിൽ പിന്നെ കവിതകളും ഒക്കെ പഠിച്ച് തുടങ്ങിയ സമയത്താണ് മുത്തശ്ശൻ്റെ കവിതകളും ഒക്കെ, ആ ഒരു സമയത്താണ് നമ്മുടെ മലയാളം ടീച്ചേഴ്സൊക്കെ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹവും അങ്ങനെയെല്ലാം. പിന്നെ പിന്നെ മുത്തശ്ശന് എന്താന്നുള്ളത്, നമ്മുടെ മുത്തശ്ശൻ മാത്രമല്ല എന്താന്നുള്ളത് അങ്ങനെയാണ് അറിയാൻ തുടങ്ങിയത് ആ സമയം തൊട്ടാണ്. പിന്നെ അച്ഛനാണെങ്കിലും പണ്ട് തൊട്ടേ പാട്ടുകൾ, അച്ഛൻ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള പാട്ടിലായിരുന്നില്ല, അച്ഛൻ റെയിൽവേസിലായിരുന്നു. പക്ഷെ പാട്ട് ഭയങ്കര പാഷനായിട്ട് പാടാനും മ്യൂസിക് ചെയ്യാൻ ശരിക്കും എനിക്ക് യൂത്ത് ഫെസ്റ്റിവലിൽ ഞാൻ കവിതകളും ഒക്കെ റെസിറ്റേഷൻ ലൈറ്റ് മ്യൂസിക് ഒക്കെ എപ്പോഴും പോകുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് കവിത പഠിക്കാനായിട്ടും മുത്തശ്ശൻ അച്ഛനെ എടുത്ത് കവിത കൊടുത്തിട്ട് ഇതൊന്ന് ട്യൂൺ ചെയ്ത് അങ്ങനെയാണ് അച്ഛനത് ട്യൂൺ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ വീട്ടിൽ ശരിക്കും എപ്പോഴും ഇങ്ങനെ പാട്ട്, എന്താ പറയുക, എപ്പോഴും പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയല്ല, പക്ഷെ എപ്പോഴും പാട്ടിൻ്റെ ഒരു അന്തരീക്ഷം, ഇന്നൊരു അദൃശ്യമായിട്ട് എപ്പോഴും പാട്ടുണ്ട് വീട്ടിൽ. അത് പിന്നെ എപ്പോഴും നമ്മളിപ്പോൾ സംസാരിക്കുന്നതും പാട്ട് അങ്ങനെ ആവണമെന്നില്ല, അതല്ല. പക്ഷേ പാട്ട് എന്നുള്ളത് എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു ബോണ്ടായിട്ട് തോന്നിയിട്ടുണ്ട്.
0: നമുക്കൊരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരാനും നിങ്ങൾ അവരോട് സംസാരിക്കാനുമായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോയിട്ട് തിരിച്ചു വരാം.
1: ഓക്കെ. ഹലോ
2: ഹലോ
1: ഹലോ, ഇത് ആരാണ്?
2: എന്റെ പേര് ബിനു എന്നാണ്.
1: ബിനു
2: തിരുവനന്തപുരം ജില്ലയിലെ ഒട്ടുശേഖരമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. നിൽക്കുന്നത് ജനറൽ ആശുപത്രിയുടെ അടുത്താണ്. ഞാനിവിടെ ഒരു ജോലിക്ക് വരെയാണ്.
1: ഓ, അപ്പൊ ജോലിയുടെ സമയത്ത് ഇടയ്ക്ക് ബ്രേക്ക് വന്നപ്പോ വിളിച്ചാണോ?
2: ഞാൻ ഒരു ദിവസം കൊണ്ട് വിളിക്കുന്ന, എനിക്ക് കിട്ടുന്നില്ല.
1: ഓ, എന്തായാലും ഇന്ന് കിട്ടിയല്ലോ.
2: നേരത്തെ പാട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്.
1: ആ ശരി ശരി, സന്തോഷം. വീട്ടിലാരൊക്കെ ഉണ്ട്?
2: എന്റെ വീട്ടില് ഭർത്താവ്, മകൻ, മകള്. മകളെ കല്യാണം കഴിച്ച് അയച്ചു. ഞാനിവിടെ ഒരു ജോലിക്ക് വരുന്നതാണ്. ബേക്കറീസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഫ്രണ്ടില്. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് മൈനാഗം.
1: മൈനാഗം ആ പാട്ടാണ് ഇഷ്ടം അല്ലേ? അപ്പൊ ആ പാട്ട് തീർച്ചയായിട്ടും വെച്ചേരാം. എന്തായാലും സന്തോഷം ബിനു വിളിച്ചതില്.
2: ഓ ശരി.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
3: ഓഫർ കണ്ടിട്ട്
2: ഡിസ്കൗണ്ട് ഉണ്ടോ?
3: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
2: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
6: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
8: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
7: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
9: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ
10: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
0: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
11: പിന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
12: മുത്തച്ഛന്റെയും അച്ഛന്റെയും ഒക്കെ ഒരു സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞു. അത് ഈ പറയുന്ന പാട്ടുകളിലും നമുക്ക് കാണാം. ഇപ്പം മുത്തച്ഛൻ വരികൾ എഴുതി, അച്ഛൻ സംഗീതം നൽകി, അപർണ പാടിയ പാട്ടുകൾ എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ.
13: ഒരു ശരിക്കൊരു വലിയ അനുഗ്രഹമാണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നത്. മുത്തച്ഛന്റെ വരികളും അച്ഛൻ സംഗീതം നൽകി പാടാൻ പറ്റുക എന്നുള്ളത് അതൊരു എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അപ്പോൾ രണ്ട് സിനിമകളിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്, കളഭമഴ, മൺസൂൺ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ശരിക്കും അതെ വളരെ നമുക്ക് പ്രിയപ്പെട്ട പാട്ടുകൾ തന്നെയാണ്. പിന്നെ വേറൊരു വ്യക്തിയാണ് എഴുതിയിരിക്കുന്ന വരികള്, മുത്തച്ഛന്റെ അല്ല, ബിജു മുരളി എന്നുണ്ട് അദ്ദേഹം എഴുതി. അച്ഛൻ സംഗീതം നൽകിയ പാട്ട് ഞാൻ പാടിയതിന് എനിക്ക് ആദ്യമായിട്ട് ജെയ്സി ഡാനിയൽ ഫൗണ്ടേഷൻ ഫിലിം അവാർഡും ക്രിറ്റിക്സ് അവാർഡൊക്കെ രണ്ടാമത് കിട്ടുന്നത്. അങ്ങനെ അച്ഛൻ സംഗീതം നൽകിയ പാട്ടിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് സന്തോഷമാണ്. അതെ അതെ,
12: 12th പഠിക്കുമ്പോഴാണ് തോന്നുന്നു ആദ്യമായിട്ട്
13: പിന്നണി ഗാനരംഗത്ത് വരുന്നത്. 12th കഴിയാറായപ്പോ. അതെ അതെ,
12: മേഡ് ഇൻ യുഎസ്.
13: അതെ, 12th ബോർഡ് എക്സാമിന്റെ ഒക്കെ സമയത്തായിരുന്നു എന്റെ റെക്കോർഡിംഗ്. അതെ,
12: ആകാശവാണിയിലൂടെ ശ്രോതാക്കൾ മിക്കപ്പോഴും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു പാട്ടാണ് പുന്നല്ലിൻ കതിരോല. അപ്പൊ ആ ഒരു പാട്ട് രണ്ടുപേരും
13: തീർച്ചയായിട്ടും ആ പാട്ട് ഇതേപോലെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ പലരും പാടാൻ ആവശ്യപ്പെടുന്ന പാട്ടുകളിൽ ഒരു പാട്ടാണ്. അപ്പോൾ അത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ പാട്ടാണ്. പക്ഷെ ആ പാട്ട് ഇപ്പോഴും ഇങ്ങനെ ഓർക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്.

0: ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു പാട്ടായിരിക്കും അല്ലേ ഇത്? ആദ്യത്തെ ഒരു പാട്ട്
1: അതെ
0: എന്നുള്ള
1: അതെ, ആദ്യത്തെ
0: രീതിയിൽ.
1: ഒരു പാട്ടെന്ന് പറയുമ്പോൾ നമുക്ക് അതിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടം എപ്പോഴും ഉണ്ടാവുമല്ലോ. മുത്തശ്ശൻ്റെ വരികളിൽ തന്നെ പാടി തുടങ്ങി എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിദ്യാസാഗർ സാറാണ്. അപ്പം അതും ഒരു തുടക്ക ഒരാൾക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഒരു പാട്ട് ഒരു മുത്തശ്ശൻ്റെ വരികളും ഇത്ര വലിയൊരു മ്യൂസിക് ഡയറക്ടറുടെ സംഗീതത്തിലും പാടാൻ പറ്റുക എന്നുള്ളത്. മെയ്ഡ് ഇൻ യുഎസ് സിനിമയിലെ പാട്ടായിരുന്നു. രാജീവ് അഞ്ചൽ അദ്ദേഹമാണ് ഡയറക്ടർ. ആ പാട്ട് ശരിക്കും ആ സമയത്ത് ഇറങ്ങിയപ്പോൾ ഇത് ആരാണ് പാടിയെന്നുള്ളത് ഒരുപാട് പേർക്ക് അങ്ങനെ അത്ര അറിയില്ലായിരുന്നു. കാരണം ഇന്നത്തെ പോലെ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഒന്നുമില്ല. ചിലവരുടെയൊക്കെ റിംഗ് ടോൺ ആയിട്ടൊക്കെ ഞാൻ എനിക്ക് അറിയുന്നവരുടെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അയ്യോ ഇതെൻ്റെ റിംഗ് ടോൺ ആയിരുന്നു കുറച്ച് നാൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. അത് അപർണ്ണയായിരുന്നല്ലേ പാടിയത്, അങ്ങനെ അറിയില്ലായിരുന്നു. പിന്നെ എൻ്റെ വോയിസും ആ സമയത്തൊരു കുറച്ചും കൂടി കുട്ടിയുടെ ഒരു വോയിസ് ഉണ്ട്, അപ്പോൾ അതും കൂടി കൊണ്ടായിരിക്കും.
0: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചു വരാം.
1: ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
2: ഞാൻ റീജയാണ്, ആറ്റിങ്ങിൽ നിന്ന് വിളിക്കുകയാണേ.
1: ആ ആ, എന്താ ചെയ്യണ റീജ?
2: ഞാൻ ഹെൽത്ത് സർവീസിലാണ്.
1: ഹെൽത്ത് സർവീസ്? ഓ, അപ്പൊ ഓഫീസിൽ നിന്നാണോ വിളിക്കുന്നേ അതോ?
2: അല്ല, ഞാൻ ഇന്ന് ലീവായിരുന്നു.
1: ആ ഓക്കെ.
2: സുഖാണോ?
1: ആ സുഖായിട്ടിരിക്കുന്നു. സുഖാണോ?
2: ആ എനിക്ക് സുഖം.
1: വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഇപ്പൊ ഞാൻ ഹസ്ബൻഡേ ഉള്ളൂ.
1: ആ
2: വെളിയിലായിരുന്നു, ഇപ്പൊ ലീവിന് വന്നതാ.
1: ഓക്കെ. അപ്പോ
2: വിശേഷം?
1: ആ അങ്ങനെ പോകുന്നു, കുഴപ്പമില്ല. ഏത് പാട്ടാ വേണ്ടേ?
2: എനിക്ക് അവർണക്കുട്ടി എന്ന പാടിയ പുന്നലിൽ തുടങ്ങുന്നല്ലേ.
1: ആ ശരി ശരി. ആ സന്തോഷം, ആ പാട്ടാണ് വേണ്ടേ? ആ അതെ, മുത്തശ്ശൻ്റെ. അതെ അതെ അതെ അതെ. അപ്പൊ ആ പാട്ട് വെച്ചുതരാം ചേച്ചി.
2: ആ പാട്ട്
1: എല്ലാവർക്കും. ഓക്കെ ശരി, സന്തോഷം. ബൈ.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം. ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25-ാം വയസ്സിലേക്ക്.
0: ഓഗസ്റ്റ് 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
1: ഒപ്പം വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും പിറന്നാൾ സമ്മാനങ്ങളും. സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.

0: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്ക്.
1: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ ഹക്സ് ലോകോത്തര ബ്രാൻഡുകളായ റോക്ക ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
2: 41 വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി കുന്നുകുഴി പള്ളിപ്പുറം.
3: പിന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രീഗീതം തുടരുന്നു.
4: മെയ്ഡ് ഇൻ യു എസ് എയുടെ കാര്യം പറയായിരുന്നു. പുന്നലിൻ കതിരോല കഴിഞ്ഞിട്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടാണ് മഞ്ജു തരശ്രീ ദക്ഷിണമൂർത്തി സ്വാമികളുടെ പാട്ട്. അവാർഡും
5: അതിനാണ് ആദ്യമായിട്ട് ക്രിറ്റിക്സ് അവാർഡും വേൾഡ് മലയാളി കൗൺസിൽ അവാർഡ് അങ്ങനെ കുറച്ച് അവാർഡുകൾ കിട്ടുന്നത് ആ പാട്ടിനാണ് ആദ്യമായിട്ട്. അതെ, അപ്പൊ അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം ദക്ഷിണമൂർത്തി സ്വാമി അദ്ദേഹത്തിന്റെ ഒരു പാട്ട് എന്റെ ജനറേഷനിലെ ഒരു സിംഗറിന് പാടാൻ പറ്റുക എന്നുള്ളത്, അദ്ദേഹം 20 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ചെയ്ത സിനിമയാണ് മിഴികൾ സാക്ഷി എന്നുള്ള സിനിമയാണ്. മുത്തശ്ശന്റെ കൂടെ ഒരുമിച്ച് ആണ് വാതിൽ പഴുതിലൂടെ എന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ, ആ സിനിമയാണ് അവര് അതിനു മുമ്പ് സ്വാമി ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ 20 വർഷം കഴിഞ്ഞിട്ട് മുത്തശ്ശന്റെ കൂടെ തന്നെ പിന്നെയും ചെയ്തു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പൊ അതിനകത്ത് എല്ലാം നല്ല പാട്ടിലായിരുന്നു ഈ പാട്ട്. പിന്നെ ചിത്ര ചേച്ചിയുടെ ഒരു പാട്ടുണ്ട്, ദാസേട്ടൻ ജാനകിയമ്മ ഒക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെയും പാട്ടുകൾ അന്ന് ട്രാക്കും എന്നെ കൊണ്ട് പഠിപ്പിച്ച് സ്വാമി പാടിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ പാട്ടും വേറൊരു പാട്ടിനും കിട്ടാത്തൊരു ഒരു പ്രത്യേകത എനിക്ക് അദ്ദേഹം കമ്പോസ് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ശരിക്കും ഭയങ്കര അത്ഭുതമാണ്. ഇപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ ഓരോരോ ട്യൂൺ ഇങ്ങനെ വരികയായിരുന്നു. പിന്നെ ഒരു ട്യൂണിൽ അങ്ങനെ അദ്ദേഹം ഫിക്സ് ചെയ്തിട്ടാണ് ഇത് മതി, ഇത് നീ പഠിച്ചോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ പഠിപ്പിച്ച് തന്നിട്ട് പാടിയായിരുന്നു സ്റ്റുഡിയോയില്. പിന്നെ അതിനുള്ള മറ്റേ പാട്ടുകളുടെ ഒക്കെ ട്രാക്കും അത് കഴിഞ്ഞിട്ട് പഠിപ്പിച്ചിട്ട് അങ്ങനെ പാടി. അപ്പോൾ അതൊക്കെ ഒരു ശരിക്കും മറക്കാനാവാത്ത ഒരു വലിയ അനുഭവമാണ്.
4: പാട്ട് രണ്ടുപേരും പാടാം.

0: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചുവരാം.
1: ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
2: ഞാൻ നിർമ്മല, കോലിയക്കോട്ട് നിന്ന്.
1: നിർമ്മല, എന്താ ചെയ്യണേ?
2: ഞാൻ അംഗൻവാടിയിൽ കാര്യം ചെയ്തോണ്ടിരുന്നു, ഇപ്പം പെൻഷനായി അങ്ങനെ വീട്ടില്.
1: ഓ ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് ഇപ്പൊ ഞാനും എന്റെ ഭർത്താവ്.
1: ഏത് പാട്ടാണ് വേണ്ടേ?
2: അത് ചിത്രവാടിയ രാജഹംസമയം എന്നുള്ള
1: ചമയം എന്നുള്ള സിനിമയിലെ.
2: ആക്കിന്റെ വീട് എവിടെയാണ്?
1: ഞാൻ ഇവിടെ ട്രിവാൻഡത്ത്. ശരി ചേച്ചി, അപ്പൊ സന്തോഷം വിളിച്ചതില്. ഓക്കെ, ശരി.

0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ ഹക്സ് ലോകോത്തര ബ്രാൻഡുകളായ റോക്ക ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: നീലെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെ വാങ്ങിക്കുന്നേ?
3: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
2: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ളത്?
3: 1,000, 1,500, 2,000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1,000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1,000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
2: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
1: സാധാരണക്കാരന് കൈത്താനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കരൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലും. സ്വാഗതം.
0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
4: പിന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
5: ഒരുപാട് ലെജൻസിന്റെ കൂടെ, ആ ലെജൻസിനോടൊപ്പം അടുത്ത് ഇടപഴകി, അതായത് സംഗീത രംഗത്ത് നമ്മള് ഈ പറഞ്ഞതുപോലെ ദക്ഷിണമൂർത്തി സ്വാമികളാണെങ്കിലും, ദേവരാജൻ മാഷാണെങ്കിലും, എം കെ അർജുനൻ മാസ്റ്റർ ആണെങ്കിലും, അതുപോലെ എം ജി രാധാകൃഷ്ണൻ, പിന്നീട് ഔസേപ്പച്ചൻ, ബിജി പാല്, രാഹുൽ രാജ്, ഇങ്ങനെ ഒരുപാട് തലമുറ വ്യത്യാസം ഒരു സംഗീതത്തിൽ വന്നപ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് ഫീൽ ചെയ്തിട്ടുള്ളത്?
6: റെക്കോർഡിങ്ങിന്റെ ടെക്നിക്കൽ സൈഡിൽ തീർച്ചയായിട്ടും കാലഘട്ടം അനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ദേവരാജൻ പുപ്പിന്റെ ഒരു ആൽബത്തിലൊരു പാട്ട് എനിക്ക് പാടാനുള്ളൊരു വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു ആൽബം ചെയ്തിരുന്നു, ഗുരുദീപം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് ശരിക്കും ലൈവ് ആയിട്ടുള്ള റെക്കോർഡിംഗ് ആയിരുന്നു. അപ്പൊ അതൊന്നും പിന്നെ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നടന്നിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോ അത് തന്നെ ആ സമയത്ത് ശരിക്കും ലൈവ് റെക്കോർഡിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അദ്ദേഹം ആ പഴയ രീതിയിൽ തന്നെ അത് ചെയ്തു. അതൊക്കെ ഒരു വലിയ നമുക്ക് ലേണിംഗ്, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇതേപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോരുത്തർക്കും ഓരോരോ സ്റ്റൈൽ ഉണ്ട് കമ്പോസ് ചെയ്യുന്നാലും. ഇപ്പൊ ദക്ഷിണമൂർത്തി സ്വാമി അദ്ദേഹം അവിടെ ഇരുന്ന് പെട്ടെന്ന് നിമിഷം കൊണ്ട് കമ്പോസ് ചെയ്ത്, അങ്ങനെയാണ് അദ്ദേഹം. ചിലവരങ്ങനെ ആയിരിക്കില്ല. പിന്നെ നമുക്ക് പറഞ്ഞ് ട്രാക്ക് ചിലപ്പോൾ നേരത്തെ അയച്ചു തരും ഒരു ഐഡിയ കിട്ടിയിട്ട് വരാൻ. ചിലപ്പോൾ അവിടെ വന്നിട്ടായിരിക്കും ചിലവർ പഠിപ്പിച്ചു. പിന്നെ ചിലവർ അവർക്കൊരു കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും ചില മ്യൂസിക് ഡയറക്ടേഴ്സിന് ഇങ്ങനെ, അപ്പൊ അത് തന്നെ കറക്റ്റായിട്ട് വേണം. ചിലവർ പക്ഷെ അങ്ങനെയല്ല, എങ്ങനെയാന്ന് വെച്ചാൽ അത് പാടിക്കോളും, ഇമ്പ്രൂവൈസ് ചെയ്ത് അങ്ങനെ നമുക്കൊരു ഫ്രീഡം തരും. അപ്പോൾ എങ്ങനെയായാലും മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ എന്താണോ താല്പര്യം, അവർക്ക് സന്തോഷം തൃപ്തി ആവുക എന്നുള്ളതാണ്, അത് തന്നെയാണ് നമുക്കും സന്തോഷം വരിക. പിന്നെ ഇതേപോലെ മുത്തശ്ശന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, ഞാൻ വരികൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. മുത്തശ്ശൻ എപ്പോഴും അത് ഭയങ്കര നിർബന്ധമായിരുന്നു, നമ്മളിപ്പോൾ പാടി ആ ഉച്ചാരണം വളരെ ശരിയായിരിക്കണം എന്നുള്ളപ്പോൾ, അത് കാരണം തന്നെ ചിലപ്പോൾ ഞാൻ മുത്തശ്ശൻ ഇതേപോലെ ചെറിയ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ട് പിന്നെ പോയിട്ട് റെക്കോർഡ് ചെയ്ത് തിരിച്ച് പിന്നെയും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കുട്ടിയാകുമ്പോൾ തൊട്ടേ അത് അങ്ങനെ മുത്തശ്ശൻ അത് ശ്രദ്ധിച്ച് അങ്ങനെ ഇപ്പോൾ പ്രോഗ്രാമിന് അല്ലെങ്കിലും റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോഴും റെക്കോർഡിംഗ് കഴിഞ്ഞ് വരുമ്പോൾ അത് കേൾക്കാനായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ പ്രോഗ്രാമിന് മുമ്പാണെങ്കിൽ ഏതൊക്കെ പാട്ടാന്നുള്ളത്. അപ്പോൾ ഈ പാടുമ്പോൾ ഉച്ചാരണം ശരിയാണോ എന്നുള്ളതാണ് അതാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്റെ മനസ്സിലത് വരികളും ശ്രദ്ധിക്കാറുണ്ട്. അതെ,
5: ഈ പറഞ്ഞതുപോലെ ഒ എൻ വി കുറുപ്പിന്റെ കൊച്ചുമകളായി ഇരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള, വളരെ ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യം. എന്നാൽ അതിന്റെ ഒപ്പം തന്നെ ഒരു ഉത്തരവാദിത്വം കൂടി വരുന്നുണ്ടല്ലേ?
6: അതുണ്ട്, അത് തീർച്ചയായിട്ടും. അത് അങ്ങനെയുള്ള ഒരു ലെജൻസിന്റെ നമ്മൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ അവർക്കതൊരു വലിയ ഭാഗ്യമാണ്. ഇപ്പൊ എനിക്ക് ശരിക്കും ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആണ്, ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് തന്നെയാണ് അങ്ങനെ ഒരു വ്യക്തിയുടെ കൊച്ചുമോളായി ജനിച്ചു എന്നുള്ളത്. പക്ഷെ അതേപോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാത്തൊരു ആർട്ടിസ്റ്റിന്റെ പോലെ എല്ലാം നമുക്ക് അങ്ങനെ പറ്റില്ല. അപ്പോൾ അതിൻ്റെതായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു വേർഡ് തെറ്റിക്കുന്നതും വേറൊരു സിംഗർ ഒരു വേർഡ് തെറ്റിക്കുന്നതും അത് ആൾക്കാർ അങ്ങനെയല്ല എന്നെയായിരിക്കും കൂടുതലത് ക്രിട്ടിസൈസ് ചെയ്യുക. അപ്പൊ അതെനിക്കറിയാം, ആ ഒരു ബോധം എപ്പോഴും മനസ്സിലുണ്ട്. അതെ,
5: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട്
6: തിരിച്ചു. ഹലോ
7: ഹലോ
6: ഹലോ, ഇത് ആരാണ്?
7: ഞാന് സാബു, അപർണ.
6: അതെ അതെ, ആ സുഖാണ് ചേട്ടന്? സുഖാണോ? എന്താ ചെയ്യണേ?
7: ഞാന് ഓട്ടോ ഡ്രൈവർ.
6: ഓ, ഇപ്പൊ ഓട്ടത്തിന്റെ ഇടയിലാണ് വിളിക്കണേ അല്ലേ?
7: ഓട്ടത്തിന്റെ ഇടയിൽ തന്നെ ഇപ്പൊ 10-20 പ്രാവശ്യം വിളിച്ചു, അപ്പോഴത്തേക്കാണ് കിട്ടിയത്. സാറിന്റെ ചെറുമോളെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക്
6: സന്തോഷം
7: വല്ലാത്ത. പിന്നെ
6: വീട്ടിലെല്ലാവരും ചേട്ടന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്?
7: എന്റെ വീട്ടില് എന്റെ ഭാര്യ, എന്റെ ഭാര്യയുടെ അമ്മ, പിന്നെ എന്റെ മോൻ. മോൻ പി ആർ എസിൽ അറ്റൻഡർ ആയിട്ട് വർക്ക് ചെയ്യണം. മോളെ അയച്ച് രണ്ട് പിള്ളേരുണ്ട്, അവരും പൂജപ്പുര. അപർണ എവിടെ താമസം?
6: ഞാന് വഴുതക്കാട്. അതെ അതെ.
7: അപ്പൂപ്പന്റെ
6: ആ വീട്ടിലല്ല, വഴുതക്കാട് ഒരു ഫ്ലാറ്റിലാണ്. ഏത് പാട്ടാ വേണ്ടത്?
7: തമിഴാണ്. കവിക്കുയിൽ എന്നും പറഞ്ഞിട്ട് നമ്മളെ ഒ എൻ വി സാറിനെ കവിക്കുയിൽ ആ സിനിമയിലുള്ള ചിന്നക്കണ്ണൻ അഴക്കിറാൻ എന്നും പറഞ്ഞിട്ട് ഇളയരാജ സാറ് കമ്പോസ് ചെയ്തതും ഡോക്ടർ ബാലമുരളീകൃഷ്ണ പാടിയതും പഞ്ചവർണ ജല ലിറിക്സ്
6: എല്ലാം അറിയാലോ ചേട്ടന്, ഡീറ്റെയിൽസ് എല്ലാം അറിയാല്ലേ.
7: പിന്നെ ഞാന് കൂടുതൽ തമിഴാണ് കേൾക്കുന്നത്. ഇപ്പൊ ആകാശവാണിയിൽ ഇപ്പൊ തിരപ്പൂക്കൾ എന്നും പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് തമിഴ്
6: കേൾക്കും. ആർക്കാണ്?
7: പ്രധാനമായിട്ട് അപർണയ്ക്ക്.
6: താങ്ക് യു.
7: കവി കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ.
6: താങ്ക് യു.
7: പിന്നെ ഒരു പാട്ട് പാടിത്തരുവോ?
6: ആ ഏത് പാട്ട ചേട്ടാ വേണ്ടേ?
7: അപർണ പാടിയ നല്ലൊരു പാട്ട്.
6: ഓക്കെ, ഞാന് മാളികപ്പുറം എന്നുള്ള സിനിമയിലെ ഒരു പാട്ട് പാടിയിരുന്നു, അത് കുറച്ചുപേര് പാടാം.

0: അങ്ങനെ.
1: അടിപൊളി, സൂപ്പർ,
0: താങ്ക് യു.
1: സിനിമയ്ക്കകത്ത് കേൾക്കുമ്പോൾ ചേട്ടാ
0: സന്തോഷം, വിളിച്ചതിൽ സന്തോഷം ചേട്ടാ.
1: ശരി,
0: ഓക്കെ, ശരി, ബൈ.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ആഹാ, പുതിയ ഫോൺ വാങ്ങിച്ചല്ലോ. ഇന്നലെ മൈജിയിൽ പോയിരുന്നോ?
3: എങ്ങനെ പോവാതിരിക്കും.
2: അതെന്താ,
3: കാറും സ്കൂട്ടറും മുതൽ BMW വരെ ആയിരക്കണക്കിന് സമ്മാനങ്ങളും വൺ ഡിസ്കൗണ്ടുകളും അല്ലേ മൈജി ഓണം മാസ് ഓണം സീസൺ 4 കാത്തിരിക്കുന്നത്.
2: അപ്പോ ഈ ഓണത്തിന് മൈജിയിൽ ഒന്ന് കേറാതെ പറ്റില്ലല്ലേ.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന് സ്വന്തം മൈജി.
5: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
9: എന്നും രാവിലെ 10:30
8: പ്രായോജകർ.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
10: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ
11: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
12: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
13: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
12: കുടുങ്ങി
14: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
15: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
16: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
17: മൈജി ഫ്യൂച്ചറില്
16: എന്താ ഇത്ര അത്യാവശ്യം?
17: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
16: എന്നാ ഞാനും വരുന്നളയാ.
18: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
19: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
0: സരസ്വതി എന്റർപ്രൈസസിന്റെ 3-ാമത്തെ ഷോറൂം കണ്ണാശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
0: പിന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രീഗീതം തുടരുന്നു.
6: അപർണ രാജീവ് എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കവർ സോങ്സ് കാണാം. അത് കൂടുതലും മെലഡികളാണ് തിരഞ്ഞെടുത്ത് പാടുന്നത്. മെലഡികളാണോ പൊതുവെ പാടാൻ ഇഷ്ടം?
5: എനിക്ക് പാടാൻ പേഴ്സണലി എനിക്കിഷ്ടം മെലഡീസ് ആണ്. പക്ഷെ നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോൾ മെലഡിയും കുറച്ച് ഫാസ്റ്റൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെയാണ് ഇപ്പൊ ഗാനമേളയ്ക്ക് അങ്ങനെ പോകുമ്പോ അങ്ങനെ എടുക്കുക. പക്ഷെ എനിക്ക് പാടാനായിട്ട് മെലഡീസ് തന്നെയാണ് കൂടുതലിഷ്ടം. അതെ,
6: കേൾക്കാനാണെങ്കിലും.
5: കേൾക്കാന് എനിക്ക് മെലഡീസ് മാത്രല്ല, ഇപ്പൊ വെറുതെ കേൾക്കാനാണെങ്കിൽ ചിലപ്പോ ചില പാട്ടുകൾ ഇപ്പൊ ഒരു ബഹളം ആയിട്ടുള്ളതല്ല, അതിനകത്തൊരു സംഗീതം ഉണ്ടാവണം. അങ്ങനെയുള്ള ചില ഇപ്പൊ ഫാസ്റ്റ് ആയിട്ടുള്ള ചില നല്ല നല്ല പാട്ടുകളുണ്ടല്ലോ നമുക്ക്, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള വേ റഹ്മാന്റെ അങ്ങനെയൊക്കെ ഉള്ള പാട്ടുകളുണ്ട്. ഇപ്പൊ ഇപ്പത്തെ മ്യൂസിക് ഡയറക്ടർ ഇപ്പൊ സുഷിൻ അല്ലെങ്കിൽ വിഷ്ണു, അങ്ങനെ നല്ല നല്ല പാട്ടുകൾ ഇപ്പൊ വരുന്നുണ്ട്. ശരിക്കും യൂട്യൂബ് ചാനലിൽ ഞാൻ പാടിയിട്ടുള്ളതെല്ലാം എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടുകൾ.
6: അതെ,
5: നമുക്കൊന്ന് പാടാൻ പറ്റിയിരുന്നെങ്കിൽ. അതെ, അപ്പൊ ആ ഒരു ആഗ്രഹമാണ് ഞാൻ തീർക്കണത്. അതെ,
6: ഇപ്പൊ നമുക്കൊന്ന് ഡൗൺ ആവുമ്പോ അല്ലെങ്കിൽ നമ്മള് സാധാരണ പാട്ട് പാടാത്തവരും വെറുതെ പാട്ട് കേൾക്കുമല്ലോ, നമ്മളൊന്ന് മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കുന്ന പാട്ട് ഏതാന്ന് ചോദിച്ചാ?
5: അങ്ങനെ കുറച്ച് പാട്ടുകളുണ്ട്, പക്ഷെ ഇപ്പൊ അതെല്ലാം മലയാളം തന്നെയൊന്നും അല്ല, തമിഴും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്ക് വരുന്നത് വിണ്ണയ്ത്താണ്ടി വരുവായാലും എല്ലാ പാട്ടിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അതെന്റെ പ്ലേലിസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കുന്ന പാട്ടുകളിലാണ്.
6: ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഒക്കെ ഒരുപാട് വരുന്നുണ്ടല്ലോ, അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഡിജിറ്റൽ ലോകത്ത് ഇപ്പൊ ഒരു സംഗീതത്തെ എങ്ങനെയാണ് കാണുന്നത്? എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്?
5: തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നാറുണ്ട്, ശരിക്കും നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട് തന്നെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലേക്കൊക്കെ ഇപ്പോൾ ഒരു പാട്ട് ഒരുപാട് പേരിലേക്ക് എത്തുകയാണ്. അപ്പൊ അതൊരു സിംഗറിന് അതൊരു വലിയ പോസിറ്റീവ് ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്കൊരു പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പൊ ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വിസിബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ കൊറോണയുടെ സമയത്താണ്. അതിന് മുമ്പ് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ അത് ആ കുഴപ്പമില്ല, ഇനി സമയം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ പോവായിരുന്നു. പക്ഷെ കോവിഡ് വന്ന സമയത്ത് നമുക്ക് പരിപാടികളൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയയിലിടയ്ക്ക് പാടി ഇങ്ങനെ പാട്ടിലിടും. പക്ഷെ ഇന്ന് യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങാം വിചാരിച്ചത് അപ്പോഴാണ്. അപ്പൊ അങ്ങനെ പാടി നമ്മൾ ഓരോ പാട്ടിലിടുമ്പോ ഒരുപാട് ആൾക്കാർ നമുക്കറിയാത്ത പലരും ഇതേപോലെ ഒരുപാട് സ്ഥലത്തുനിന്നുള്ളവരൊക്കെ ഇങ്ങനെ നല്ല നല്ല മെസ്സേജസ് അയക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റിന് അത് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ആ ഒരു സമയത്ത് ഒരു പരിപാടി ഇല്ല, ഒന്നുമില്ല, അങ്ങനെ ആ ഒരു സ്ട്രെസ് അത് നല്ലോണം നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റിനും അങ്ങനെ ആയിരിക്കുമല്ലോ, ഒരു അവരുടെ ഒരു ഒരു വർക്ക് ഓഫ് ഇതിന് ഒരു അപ്രീസിയേഷൻ അല്ലേ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ശരിക്കും ബേസ് എന്ന് പറയുന്നത് തന്നെയാണ്.
6: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചു.
5: ഹലോ
20: ഹലോ
5: ഹലോ, ഇതാരാണ്?
20: മാഡം, ഇത് ഹരിപ്പാട് കുമാരപുരത്തുനിന്ന് ലളിത.
5: ലളിത, ആ ഓക്കെ.
20: ഞാൻ ഈ പരിപാടിയിലേക്ക് ഇതുവരെ വിളിച്ചെനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് അറിയത്തില്ലായിരുന്നു.
5: അതെ, എനിക്കും വലിയ സന്തോഷമായി. എന്തായാലും ആദ്യമായിട്ട് അങ്ങനെ കിട്ടിയതില്. ജോലി ചെയ്യുന്നുണ്ടോ?
20: കൊച്ചുമോളുണ്ട്.
5: കൊച്ചുമോൾ? ആ ശരി ശരി.
20: വീട്ടിൽ ഭർത്താവ്, മോൻ, മോന്റെ ഭാര്യ, മോളും വരുമാനും കുവൈറ്റില്ല.
5: ഓക്കെ. ആ
20: പിന്നെ ഇപ്പം ഭർത്താവ് ലോട്ടറി കച്ചവടക്കാരനായിട്ടു. ഞാൻ ഈ പരിപാടിയിലേക്ക് വിളിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് ഈ വിളിയൊക്കെ കിട്ടുന്നേ കിട്ടട്ടെ, തീരുന്നിടം വരെ വിളിക്കുന്നേ കിട്ടുന്നേ കിട്ടട്ടെന്ന്
5: പറയും. ചേച്ചിക്ക് പാട്ടുകളൊക്കെ വലിയ ഇഷ്ടമാണല്ലേ?
20: അയ്യോ, ഞാൻ പാട്ടിന്റെ ആളാ. റേഡിയോ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇല്ല മാഡം. ഒറ്റയ്ക്കേ ഉള്ളു. മോനും ഭാര്യയും ജോലിക്ക് പോകുന്ന അന്നാൽ ലോട്ടറി കച്ചവടത്തിനൊപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പം എന്റെ കൂട്ടാണ് റേഡിയോ. ഞാനൊരു 10-12 വയസ്സായപ്പോഴത്തെ റേഡിയോ പരിപാടി കേൾക്കുന്നതും കൂടെ പാടുന്ന ആളായിരുന്നു. അമ്മയ്യ,
5: ഇപ്പൊ
20: ഈ തൈറോയിഡിന്റെ പ്രശ്നം വന്നപ്പോ നമുക്ക് സ്വരമൊന്നും ഇല്ല.
5: ശരി ശരി.
20: എന്നാലും ഞാൻ എന്റെ കുഞ്ഞിന് എനിക്ക് 5.5 വയസ്സുള്ള ഒരു മോളുണ്ട്, യു.കെ.യിൽ പഠിക്കുന്ന
5: കൊച്ചുമോൾ അല്ലേ.
20: കുഞ്ഞിന് വേണ്ടി ഈ പാട്ട് തൊണ്ട വയ്യ ഒക്കുന്ന പോലെ
5: പാടിക്കോളൂ.
20: ഓലത്തുമ്പത്തിരുന്നു ഏലാടും ജല്ലപ്പൈങ്കിലിയേ, എന്റെ ബാലഗോപാലനെ എന്നതെത്തിക്കുമ്പം പാടടി, വെള്ളം കോരി കുളിപ്പിച്ച് കിന്നരിച്ചോമേനി ചയ്യയ്യാ, എന്റെ മാരിപ്പാളെങ്കിൽ പൻ രാജപ്പൂ മുട്ടായി പോയടി.
5: ആ ചേച്ചി നന്നായിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് വെച്ചുതരാം.
20: ശരി.
5: ഓക്കെ ശരി.

ഗായിക അപർണ രാജീവ് അതിഥിയായി പങ്കെടുത്ത സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതമാണ് ഇതുവരെ കേട്ടത്. അഭിമുഖം ഐശ്വര്യ, നിർവഹണം ഫഹദ് റാസ, നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
6: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ കേരള പേരുമാറ്റ ബിൽ 2026, ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ 2026 എന്നിവ അവതരിപ്പിക്കും. കേരളത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നതിന് ബിൽ പരിഗണിക്കുന്നതിന് പ്രമേയം അദ്ദേഹം അവതരിപ്പിക്കും. മെഡിസെപ് പദ്ധതി പൊളിച്ചെഴുതുമെന്നും നിലവിലെ പദ്ധതി ഇൻഷുറൻസ് കമ്പനിയെ സഹായിക്കാനാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം പുതിയ യുഗത്തിലാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായ ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഗ്രീൻ കാർഡ് അടക്കം ഇമിഗ്രേഷൻ നടപടികൾക്ക് അപേക്ഷിക്കുന്നത് ഓൺലൈനിൽ മാത്രമാക്കാനൊരുങ്ങി യുഎസ്. ഇമിഗ്രേഷൻ അപേക്ഷകൾ ഓൺലൈനിൽ ലഭ്യമാക്കുന്നതിന് 60 ദിവസം മുന്നേ തന്നെ അപേക്ഷകർക്ക് അറിയിപ്പ് ലഭ്യമാകുമെന്ന് യുഎസ് ഇമിഗ്രേഷൻ അധികൃതർ അറിയിച്ചു. എംഡിഎംഎ ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതിന് കണ്ണൂർ ജില്ലയിൽ എക്സൈസ് വകുപ്പ് നടപടികൾ ഊർജ്ജിതമാക്കി. 9 മാസത്തിനിടെ 7,000 ലിറ്റർ സ്പിരിറ്റും 29 ലിറ്റർ വ്യാജ ചാരായവും 14,175 ലിറ്റർ വാഷും പിടികൂടി. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ നാദശ്രീ പുരസ്കാരം ഗായിക കെ എസ് ചിത്രയ്ക്ക്. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന പുരസ്കാരം ഈ മാസം 16 സമ്മാനിക്കും. കോഴിക്കോട് ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി സർവീസ് റോഡ് ടാറിംഗ് ആരംഭിക്കുന്നതിനാൽ ഇന്നു മുതൽ ഫറൂഖ് പുതിയ പാലം ചെറുവണ്ണൂർ ഭാഗത്ത് ഗതാഗത നിയന്ത്രണം. രാത്രി 10 മുതൽ പുലർച്ചെ 3 വരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ലക്ഷദ്വീപിലെ 42-ാമത് ഇന്റർനാഷണൽ സുപ്രതോ മുഖർജി കപ്പ് ഫുട്ബോൾ U17 സെലക്ഷൻ ടൂർണമെന്റ് കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ അന്ത്രോത്ത് മഹാത്മാഗാന്ധി സീനിയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യൻമാരായി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ ഇന്ന് കേൾക്കാം 1971 മുതൽ 80 വരെ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ. അക്കരപ്പച്ച എന്ന ചിത്രത്തിൽ യേശുദാസും പി മാധുരിയും പാടിയ ഗാനം, വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഓണം കേക്ക് ചേട്ടൻ തൂക്കും,
3: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: ആഭിജാത്യം എന്ന ചിത്രത്തിൽ അടൂർ ഭാസ പാടിയ ഗാനമാണ് ഇനി പി ഭാസ്കരന്റെ വരികൾക്ക് ഏറ്റു ഉമറിന്റെ
7: സംഗീതം.

0: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25 വയസ്സിലേക്ക്.
1: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
0: 1 ക്യാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നെക്ലസ് സമ്മാനം. 5000 രൂപയ്ക്ക് പോലും ഡയമണ്ട് ആഭരണങ്ങൾ.
1: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം. കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 1 ലക്ഷം രൂപ

0: 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: വയലാർ എഴുതി ജി ദേവരാജൻ ഈണമിട്ട് ശരശയ്യ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമിതാ.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496553321. മറ്റൊരു നമ്പർ 9496593321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ.
1: എന്തിനാണല്ലേ 2000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
2: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRC മെറ്റൽ മാർട്ട്, ചാലിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
3: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
4: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷന.
5: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: ഗാനുപഹാരത്തിൽ ഇനി കേൾക്കാം മിസ് മേരി എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും പി സുശീലയും പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് RK ശേഖർ.

0: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
1: ഓഗസ്റ്റ് 20
2: ഗോൾഡൻ ഡയമണ്ട്സ് 7 വയസ്സ് കടക്കുമ്പോൾ നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം
3: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ് ബാലോ നിർവഹിക്കുന്നു.
2: 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോസ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
3: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം പോതൻകോട് ആൻഡ് അഡ്ഡമാം.
4: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
5: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൺ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
4: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
6: ശ്രീകുമാരൻ തമ്പി എഴുതി.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
0: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
6: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
8: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
7: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
9: ഗാനോപഹാരം തുടർന്ന് കേൾക്കാം. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം.

0: സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 290 രൂപ വർദ്ധിച്ച് 14,220 രൂപ നിരക്കിലും പവന് 2,320 രൂപ വർദ്ധിച്ച് 1,13,760 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇന്ന് നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
0: ഗാനോപഹാരം തുടരുന്നു. ലേഡീസ് ഹോസ്റ്റൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണിനി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, MS ബാബുരാജിന്റെ സംഗീതം.

0: നമ്മള് ബി എം ഡബ്ല്യൂ വാങ്ങിക്കുകയാണെന്ന് മോൻ എല്ലാരോടും പറയുന്നുണ്ട്.
1: അവൻ പറയട്ടെ, ചിലപ്പോ ബി എം ഡബ്ല്യൂ നമ്മുടെ പോർച്ചിൽ വന്നാലോ.
0: നിങ്ങൾ ഈ ഓണത്തിൽ ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാം.
1: ആ അത് വാങ്ങിക്കാം, ബി എം ഡബ്ല്യൂ പുറകെ വരും.
0: അതിങ്ങനെ
1: മൈജി ഓണം മാസ ഓണത്തില് ബമ്പർ പ്രൈസ് ബി എം ഡബ്ല്യൂ ആ, പിന്നെ കാറും സ്കൂട്ടറും എല്ലാമായി ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഗാനരചന പി ഭാസ്കരൻ, സംഗീതം നൽകിയത് ശ്യാം. മാനുശ്രീ വിശ്വാമിത്രൻ എന്ന ചിത്രത്തിൽ മാധുരി പാടിയ ഗാനമിതാണ്.

0: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആന്റ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: ഭാര്യയില്ലാത്ത രാത്രി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: ഓണം വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പനോക്കുമായി.
1: മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ശങ്കർ ഗണേഷ് ഈണമിട്ട് യേശുദാസ് പാടിയത് ചിത്രം അയലത്തെ സുന്ദരി.

0: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
1: ഓണം ഷോപ്പിംഗ് ആ
0: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
1: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. കാമം ക്രോധം മോഹം എന്ന ചിത്രത്തിലെ യേശുദാസും പി സുശീലയും പാടിയ ഗാനം.

0: കഴിഞ്ഞ് പ്രായോജകർ കരുണ സായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
1: ഗാനപഹാരത്തിൽ ഒരു ഗാനം കൂടി. ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് സലിൽ ചൌധരി.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വ്യക്തിജീവിതത്തെ സമ്പന്നമാക്കുകയും സ്വഭാവം രൂപപ്പെടുത്തുകയും ചെയ്യുന്ന 8 പ്രധാന ഗുണങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്കൃത സുഭാഷിതം സാമൂഹ്യമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് ഇക്കാര്യം അദ്ദേഹം പ്രതിപാദിച്ചത്. NDA പാർലമെന്ററി പാർട്ടി പ്രതിവാര യോഗമായ മംഗൾ മിലൻ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ നിതിൻ നവിൻ, മറ്റ് NDA നേതാക്കൾ എന്നിവർ യോഗത്തിനിടെ ത്രിവർണ പതാക വീശി. ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസിഡർ JP സിംഗ് ജെറൂസലേമിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര വികസന സഹകരണ ഏജൻസിയായ മാർഷാവ് മേധാവി ഐനത് ഷ്ലീനുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആശയങ്ങൾ ഇരുപക്ഷവും കൈമാറിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ഹജ്ജ് തീർത്ഥാടകർക്ക് ആദ്യ ഗഡുത്തുക അടയ്ക്കുന്നതിന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഈ മാസം 17 വരെ സമയം നീട്ടി നൽകി. ഇത് സംബന്ധിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ അയച്ച കത്തിനെ തുടർന്നാണ് നടപടി. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാജ്യാന്തര സെമിനാർ ഇന്ന് സമാപിക്കും. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തിൽ ബ്രിട്ടീഷ് അക്കാദമിയും വെസ്റ്റ്മിൻസ്റ്റർ സർവകലാശാലയും സസെക് സർവകലാശാലയിലെ സെന്റർ ഫോർ വേൾഡ് എൻവയോൺമെന്റ് ഹിസ്റ്ററിയുമായി ചേർന്നാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മന്ത്രി AP അനിൽകുമാർ വെസ്റ്റ് ഹിൽ ക്യാപ്റ്റൻ വിക്രം മൈതാനത്ത് ദേശീയ പതാക ഉയർത്തും. തുടർന്ന് പരേഡിനെ അഭിവാദ്യം ചെയ്യും. കണ്ണൂർ ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിനിടെ കുഴുങ്ങിവീണ മരിച്ച സംഭവത്തിൽ DYFI പ്രവർത്തകർ കണ്ണൂർ DMO ഓഫീസിൽ പ്രതിഷേധിച്ചു. സ്ഥലം മാറ്റത്തെ തുടർന്നുള്ള മാനസിക ആഘാതമാണ് മരണത്തിന് കാരണമെന്ന് DYFI ആരോപിച്ചു. കർക്കിടക വാവിനോടനുബന്ധിച്ച് കോഴിക്കോട് വരയ്ക്കലിൽ വൈകിട്ട് 4 ആരംഭിക്കുന്ന ബലിതർപ്പണവും തിലഹോമവും നാളെ രാവിലെ 10 വരെ തുടരും. കൊയിലാണ്ടി മൂടാടി ഉരുപുണ്ണിക്കാവിൽ പുലർച്ചെ 3 മുതൽ കടൽക്കരയിലെ ക്ഷേത്ര ബലിത്തറയിൽ കർമ്മങ്ങൾ നടക്കും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 12 മണിക്ക്.

101.9 ആകാശവാണി ആനന്ദപുരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് SP വെങ്കടേഷ് സംഗീതം നൽകി. ജി വേണുഗോപാലും ചിത്രയും പാടിയ ഗാനം. ചിത്രം ധ്രുവം.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
4: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി പാവക്കൂത്ത് എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന K ജയകുമാർ, സംഗീതം ജോൺസൺ.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോളം കൊമ്പനോക്ക്.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
2: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
3: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
5: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
8: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക.
7: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
9: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
11: ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി മഴ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 12:02 ഹരിതവാണിക്ക് ശേഷം കേൾക്കാം.
1: എന്തിനാണല്ലേ 2000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
2: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRC മെറ്റൽ മാർട്ട് ചാലിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻ അപ്ലൈ. ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25-ാം വയസ്സിലേക്ക്.
3: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
2: 1 ക്യാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നെക്ലസ് സമ്മാനം. 5000 രൂപയ്ക്ക് പോലും ഡയമണ്ട് ആഭരണങ്ങൾ.
3: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാലരാമപുരം.
0: ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കൂർത്തിണക്കിയ പരിപാടി തിരൈപ്പൂക്കൾ. ഇന്ന് തിരൈപ്പൂക്കളിൽ ആദ്യം അമർക്കളം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയൊരു ഗാനം കേൾക്കാം.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം. പ്രായഭേദമന്യേ മാർക്ക് മാനദണ്ഡങ്ങൾ ഇല്ലാതെ മിനിമം യോഗ്യതയുള്ള ആർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ യു ജി പി ജി പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 55 പഠന കേന്ദ്രങ്ങൾ, 65 മുകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in സന്ദർശിക്കുക.
1: ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 7 വയസ്സ് കടക്കുമ്പോൾ നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം.
2: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ് ഷാബാലോ നിർവഹിക്കുന്നു.
1: 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോസ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
2: അൽഅമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
3: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
1: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
4: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
5: നിനക്കൊരു BMW കിട്ടിയാൽ ആദ്യം എവിടെയാ പോകുക?
6: BMW ആദ്യം കിട്ടട്ടെ,
5: കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ.
6: എങ്ങനെ?
5: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഷോപ്പിംഗ് ചെയ്താൽ ബമ്പർ സമ്മാനമായി ഒരു BMW ആ കാത്തിരിക്കുന്നത്. കൂടാതെ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്
6: എന്ന ഞാനും വരും എന്റെ സ്വന്തം BMW.
7: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
8: കൊല്ലം സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
5: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
4: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
6: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

പ്രിയ ശ്രോതാക്കൾ, ആകാശവാണി അനന്തപുരി FM 101.9 കേട്ടുകൊണ്ടിരിക്കുന്നത് തിരൈപ്പൂക്കൾ. തിരൈപ്പൂക്കളിൽ ഇനി മജ്നു എന്ന ചിത്രത്തിനു വേണ്ടി ഹരീഷ് രാഘവേന്ദ്രയും ബോംബെ ജയശ്രീയും OS അരുണും പാടിയ ഗാനം.

0: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: തിരയിപ്പുകൾ തുടരുന്നു. ഉണ്ണികൃഷ്ണനും ഹരിണിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മിന്നലേ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. രാജ്യസഭ 12 മണിവരെയും നടപടികൾ നിർത്തി. രാജ്യസഭയിൽ ട്രൈബ്യൂണലുകൾ പരിഷ്കരണ ബിൽ 2026 കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിക്കും. അധ്യക്ഷന്മാരുടെയും അംഗങ്ങളുടെയും യോഗ്യത, നിയമനം, സേവന വ്യവസ്ഥകൾ എന്നിവയിൽ കാര്യക്ഷമത, സ്വാതന്ത്ര്യം, സുതാര്യത, ഏകീകൃത സ്വഭാവം എന്നിവ ഉറപ്പാക്കുകയാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ശ്രാവണമാസത്തിലെ ശിവരാത്രി നാളിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ജനങ്ങൾക്ക് ആശംസ നേർന്നു. പുണ്യവേളയിൽ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആയുരാരോഗ്യവും നേരുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിദേശികൾക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ 11 പുതിയ പോർട്ടുകളിൽ ഇ വിസ സൌകര്യമൊരുക്കിയെന്ന് ആഭ്യന്തര മന്ത്രാലയം. ഫോപ്പാൽ, തിരുപ്പതി വിമാനത്താവളങ്ങൾ, അട്ടാരി, അഗർത്തല തുറമുഖങ്ങൾ തുടങ്ങിയവ ഇ വിസ സൌകര്യമൊരുക്കിയ പോർട്ടുകളിൽ ഉൾപ്പെടും. കൊച്ചി ഇടപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം 3 യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം തിരുവല്ലം സ്വദേശി ബിബിൻ, കൊല്ലം മൈലക്കാട് സ്വദേശി ടോമിൻസൺ, നോർത്ത് മൈലക്കാട് സ്വദേശി ജോബിൻ ബൈജു എന്നിവരെയാണ് കളമശ്ശേരി പോലീസ് പിടികൂടിയത്. കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ആലുവ മണപ്പുറം ഒരുങ്ങി. ബലിതർപ്പണത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോയും KSRTCയും അധിക സർവീസുകൾ നടത്തുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ പൂനെ ബംഗളൂരു ദേശീയപാതയിൽ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ തട്ടിമറിഞ്ഞ് 4 പേർ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. നൈജീരിയയിലെ ലാഗോസിൽ അണ്ടർ 23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4 സ്വർണമടക്കം 17 മെഡലുകൾ നേടി. 4 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെയാണ് മെഡൽ നേട്ടം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 1 മണിക്ക്.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 12 ഭാഗം. രചന സി റഹീം. താമരക്കോഴി.

0: ആമ്പലും താമരയും പുല്ലുകളും കുളവാഴിയുമെല്ലാം പടർന്നു കിടക്കുന്ന വിശാലമായ ജലാശയങ്ങളിലും കുളങ്ങളിലും സാധാരണ കാണാവുന്ന പക്ഷികളാണ് താമരക്കോഴികൾ. ഈർക്കിലിക്കാലൻ, ചവറുകാലി എന്നീ പേരുകളിലും ഇവ അറിയപ്പെടാറുണ്ട്. കേരളത്തിലെ ഏതാണ്ട് എല്ലാ പ്രദേശത്തും ഇവയെ കാണാനാകും. രണ്ട് ജാതി താമരക്കോഴികളെയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്.
1: നാടൻ താമരക്കോഴിയും വാലൻ താമരക്കോഴിയും. ഇവയിൽ

നാടൻ താമര കോഴികളെയാണ് കേരളത്തിൽ കൂടുതലായി കാണാനാവുക. വാലൻ താമര കോഴികളെ എല്ലായിടങ്ങളിലും കണ്ടുകൊള്ളണമെന്നില്ല. എന്നാൽ തെക്കൻ തിരുവിതാംകൂറിൽ ഈ പക്ഷികളെ കൂടുതലായി കാണാനാകും. രണ്ട് ജാതി താമര കോഴികളെയും വേഗത്തിൽ തിരിച്ചറിയാവുന്ന വിധത്തിലാണ് ഇവയുടെ രൂപം. സുന്ദര പക്ഷികളാണിവ. വെളുപ്പം കാലത്തും സായം സന്ധ്യയിലും താമരക്കോഴികൾ പാറി നടക്കുന്ന താമരപ്പൊയ്കകളും ആമ്പൽ കുളങ്ങളും മായികമായൊരു അനുഭവമാണ് നമ്മിൽ ഉണ്ടാക്കുക. ഇവയുടെ സാമീപ്യം ഗ്രാമസൗന്ദര്യത്തിൻ്റെ മാറ്റു വർദ്ധിപ്പിക്കും.

നാടൻ താമര കോഴികൾ പ്ലീ പ്ലീ പ്ലീ എന്നാണ് കരയുക. ആരോ ചൂളം വിളിക്കുന്നത് പോലെ ഇത് നമുക്ക് അനുഭവപ്പെടും. അരുവി ഒഴുകുമ്പോഴുള്ള കളകള ശബ്ദം ഉള്ളിൽ ഒളിപ്പിച്ചാണ് നാടൻ താമര കോഴികൾ പാടുക. താമരപ്പൂവുകളും ആമ്പൽപ്പൂവുകളും നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചപ്പാടങ്ങളിലും കാവിലെ കുളങ്ങളിലും നാടൻ താമരക്കോഴിയുടെ പാട്ട് കേൾക്കുമ്പോൾ ആരും കുറച്ചുനേരം ആ ശബ്ദം ആസ്വദിച്ചു നിന്നു പോകും. കവികളെയും ചിത്രകാരന്മാരെയും ഇത്തരത്തിലുള്ള അനുഭവം പ്രചോദിപ്പിക്കുക തന്നെ ചെയ്യും.

0: നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ താമരക്കോഴികളെ ശ്രദ്ധിക്കാത്തവരായി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളീ പക്ഷികളെ കാണേണ്ടതാണ്. നാടൻ താമരക്കോഴികളിൽ നിന്നും വ്യത്യസ്തമായാണ് വാലൻ താമരക്കോഴികൾ പാടുക. ശിശിരകാലത്തിവ ക്യോങ് ക്യോങ് എന്നിങ്ങനെ പാടും. ചില നേരത്ത് ക്യോങ് ക്യോങ് എന്ന് നീട്ടിപ്പാടുന്നത് കേൾക്കാം. കൂടൊരുക്കുന്ന കാലത്ത് അവയുടെ പാട്ട് പൂച്ച കരയുന്നത് പോലെ ആകാറുണ്ട്. മ്യാവൂ മ്യാവൂ എന്നിങ്ങനെ ഉച്ചത്തിൽ ശബ്ദിക്കും. ഇണയെ ആകർഷിക്കാനായുള്ള ഇവയുടെ പ്രണയഗാനം ആകാം ഇത്. കാഴ്ചയിൽ എന്നതുപോലെ താമരക്കോഴികളുടെ പാട്ടും ആകർഷകമാണ്.
1: താമരക്കോഴികളുടെ പ്രത്യേകത അസാധാരണ നീളമുള്ള ഇവയുടെ വിരലുകളും നഖങ്ങളുമാണ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഇലകൾക്കും പുല്ലുകൾക്കും മീതെ കൂടി അനായാസമായി നടക്കാൻ ഇവയുടെ വിരലുകളും നഖങ്ങളും സഹായിക്കുന്നു. വെള്ളത്തിലാശാന്മാരാണിവർ. താമരക്കോഴികളുടെ ഇടയിൽ പിടപ്പക്ഷികൾക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം പ്രകൃതി നൽകിയിരിക്കുന്നത്. പൂവനേക്കാൾ കൂടുതൽ സാമർഥ്യം പിടപ്പക്ഷിക്കാണ്. കൂടുകൂട്ടാനുള്ള സ്ഥലം കൈവശമാക്കുന്നതും കൂടിൻ്റെ സംരക്ഷണവും പിടയാണ് ചെയ്യുന്നത്. തൂക്കണം കുരുവികൾ ഒന്നിലധികം പിടകളെ സ്വീകരിക്കുന്നത് പതിവാണ്. ഒരു പിടയ്ക്ക് കൂടൊരുക്കി നൽകിയിട്ട് പൂവൻ മറ്റൊരു പിടയെ തേടി പോകും. ഇതുപോലെ ഒരു പൂവനെ സ്വീകരിച്ച ശേഷം കൂടുണ്ടാക്കി മുട്ടയിട്ട് അതിൻ്റെ ചുമതല പൂവനെ ഏൽപ്പിച്ച ശേഷം മറ്റൊരു പൂവനെ തേടിപ്പോകുന്ന പക്ഷിയാണ് താമരക്കോഴികൾ. ഇങ്ങനെ വിവിധ പക്ഷികളുടെ ഇടയിൽ വൈവിധ്യമാർന്ന കുടുംബജീവിതമാണ് നിലനിൽക്കുന്നത്.
2: നീർത്തടങ്ങളിലും ജലാശയങ്ങളിലും വളരുന്ന താമര, ആമ്പൽ തുടങ്ങിയ സസ്യങ്ങളുടെ ഇലകൾക്ക് മീതെ അനായാസേന നടക്കുവാൻ കഴിയുന്ന തരത്തിൽ നീണ്ട കാലുകളിലും വിരലുകളിലും അനുകൂലനം സിദ്ധിച്ച പക്ഷികളാണ് താമരക്കോഴികൾ.
3: പക്ഷി നിരീക്ഷകനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമായ സി ജി അരുൺ.
2: കേരളത്തിൽ രണ്ടിനം താമരക്കോഴികൾ കാണപ്പെടുന്നു. നെൽപ്പാടങ്ങൾക്കിടയിലെ ചതുപ്പുകളിലും കുളങ്ങളിലും കായൽപ്പരപ്പിലെ പൊങ്ങിക്കിടക്കുന്ന സസ്യജാലങ്ങളുടെ മുകളിലൂടെ നടന്നു നീങ്ങുന്ന നാടൻ താമരക്കോഴികളെ ശ്രദ്ധിക്കാതിരിക്കാനാകില്ല. മയിലിനെ പോലെ കരിനീല നിറം കലർന്ന കറുപ്പ് ദേഹത്തിൽ വെയിൽ തട്ടുമ്പോൾ വെങ്കല നിറത്തിൽ തിളങ്ങുന്ന ചിറകുകൾ ഉള്ള നാടൻ താമരക്കോഴികൾക്ക് വാൽഭാഗത്ത് ചെമ്പിച്ച തൗട്ടു നിറവും കാണാം. ഇളം മഞ്ഞ നിറത്തിലുള്ള ചുണ്ടും ചുണ്ടു ചേരുന്നിടത്ത് ചുകപ്പും നെറ്റിയിൽ സ്ലേറ്റ് നിറത്തിലുള്ള ചർമ്മവും ഉണ്ട്. കണ്ണിന് മുകളിൽ നിന്നും പിന്നിലേക്ക് വെളുത്ത വരയും തെളിഞ്ഞു കാണാം. ഹ്രസ്വദൂര ദേശാടകരായ വാലൻ താമരക്കോഴികൾ തെക്കൻ കേരളത്തിലെ അടുത്തിടയായി എണ്ണം കൂടുതലായി കാണാറുണ്ട്. നാടൻ താമരക്കോഴികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രജനനകാലത്ത് വാലൻ താമരക്കോഴികളുടെ തൂവലുകളുടെ നിറം മാറുന്നു. മങ്ങിയ തവിട്ടു നിറത്തിലുള്ള പുറവും ചിറകുകളും വെള്ള ഉദരവും നിറം മാറി കറുത്ത നിറമാകുന്നു. പിൻകഴുത്ത് മുതൽ ചുമൽ വരെയുള്ള ഭാഗം തവിട്ട് നിറം മാറി മഞ്ഞ നിറമാകും. കറുത്ത രണ്ട് നീളമുള്ള വാലുകളും ഈ കാലങ്ങളിൽ ഈ പക്ഷികൾക്കുണ്ടാകും. കഴുത്തിന് ഇരുവശത്തു കൂടി നീളുന്ന വരകൾ ഇക്കാലത്ത് ഉണ്ടാകുമെങ്കിലും മുഖവും കഴുത്തും തൂവെള്ള നിറമായിരിക്കും. ചിറകുകളും വെള്ള നിറമാണ്. ദേശാടന കാലങ്ങളിൽ 200-300 അധികമോ ഉള്ള എണ്ണങ്ങളിൽ കൂട്ടങ്ങളായി കാണാറുണ്ട്. സൗത്ത് അമേരിക്കയിലെ പ്രാചീന ഭാഷയായിരുന്ന ടുപ്പിയിൽ ചതുപ്പ് നിലങ്ങളിൽ കാണുന്നതും ഉച്ചത്തിൽ കരയുന്ന ഈ ഇനം പക്ഷികൾക്ക് ജസാന എന്നായിരുന്നു പേര്. മറ്റ് ഭാഷകളിൽ ജക്കാന എന്നും വിളിക്കുന്നു. താമരക്കോഴികളിൽ പെൺപക്ഷികൾക്ക് ആണിനേക്കാൾ വലിപ്പമുണ്ടായിരിക്കും. ബഹുഭർത്തൃത്വ സ്വഭാവം പുലർത്തുന്നവരാണ് താമരക്കോഴികൾ. പ്രജനന കാലത്ത് ഒരേ സമയം 3-4 പൂവൻ പക്ഷികൾ ഉണ്ടാക്കുന്ന കൂടുകളിൽ മുട്ടയിടുന്നു. ആൺപക്ഷികളാണ് അടയിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകി വളർത്തുന്നതും ആൺപക്ഷികളാണ്. മെറ്റോപിഡിയസ് ഇൻഡിക്കസ് എന്ന ശാസ്ത്രനാമമുള്ള നാടൻ താമരക്കോഴികളെ ബ്രോൺസ് വിംഗ്ഡ് ജക്കാന എന്ന് ഇംഗ്ലീഷിൽ നാമകരണം ചെയ്തിരിക്കുന്നു. പെസന്റ് ടെയിൽഡ് ജക്കാന എന്ന ഇംഗ്ലീഷ് നാമമുള്ള വാലൻ താമരക്കോഴികളുടെ ശാസ്ത്രനാമം ഹൈഡ്രോഫാസിയാനസ് ചെറൂർഗസ് എന്നാണ്.

0: ഇന്ത്യയിൽ ചില ഭാഗങ്ങളിൽ ജല അപ്സരസ്സുകളെന്നും മറാത്തിയിൽ കമൽ പക്ഷി, തമിഴിൽ ഇലയിക്കോഴി എന്ന പേരിലും അറിയപ്പെടുന്നു.
1: നാടൻ താമരക്കോഴിയെ ദൂരെ നിന്ന് നോക്കിയാൽ കറുത്തൊരു പക്ഷിയാണെന്നേ തോന്നും. വലിയ ആകർഷകത്വം തോന്നണമെന്നില്ല. എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ വിവിധ നിറത്താൽ അലങ്കരിക്കപ്പെട്ടൊരു സുന്ദര പക്ഷിയാണെന്ന് മനസ്സിലാകും. നാട്ടിൻപുറങ്ങളിലെ തൊഴിലാളികളും കർഷകരും തലയിൽ ഒരു തോർത്ത് വട്ടത്തിൽ പിരിച്ചു കെട്ടിയാവും സാധാരണ നടപ്പ്. ഇതിനെ ഓർമ്മിപ്പിക്കും വിധം നാടൻ താമരക്കോഴികളുടെ തലയ്ക്ക് ചുറ്റും വീതിയുള്ളൊരു വെള്ള വര കാണാനാകും.
2: ഇവയുടെ തല, കഴുത്ത്, മാറിടം, ഉദരം എന്നിവ നീലയും ഊതയും കലർന്ന തിളക്കമുള്ള കറുപ്പാണ്. ഇവയ്ക്ക് വാൽ തീരെ ഉണ്ടാകില്ല. ചിറകുകളും പുറവും സ്വർണവും മരതകവും പൊടിച്ച് പൂശിയ തവിട്ട് നിറം, സുവർണ നിറവും പച്ച നിറവും ദേഹത്ത് ഇളം വെയിൽ തട്ടുമ്പോൾ ഒളി മിന്നുന്നത് കാണാം. ഇവയുടെ ചിറകിൻ്റെ അറ്റത്ത് കടുപ്പമുള്ള തവിട്ട് നിറമാണ്. വാലും വാലിന് ചുറ്റുമുള്ള ഭാഗവും നല്ല ചെമ്പിച്ച തവിട്ട് നിറമാണ്. കൊക്കിൻ്റെ മുൻപകുതി മഞ്ഞയും കടും പച്ചയുമാണ്. നെറ്റിയിൽ ഒരു പൊട്ടുപോലെയുള്ള നഗ്നചർമ്മം നല്ല ചെമപ്പാണ്. കാലുകൾ മങ്ങിയ പച്ചയായിരിക്കും. ഓർക്കുക, ഒറ്റനോട്ടത്തിൽ വലിയ ആകർഷകമായി തോന്നാത്ത ഒരു പക്ഷിയിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന മനോഹാരിതകൾ എത്രയെന്ന്. ദൂരക്കാഴ്ചയിൽ ഒന്നിനെയും വിലയിരുത്തരുതെന്ന് നാടൻ താമരക്കോഴികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവയുടെ ഇംഗ്ലീഷിലുള്ള പേര് ബ്രൗൺസൺ വിംഗ്ഡ് ജക്കാന എന്നാണ്. മെറ്റോപിഡിയസ് ഇൻഡിക്കസ് എന്നാണ് ശാസ്ത്രീയ നാമം.
1: കൂടൊരുക്കുന്ന കാലത്താണ് വാലൻ താമരക്കോഴി അണിഞ്ഞൊരുങ്ങുന്നത്. ഇവയുടെ വാൽ നീണ്ട് അരിവാൾ പോലെയായിത്തീരും. നീണ്ടു വളഞ്ഞ അങ്കവാൽ കുലുക്കിയുള്ള ഇവയുടെ നടത്തം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇവയുടെ തല, മുഖം, മുൻകഴുത്ത് എന്നിവ തൂവെള്ളയായിരിക്കും. ഇക്കാലത്ത് പിൻകഴുത്ത് നല്ല മഞ്ഞയാവും. ദേഹത്തിന്റെ ഉപരിഭാഗവും അടിവശവും കടുത്ത തവിട്ട് നിറമായിരിക്കും. പൂട്ടിയ ചിറകുകളിൽ വീതിയുള്ള വെള്ള പട്ട തെളിഞ്ഞു കാണാനാകും. വാലും തലയ്ക്ക് പുറകിൽ പിൻകുടുമ പോലെ തോന്നിക്കുന്ന അടയാളവും കറുപ്പായിരിക്കും.
2: കൂടൊരുക്കാത്ത കാലത്ത് ഇത്ര നിറസൗകുമാര്യം ഇവയ്ക്കുണ്ടാകില്ല. മൂർധാവും പിൻകഴുത്തും പുറവും പച്ച കലർന്ന തവിട്ട് നിറവും മറ്റു ഭാഗങ്ങൾ വെള്ളയുമായിരിക്കും. കൊക്കിൽ നിന്ന് തുടങ്ങുന്ന ഒരു കറുത്ത വര കഴുത്തിൻ്റെ പാർശ്വത്തിൽ കൂടി ഇറങ്ങി മാറത്ത് ഒരു മാല പോലെ കിടക്കും. ചിറകുകൾ ഏതാണ്ട് വെള്ളയായിരിക്കും.
1: താമരക്കോഴികൾ പറക്കുന്നത് കാണുമ്പോൾ അവ വളരെ പ്രയാസപ്പെട്ടാണ് പറക്കുന്നതെന്ന് നമുക്ക് തോന്നും. കഴുത്ത് നീട്ടിപ്പിടിച്ച് കാലുകൾ തൂക്കിയിട്ടാണ് ഇവയുടെ പറക്കൽ. വെള്ളത്തിൽ നീന്താനും മുങ്ങാങ്കുഴിയിടാനും കഴിവുള്ള പക്ഷിയാണിത്. അപകടം മണത്താൽ വെള്ളത്തിൽ എല്ലാ അടവുകളും അവ പ്രയോഗിക്കും. പ്രത്യേകിച്ച് കൂടൊരുക്കാതെ തന്നെ താമര ഇലയിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ അടയിരുന്ന് വിരിയിച്ച് ഇറക്കാൻ ഇവയ്ക്ക് കഴിയും. എങ്കിലും പുല്ലും ചപ്പും ഉപയോഗിച്ച് ഇവ കൂടൊരുക്കി കാണാറുണ്ട്. കറുത്ത പൊട്ടും വരകളുമുള്ള നിറമുള്ള മുട്ടകളാണ് ഇവയിടുക. വാലൻ താമരക്കോഴികളുടെ ഇംഗ്ലീഷിലുള്ള പേര് ഫെസൻറ്റ് ടെയിൽ ജക്കാന എന്നാണ്. ശാസ്ത്രനാമം ഹൈഡ്രോഫാസിയനസ് എന്നും. ഇത്തരം വർണ്ണാഭമായ പക്ഷികൾ കൂടി ചേരുന്ന കേരളത്തെയാണ് നമുക്ക് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കാനാവുക. ഇവിടെ ഓരോ പ്രകൃതി സ്നേഹിയും പ്രകൃതി സംരക്ഷകർ കൂടിയാകേണ്ടതുണ്ട്.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 12 ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ആർ രാജേശ്വരി. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ഹരിതവാണി സമാപിക്കുന്നു.

0: ആഹാ, പുതിയ ഫോൺ വാങ്ങിച്ചല്ലോ. ഇന്നലെ മൈജിയിൽ പോയിരുന്നോ?
1: എങ്ങനെ പോവാതിരിക്കും.
0: അതെന്താ,
1: കാറും സ്കൂട്ടറും മുതൽ BMW വരെ ആയിരക്കണക്കിന് സമ്മാനങ്ങളും വൺ ഡിസ്കൗണ്ടുകളും അല്ലേ മൈജി ഓണം മാസ് ഓണം സീസൺ 4 കാത്തിരിക്കുന്നത്.
0: അപ്പൊ ഈ ഓണത്തിന് മൈജിയിൽ ഒന്ന് കേറാതെ പറ്റില്ലല്ലേ.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
4: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
3: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
4: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9495563231. ഒരു നമ്പർ കൂടി, 9495563231. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അഥർവം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ഇളയരാജ.

0: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളയാ.
5: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: എം ജി ശ്രീകുമാറും മാനുവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വൺ മാൻ ഷോ. ഗാനരചന കൈതപ്രം, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25 വയസ്സിലേക്ക്.
1: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
0: 18 കാരറ്റിൽ തീർത്ത ഇന്റർനാഷണൽ ഗുണനിലവാരമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ.
1: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം. 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

അടുത്ത ഗാനം കേൾക്കാം. ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തിലെ ഗാനമാണ്.

ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തിന് വേണ്ടി ജാസി ഗിഫ്റ്റ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന കൈതപ്രം, സംഗീതം ജാസി ഗിഫ്റ്റ്. ചലച്ചിത്രഗാനങ്ങളിൽ ഇനി രാവണപ്രഭു എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീരാമം സ്വർണ്ണലതയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം ക്യാമ്പസ് കളേഴ്സിൽ കേൾക്കാം.
1: കുട്ടികൾക്ക് കർക്കടക ചികിത്സ ആവശ്യമുണ്ടോ? കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജി പി സിദ്ധി സംസാരിക്കുന്നു.
2: കർക്കടകം എന്ന പദം സൂചിപ്പിക്കുന്നത് പോലെ മനുഷ്യ ശരീരത്തിന്റെയും പ്രകൃതിയുടെയുമൊക്കെ ബലം കർക്കടകം അഥവാ ഞണ്ട് പിടിക്കുന്നത് പോലെ ക്ഷയിക്കപ്പെടുന്ന കാലമാണ് ഇത്. വേനൽ കഴിഞ്ഞ് മഴ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് കർക്കടകം. ഈ കാലാവസ്ഥാ വ്യതിയാനം രോഗസാധ്യത കൂട്ടുന്നു.

ഏതു പ്രായക്കാരിലും കൂടുതൽ ശ്രദ്ധ വേണ്ട കാര്യമാണിത്. ആഹാരം, ഉറക്കം, വ്യായാമം എന്നീ കാര്യങ്ങളിലും ജീവിതശൈലിയിലുമൊക്കെ ശ്രദ്ധ ചെലുത്തേണ്ട കാലമാണ് ഈ കാലഘട്ടം. രോഗസാധ്യത കൂടുതലായതിനാൽ അത് മുൻകൂട്ടി കണ്ട് അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ജലദോഷപ്പനി, പകർച്ചപ്പനികൾ, ത്വക്ക് രോഗങ്ങൾ ഇവയൊക്കെയാണ് ഈ സമയത്ത് കൂടുതൽ കാണുന്നത്. പ്രത്യേകിച്ചും കുട്ടികൾ, വൃദ്ധജനങ്ങൾ, ജീവിതശൈലി രോഗമുള്ളവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ, ഇവർക്കൊക്കെ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. കർക്കിടകത്തിൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ, കർക്കിടക മാസത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതിനേക്കാളും മഴയും തണുപ്പും അധികരിച്ചു കാണുന്ന കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതായിരിക്കും ഉത്തമം. മഴക്കാലം വളരെ സുന്ദരമായൊരു കാലഘട്ടമായിരുന്നു നമുക്ക്. പക്ഷേ ഇപ്പോൾ വളരെ ഭീതിജനകമായിട്ടുള്ള അസുഖങ്ങളുടെ കാലമായി മാറിപ്പോയിട്ടുണ്ട്. തീർച്ചയായും ഈ കാലഘട്ടം കുട്ടികളിൽ രോഗപ്രതിരോധ ശേഷി കുറയുന്ന സമയമാണ്. പ്രധാനമായും ഈ കാലത്ത്, അതായത് ഒരു മൺസൂൺ സീസണില്, കുട്ടികളിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ചുമ, ശ്വാസം മുട്ടൽ, ആസ്മ, അലർജിക് റൈനൈറ്റിസ് പോലുള്ളവ, ദഹന സംബന്ധമായ അസുഖങ്ങൾ, ഉദാഹരണത്തിന് ഫുഡ് പോയിസണിംഗ്, വയറിളക്ക രോഗങ്ങൾ, ഛർദി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് ഫീവർ, ത്വക്ക് രോഗങ്ങൾ, അത് ഫംഗലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഇവയൊക്കെ അധികരിച്ച് കാണുന്നുണ്ട്. ഇവയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി കുട്ടികളിൽ ചില മുൻകരുതലുകൾ എടുക്കണം. കുട്ടികളെ ശരിയായ ശുചിത്വശീലങ്ങൾ പഠിപ്പിക്കുകയും ആഹാര കാര്യങ്ങളിലും ഉറക്ക കാര്യങ്ങളിലും വ്യായാമ കാര്യങ്ങളിലും കുറച്ചധികം ശ്രദ്ധയും ഈ സമയത്ത് വേണ്ടതാണ്. ആയുർവേദം പ്രധാനമായും ഒരു ചികിത്സാശാസ്ത്രത്തിനോടൊപ്പം തന്നെ ഒരു ജീവിതചര്യാ ശാസ്ത്രത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് മുൻകരുതലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓരോ കാലാവസ്ഥയിലും ഉണ്ടാകുന്ന അസുഖത്തെ മുൻകൂട്ടി കണ്ട് അവയെ ഒഴിവാക്കാൻ വേണ്ട രീതിയിൽ ഋതുചര്യ അഥവാ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കുട്ടികളിൽ തീവ്രമായ ചര്യകളൊന്നും നമുക്ക് സാധ്യമല്ല എങ്കിലും ചെറിയ ചെറിയ ചര്യാ മാറ്റങ്ങൾ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ ചെറുക്കാൻ നമ്മുടെ കുട്ടികളുടെ രോഗപ്രതിരോധ സംവിധാനം കൃത്യമാക്കുകയാണ് വേണ്ടത്. ആരോഗ്യത്തിന്റെയും അനാരോഗ്യത്തിന്റെയും മാർക്കറായി ആയുർവേദത്തിൽ പറയുന്ന ത്രിദോഷങ്ങൾ അഥവാ ഇന്റേർണൽ ഹ്യൂമേഴ്സ് മൂന്നും ഒരുപോലെ ദുഷിക്കാൻ സാധ്യതയുള്ള സമയമാണ് ഇത്. അതുകൊണ്ട് കുട്ടികളെ പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും ശീലിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറിയ ശുദ്ധജലം കുടിക്കുവാൻ ശീലിപ്പിക്കുക. പൊതുവെ കുട്ടികൾക്ക് വിയർപ്പ് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ദാഹം കുറവേ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ തന്നെയും വെള്ളം കുടിക്കുന്ന ശീലം കുട്ടികളിൽ ഉണ്ടാക്കേണ്ടതാണ്. ആയുർവേദത്തിൽ പറയുന്ന ഷടംഗം എന്ന ചൂർണം തിളപ്പിച്ച് പല പ്രാവശ്യമായി കുടിപ്പിക്കുന്നത് നന്നായിരിക്കും. ചൂടോടുകൂടി തന്നെ കുടിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. ആഹാരം പാകം ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നേരം വെച്ചിരുന്ന് തണുത്ത ആഹാരം കൊടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതായത് കോള പോലുള്ളവ ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി മാത്രം ഉപയോഗിക്കാൻ ശീലിക്കുക. പച്ചക്കറികൾ നന്നായി വേവിച്ച് കഴിക്കുന്നതായിരിക്കും ഈ സമയത്ത് നല്ലത്. ഗ്രീൻ വെജിറ്റബിൾ സാലഡ് ഈ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. തൈര്, മോര് ഇവയൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. പക്ഷേ ഇത് ഒരു ദിവസത്തിൽ കൂടുതൽ പഴകിയാൽ അത് ആരോഗ്യ പ്രശ്നമുണ്ടാകാൻ കാരണമാകുന്നു. പുറത്തുനിന്നുള്ള ആഹാരം, ഹോട്ടൽ ഫുഡ്, സ്ട്രീറ്റ് ഫുഡ്, ജങ്ക് ഫുഡ് കഴിവതും ഈ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ദഹന വ്യവസ്ഥ അനുസരിച്ച് നോൺ വെജിറ്റേറിയൻ ആഹാരം ശീലിപ്പിക്കാവുന്നതാണ്. പക്ഷെ അത് നന്നായി വേവിച്ച് മാത്രം ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആഹാരം പാകം ചെയ്യുന്ന സ്ഥലത്തെ ശുചിത്വവും തീർച്ചയായും ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് ഇപ്പോൾ ഷിജെല്ല വൈറസ് പോലുള്ള രോഗസാധ്യത കൂടുതലായതിനാൽ ആഹാരം പാകം ചെയ്യുന്ന ആളിന്റെയും പാകം ചെയ്യുന്ന പ്രതലത്തിന്റെ ശുചിത്വം, അതുപോലെ തന്നെ ആഹാരം പാകം ചെയ്യാൻ എടുക്കുന്ന സാധനങ്ങളുടെ ശുചിത്വം ഇവയൊക്കെ പ്രധാനമാണ്. ആഹാരം പാകം ചെയ്യുന്ന ആളിന് വയറിളക്ക രോഗങ്ങളുണ്ടെങ്കിൽ അവർ പാകം ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കുകയും വേണം. കുട്ടികൾ വ്യക്തി ശുചിത്വത്തിനും വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ചില ചര്യാ മാറ്റങ്ങൾ ശീലിച്ചാൽ ആഹാരം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. കർക്കിടക കഞ്ഞി കുട്ടികളിൽ ഉപയോഗിക്കാമോ എന്നുള്ളത് പലരുടെയും ഒരു സംശയമാണ്. കർക്കിടക കഞ്ഞി എന്നത് ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്നതിനും സഹായകമാണ്. മുതിർന്നവരിൽ ഉപയോഗിക്കുന്ന രീതിയിൽ അത്രയും ഔഷധങ്ങൾ ഉപയോഗിക്കാതെ രുചികരമായിട്ടും അതിനെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാകത്തിലും കൊടുത്താൽ നന്നായിരിക്കും. ഒരു നേരത്തെ ആഹാരമായിട്ടായിരിക്കണം കർക്കിടക കഞ്ഞി കൊടുക്കേണ്ടത്. അല്ലാതെ മൂന്ന് നേരം കൃത്യമായ ആഹാരം കഴിക്കുകയും അതിന്റെ കൂട്ടത്തിൽ കുട്ടികളിൽ കർക്കിടക കഞ്ഞി കൂടുതൽ കൊടുക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും. കർക്കിടക കഞ്ഞി വളരെയധികം എളുപ്പം

0: ത്തിൽ കുട്ടികളിൽ അബ്സോർബ് ചെയ്യുവാനും അത് ലോ ഫാറ്റും ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഔഷധയുക്തം കൂടി ആക്കുമ്പോൾ രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്നു. കുടകപ്പാലയരി, കൊത്തമ്പാലയരി, കാർഗോഗില്, ഏലത്തരി, ചെറുപുന്നയരി, വിഴാലരി, ഞവരയരി ഇവയൊക്കെ ബേസിക്കായിട്ട് ചേർത്ത് ഉണ്ടാക്കുന്ന കർക്കിടക കഞ്ഞി കുട്ടികൾക്ക് ആരോഗ്യനായകമാണ്. കുട്ടികൾക്ക് പാകം ചെയ്യുമ്പോൾ അത് കരിപ്പട്ടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ രുചികരമാക്കുവാനും സഹായകമാണ്. കർക്കിടകത്തിൽ ചെയ്യുന്ന ചികിത്സാക്രമങ്ങളായ പഞ്ചകർമ്മ ചികിത്സ, അതിന്റെ പൂർവ്വകർമ്മങ്ങളായ എണ്ണ തേച്ചുകുളി, പിഴിച്ചിലൊഴിച്ചിലൊക്കെ വെറുതെ കുട്ടികൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അസുഖത്തിന്റെ, അതായത് എന്തെങ്കിലും രോഗത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ കുട്ടികൾക്ക് ഏത് രോഗമാണുള്ളത് അതിനനുസരിച്ച് ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഈ ചികിത്സ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതിയാകും. അഭ്യംഗം അഥവാ ദിവസവും എണ്ണ തേച്ച് കുളിക്കുക എന്നത് കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അത് വീട്ടിൽ തന്നെ വളരെ മൃദുവായി എണ്ണ തേച്ച് കുളിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ കുറച്ചുകൂടി ആരോഗ്യദായകമാണ്. തണുത്ത വെള്ളം കുളിച്ച് ശീലമുള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് ചൂടുവെള്ളത്തിലുള്ള കുളി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. എണ്ണ തേക്കുന്നു എങ്കിൽ അത് നന്നായി തുടച്ചു മാറ്റുന്നതായിരിക്കും നല്ലത്. അല്ലാതെ എണ്ണ തേച്ചുകൊണ്ട് കുട്ടികൾ കൂടുതൽ കളിക്കുകയോ അല്ലെങ്കിൽ കിടന്നുറങ്ങുകയോ ചെയ്താൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും. ഈ സമയത്ത് പൊതുവെ കുട്ടികൾക്ക് രജന്യാദി ചൂർണം അഥവാ ബാലാഷ്ടകം എന്ന് പറയുന്ന ഒരു ഔഷധം ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം കൊടുക്കുകയാണെങ്കിൽ പൊതുവെ വരുന്ന ദഹന സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ കൃത്യമായ ഡോസ് നിശ്ചയിച്ച് കൊടുക്കുകയാണെങ്കിൽ അവരുടെ രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്നതിനും സഹായകമാണ്. കർക്കിടക മാസത്തിൽ അന്തരീക്ഷത്തിൽ നല്ല ഹ്യൂമിഡിറ്റി ഉള്ളത് കാരണം രോഗകാരകമായ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഇവയ്ക്കൊക്കെ വളരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗാണു സംക്രമണം കുട്ടികളിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ വസ്ത്രധാരണത്തിലും അതുപോലെ കുട്ടികളുടെ പരിസര ശുചിത്വ ശീലങ്ങളിലും കൃത്യത വരുത്തേണ്ടതുണ്ട്. വെയിലത്തുണങ്ങിയ വസ്ത്രം മാത്രം ഉപയോഗിക്കുക. കുട്ടികളുടെ ഷൂസ്, സോക്സ് ഇവയൊക്കെ ഈർപ്പരഹിതമാക്കി വയ്ക്കുക. പ്രത്യേകിച്ച് മഴ സമയത്ത് കുളിക്കുവാൻ മടി കാണിക്കുന്ന കുട്ടികളുണ്ടാവും. തീർച്ചയായും ഈ നേരം തണുപ്പ് മാറിയ വെള്ളത്തിൽ കുളി ശീലിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ശരീരം ഈർപ്പരഹിതമാക്കി വയ്ക്കുകയും വേണം. ഇല്ലായെങ്കിൽ ഫംഗസ് ബാധയും അതുമൂലം ഉണ്ടാകുന്ന ത്വക് രോഗങ്ങൾക്കും സാധ്യത കൂടുന്നു. കുട്ടികൾ ഉറങ്ങുന്ന മുറിയിൽ വസ്ത്രങ്ങൾ നനച്ചുണക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ദിവസേന വീടുകളിൽ മഴക്കാലത്ത് സന്ധ്യാസമയത്ത് വേപ്പില, വെളുത്ത കടുക് ഇവ പുകയ്ക്കുന്നത് നല്ലതായിരിക്കും. ഈർപ്പത്തിന്റെ അംശം കുറയ്ക്കുന്നതിനും അതുകൊണ്ട് തന്നെ രോഗാണു സംക്രമണം ഒഴിവാക്കുന്നതിനും ഇത് സഹായകമാണ്. സ്കിൻ ഇൻഫെക്ഷൻസ് ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നു. അപരാജിത ധൂപചൂർണം എന്നൊരൌഷധം സന്ധ്യാനേരത്ത് പുകയ്ക്കുന്നത് അന്തരീക്ഷത്തിലെ ഈർപ്പാംശം കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ബാക്ടീരിയൽ ലോഡ് കുറയ്ക്കുന്നതിനും സഹായകമാണ്. പൊതുവെ മഴക്കാലത്ത് കുട്ടികളിൽ മടി കൂടാറുണ്ട്. ആയതുകൊണ്ട് തന്നെ കുട്ടികൾ വ്യായാമത്തിൽ നിന്നും വിട്ടുവെക്കാനും സാധ്യതയുണ്ട്. പുറത്ത് കളിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുട്ടികളെ എന്തെങ്കിലും ഇൻഡോർ കളികളിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. കാരണം ആഹാരം അതുപോലെ തന്നെ ഉറക്കത്തിന്റെ കൃത്യത, വ്യായാമം ഇവയൊക്കെയാണ് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന്റെ മാർക്കർ. അതുകൊണ്ട് ഒട്ടും വ്യായാമമില്ലാതിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യത കൂട്ടുന്നു. ഈ കാലഘട്ടത്തിൽ എല്ലാ ആൾക്കാരുടെയും ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണ്ടതാണ്. കുട്ടികൾ പൊതുവെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും രോഗസാധ്യത കൂടിയവരുമായതിനാൽ ഈ സമയത്ത് ആഹാര കാര്യങ്ങളിലും അവരുടെ ശുചിത്വ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. അശാസ്ത്രീയമായ കർക്കിടക ചികിത്സയോ അശാസ്ത്രീയമായ രീതിയിൽ ഔഷധക്കഞ്ഞി സേവയോ ഒന്നും കുട്ടികൾക്ക് ആവശ്യമില്ല എന്നതാണ് വാസ്തവം.
1: കുട്ടികൾക്ക് കർക്കിടക ചികിത്സ ആവശ്യമുണ്ടോ? കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജി പി സിദ്ധി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
3: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20 കാറുകൾ,
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 100,000 രൂപ വീതം 100 പേർക്ക്
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം, ഗാനരചന കൈതപ്രം, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.
6: ദം.

0: ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
1: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
0: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
1: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം

0: ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്
1: എന്ന് ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലും ഏവർക്കും സ്വാഗതം.
3: വീട്ടിൽ ലിസ്റ്റ് റെഡിയായി. ടിവി, ഫ്രിഡ്ജ്, ഫോൺ, മിക്സി. പക്ഷെ ബജറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഓഫായി.
4: ഓഫ് ആവണ്ട, മൈജി ഉണ്ടല്ലോ.
3: എന്താ അവിടെ സ്പെഷ്യൽ?
4: മൈജി ഓണം മാസോണം 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട്സ്, പിന്നെ ഭാഗ്യം കൂടിയാൽ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, BMW വരെ.
5: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി. താപ്പാന എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയത്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. രാജ്യസഭ 12 മണിവരെയും നടപടികൾ നിർത്തി. രാജ്യസഭയിൽ ട്രൈബ്യൂണൽസ് പരിഷ്കരണ ബില്ല് 2026 കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിക്കും. അധ്യക്ഷന്മാരുടെയും അംഗങ്ങളുടെയും യോഗ്യത, നിയമനം, സേവന

വ്യവസ്ഥകൾ എന്നിവയിൽ കാര്യക്ഷമത, സ്വാതന്ത്ര്യം, സുതാര്യത, ഏകീകൃത സ്വഭാവം എന്നിവ ഉറപ്പാക്കുകയാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ശ്രാവണമാസത്തിലെ ശിവരാത്രി നാളിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജനങ്ങൾക്ക് ആശംസ നേർന്നു. പുണ്യവേളയിൽ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആയുരാരോഗ്യവും നേരുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിദേശികൾക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ 11 പുതിയ പോർട്ടുകളിൽ ഇ വിസ സൌകര്യമൊരുക്കിയെന്ന് ആഭ്യന്തര മന്ത്രാലയം. ഭോപ്പാൽ, തിരുപ്പതി വിമാനത്താവളങ്ങൾ, അട്ടാരി, അഗർത്തല തുറമുഖങ്ങൾ തുടങ്ങിയവ ഇ വിസ സൌകര്യമൊരുക്കിയ പോർട്ടുകളിൽ ഉൾപ്പെടും. കൊച്ചി ഇടപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം 3 യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം തിരുവല്ലം സ്വദേശി ബിബിൻ, കൊല്ലം മൈലക്കാട് സ്വദേശി ടോമിൻസൺ, നോർത്ത് മൈലക്കാട് സ്വദേശി ജോബിൻ ബൈജു എന്നിവരെയാണ് കളമശ്ശേരി പോലീസ് പിടികൂടിയത്. കർക്കിടകവാവ് ബലിതർപ്പണത്തിന് ആലുവ മണപ്പുറം ഒരുങ്ങി. ബലിതർപ്പണത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോയും KSRTCയും അധിക സർവീസുകൾ നടത്തുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ പൂനെ ബംഗളൂരു ദേശീയപാതയിൽ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ തട്ടിമറങ്ങിയ 4 പേർ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. നൈജീരിയയിലെ ലാഗോസിൽ അണ്ടർ 23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4 സ്വർണമടക്കം 17 മെഡലുകൾ നേടി. 4 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെയാണ് മെഡൽ നേട്ടം. FM News Headlines, ഇനി 2 മണിക്ക്.

0: ഇത് 101.9 ആകാശവാണി അനന്തപുരി FM. ഇപ്പോൾ കേൾക്കാം.
1: ക്യാമ്പസ് കളേഴ്സ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്യാമ്പസ് കളേഴ്സിലേക്ക് സ്വാഗതം. ക്യാമ്പസിലെ സൗഹൃദങ്ങളും പൊട്ടിച്ചിരികളും നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് റൂം ഓർമ്മകളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവെക്കാം അനന്തപുരി FM-നോടൊപ്പം. ഇന്ന് ക്യാമ്പസ് കളേഴ്സിൽ ആരൊക്കെയാണ് ക്യാമ്പസ് വിശേഷങ്ങളുമായി എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ.
2: വെള്ളായണി കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ക്യാമ്പസ് കളേഴ്സ്.
3: എന്റെ പേര് ജോയൽ മൈക്കിൾ എന്നാണ്. എന്റെ നാട് ഇടുക്കിയിലെ രാജക്കാട് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. ഞാൻ ഏകദേശം ഒരു 4 വർഷം മുമ്പ് നീറ്റ് എഴുതിയ ശേഷം വെള്ളായണി കാർഷിക കോളേജിൽ എത്തിച്ചേർന്നു. ഞാൻ വരുന്നത് കൃഷി പ്രധാന ജീവിതമാർഗമായിട്ടുള്ള സ്ഥലത്തു നിന്നായതുകൊണ്ട് തന്നെ കാർഷിക കോളേജിൽ വന്നത് ഒരു പുതിയ അനുഭവമായിരുന്നില്ല. എങ്കിൽ കൂടിയും കൃഷിയെപ്പറ്റി കൂടുതൽ ശാസ്ത്രീയമായി പഠിക്കാനും അതിലെ നൂതനമായ വിദ്യകളെക്കുറിച്ച് അറിവ് നേടാനും ഇവിടെയുള്ള ഈ 4 വർഷം എന്നെ സഹായിച്ചു. പറയുകയാണെങ്കിൽ നോ ക്ലാസ് ടുഡേ എന്നുള്ള ഒരു ഫേസിൽ നിന്നും നോ ക്ലാസ് ഫ്രം ടുഡേ എന്നൊരു അവസ്ഥയിലേക്ക് ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഇന്നലെ ഇന്നുകൊണ്ട് കോളേജിൽ നിന്നും പാസ് ഔട്ടായി. അപ്പോൾ ഈ 4 വർഷം എനിക്കിവിടെ ഒരു നല്ല അനുഭവം നേടിത്തന്നത് എൻ്റെ ഇവിടുത്തെ കൂട്ടുകാരും സുഹൃത്തുക്കളും ടീച്ചേഴ്സും ഒക്കെ കൂടിയാണ്. അപ്പോൾ അവർക്കെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ നിന്നുണ്ട് എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുമല്ല നല്ലൊരു ജീവിതം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയും ചെയ്യുന്നു. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ്. KGF എന്ന സിനിമയിലെ ഗഗനം നീ എന്ന് പറയുന്ന ഒരു പാട്ട്.

നമസ്കാരം, ഞാൻ ജീന മേരി, കൊല്ലം സ്വദേശിയാണ്. ഞങ്ങളുടെ കോളേജിനെ പറ്റി പറയാനാണെങ്കിൽ, ഞങ്ങൾ 4 വർഷം പല പല സന്ദർഭങ്ങളിലൂടെ കടന്നുപോയി. റാവേ, ELP, പിന്നെ റൈസ്, ഞങ്ങൾ ഇങ്ങനെ ബാച്ച് തിരിച്ച് റൈസ് ചെയ്തു. ഇങ്ങനെ കുറെ കാര്യങ്ങളിലൂടെ കടന്നുപോയി. ഓരോ സന്ദർഭത്തിലും പല പല കൂട്ടുകാരെ കിട്ടി. ELP ആണെങ്കിൽ ഞങ്ങളൊരു 20 പേര് ചേർന്നായിരുന്നു. അതൊക്കെ ഭയങ്കര ആലോചിക്കുമ്പോൾ ഒരു വിഷമമുള്ള കാര്യമാണ്. കുറേ അധികം കൂട്ടുകാരെ കിട്ടി. റാവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ അഗ്രികൾച്ചർ വർക്ക് എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മൾ അതിൽ കുറേ ഫാമേഴ്സിനെ പരിചയപ്പെടും, അവരുടെ ആവശ്യങ്ങളും. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ഇപ്പോൾ അഗ്രി ക്ലിനിക് എന്ന് പറയുന്ന സംഭവം. അപ്പം അതുവരെയുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ ക്ലാസ് മുറികളിൽ ഇരുന്നുള്ള പഠനവും അതിൻ്റെ പ്രാക്ടിക്കൽസ് ആയിട്ടാണെങ്കിലും ആ ഒരു ലാബും അതിൻ്റെ ചുറ്റുപാടും അങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു. റാവയിലാണ് നമ്മൾ കുറച്ചുകൂടെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത്, നാട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അങ്ങനെ അവിടെ കുറേ കർഷകരെ കാണുന്നു, അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു, അവരെ ഏതൊക്കെ സന്ദർഭങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു, അവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് അവർക്ക് എന്തൊക്കെയാണ് റെക്കമെൻഡ് ചെയ്യേണ്ടതെന്ന് അതൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന കാലഘട്ടമാണ്. ഇന്ന് ഇത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം ജൂലൈ 31, ഞങ്ങളെല്ലാവരും ഒരു വൈകാരിക നിമിഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ കോളേജിൽ നിന്ന് പടി ഇറങ്ങുന്ന ദിവസമാണ്. അപ്പോൾ ഇനി എല്ലാവരും എങ്ങോട്ടാണ് പോകുന്നത്, പലരെയും കാണാൻ പറ്റുമോ ഒന്നും തന്നെ അറിയത്തില്ല. അങ്ങനൊരു സന്ദർഭത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ എല്ലാ സഹപാഠികൾക്കും വേണ്ടി ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലെ കാറ്റാടിത്തണലും എന്ന പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടും.

എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാധിക എന്നായർ. കോട്ടയം ജില്ലയിലെ കങ്ങഴയാണ് എൻ്റെ സ്വദേശം. ഞാൻ കുട്ടിക്കാലം മുതലേ റേഡിയോ കേൾക്കാൻ ശ്രമിക്കാറുള്ള വ്യക്തിയാണ്. ഇവിടെ വന്നപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കഥയാണ്, ചാക്കുണ്ണിയുടെയും ചെമ്പുമത്തായിയുടെയും കഥ. റേഡിയോ ഒരുപാട് ഇഷ്ടമുള്ള, കേൾക്കാൻ താല്പര്യമുള്ള ചാക്കുണ്ണിയുടെ കഥയാണ് എനിക്ക് ആദ്യം ഇവിടെ മനസ്സിൽ വന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത്. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വരാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമായി കരുതുന്നു. അതിന് അവസരം ഒരുക്കി തന്ന ആകാശവാണിയോടും വെള്ളായണി കാർഷിക കോളേജിനോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഞാൻ പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ഒരു പഴയ പാട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കുടുംബസമേതം എന്ന ചിത്രത്തിലെ നീലരാവിൽ ഇന്ന് നിന്റെ എന്ന പാട്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നന്ദി.

0: അമാനയിൽ ചെന്നോണം സമ്മാനം കൊണ്ടോണം.
1: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാൽക്കടിപ്പിലൂടെ മെഗാ വാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
2: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണ സദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നറുടെ ക്യാഷ് പ്രൈസും.
1: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അദ്ദമാം.
3: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
4: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും.
3: ലേഡീസ് ജെന്റ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൌസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
5: 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: പ്രായഭേദമങ്ങിയ മാർക്ക് മാനദണ്ഡങ്ങൾ ഇല്ലാതെ മിനിമം യോഗ്യതയുള്ള ആർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ യു ജി പി ജി പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 55 പഠന കേന്ദ്രങ്ങൾ, 65 മുകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് www.seou.ac.in സന്ദർശിക്കുക.
1: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
2: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
2: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
8: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
9: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
7: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
10: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി, 25 വയസ്സിലേക്ക്.
11: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
10: 18 കാരറ്റിൽ തീർത്ത ഇന്റർനാഷണൽ ഗുണനിലവാരമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ.
11: സുൽത്താന ഗോൾഡ് ഡയമണ്ട്സ്, ബാലരാമപുരം.
12: എംആർടി ലോണം, പൊന്നോണം, ഓഫറിൽ നിറയെ സമ്മാനം.
11: 2,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
10: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. എംആർടി മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
13: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
14: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
6: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
15: ചേട്ടാ, ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
16: ഓണം ഷോപ്പിംഗ് ആ
15: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
16: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
0: മൈജി ഓണം, മാസോണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
17: ക്യാമ്പസ് കളേഴ്സ്.
18: നമസ്കാരം, എന്റെ പേര് ജോസ്ന എബ്രാഹിം, ഞാൻ ഇടുക്കി സ്വദേശിയാണ്. ഞാൻ BSc അഗ്രികൾച്ചർ തെരഞ്ഞെടുത്തത്, എൻ്റെ അച്ഛനും അമ്മയും എല്ലാം കൃഷിക്കാരാണ്. അപ്പം ചെറുപ്പം മുതലേ കൃഷി കണ്ടു വളർന്നുകൊണ്ട് കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ BSc അഗ്രികൾച്ചർ ആഗ്രഹിച്ചു തന്നെ എടുത്ത്. നീറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തത് അഗ്രികൾച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ വെച്ചത് വെള്ളായണി കാർഷിക കോളേജ് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ തന്നെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. വീട്ടിലുള്ളപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും സുഗന്ധവ്യഞ്ജനങ്ങളാണ്, ഏലം, കുരുമുളക്, തേയില. ഇവിടെ വന്നപ്പം ആദ്യമായിട്ട് നെൽകൃഷി ചെയ്യാനായിട്ടൊരു അവസരം കിട്ടി. അതുപോലെ ഞങ്ങൾ സ്വന്തമായിട്ട് കപ്പ കൃഷി ചെയ്തു. ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി ഈ കോളേജിൽ വന്നതിന് ശേഷം. അച്ഛൻ കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, പെസ്റ്റ് ആൻഡ് ഡിസീസൊക്കെ കാരണം ഒരുപാട് നാശം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധിയൊന്നും അവർക്ക് കിട്ടുന്നതായിട്ട് എനിക്ക് അറിയില്ല. അതും എന്റെ മനസ്സിലുണ്ടായിരുന്നു, കൃഷി പഠിക്കാൻ വരുമ്പം അവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്ന രീതിയിൽ എന്നെ കൊണ്ട് പല സഹായിക്കാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എന്തുകൊണ്ടാണ് ആ കീടങ്ങളും രോഗങ്ങളൊക്കെ വരുന്നത്, അതിന് പ്രതിവിധി എന്താണെന്നൊക്കെ ഒരുപാട് പഠിക്കാൻ പറ്റി. ഇനി വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും എനിക്കും എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇടുക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാനിവിടെ ട്രിവാൻഡ്രം വന്നപ്പോൾ എനിക്ക് ഏറ്റവും മിസ് ചെയ്തത് ഇടുക്കിയാണ്. എന്റെ വീടിനേക്കാളും കൂടുതൽ നാടാണ് എനിക്ക് മിസ് ചെയ്തത്, കാരണം അവിടുത്തെ കാലാവസ്ഥയും ഇവിടെ ഒരുപാട് വ്യത്യാസമുണ്ട്. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഇവിടുത്തെ ചൂടും. എനിക്ക് വേർക്കുന്നൊന്നും ഒട്ടും ഇഷ്ടമല്ല. അവിടെ എപ്പോഴും ഇങ്ങനെ ഒരു തണുത്ത കാലാവസ്ഥയായതുകൊണ്ട് എനിക്ക് ഒരുപാട് മിസ് ചെയ്തു നാട്. പക്ഷെ ഇപ്പൊ എനിക്ക് ട്രിവാൻഡ്രം എന്റെ ഹൃദയത്തിന്റെ ഭാഗമായിട്ട് തന്നെയുണ്ട്. എനിക്ക് ഒരുപാട് മെമ്മറീസ് ഇവിടെയുണ്ട്. ട്രിവാൻഡ്രത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ഇടുക്കിയില് മെയിനായിട്ടും സുഗന്ധവ്യഞ്ജനങ്ങൾ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു ഏരിയയിലൊക്കെ ഏലമാണ് കൂടുതലായിട്ടും ഉള്ളത്. പിന്നെ കുരുമുളക്, തേയില, കാപ്പി, പിന്നെ ഗ്രാമ്പു, ജാതി, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നെൽകൃഷിയൊക്കെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ കപ്പ കൂടുതലായിട്ട് ചെയ്യാറുണ്ട്. കോളേജിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്നത്, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. തുടക്കത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇടുക്കിയിൽ ദൂരം കൂടെ ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും വീട്ടിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്കൊക്കെ ഒരുപാട് തവണ റൂമിലൊക്കെ നിന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തുടക്കത്തിൽ വന്ന സമയത്ത്. പിന്നെ പിന്നെ ഫ്രണ്ട്സൊക്കെ ആയാലും ഒരുപാട് സപ്പോർട്ടായിരുന്നു, സ്നേഹമായിരുന്നു. അപ്പം സന്തോഷമായി. പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇവിടെ നിന്നതിന് ശേഷം. ഞാൻ പൊതുവെ അത്ര സംസാരിക്കാത്ത ഒരാളാണ്. എനിക്ക് ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് ഒക്കെയാണ് എപ്പോഴും ചെറുപ്പം തൊട്ടുണ്ടായിട്ടുള്ളത്. പക്ഷെ കോളേജ് വന്ന ശേഷം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം ഞങ്ങളൊരു മെയിൻ ആയിട്ട് ഒരു 9 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ശരിക്കും ഞങ്ങള്. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ജീവിതത്തെ കുറിച്ച് പഠിക്കാൻ പറ്റി. ഇനി മുന്നോട്ടുള്ളതാണെങ്കിലും ഞങ്ങൾ 22 ബാച്ചിന് വേണ്ടിയിട്ട് അമ്പിളി എന്ന സിനിമയിലെ ആരാധിക എന്ന സോങ് ഡെഡിക്കേറ്റ് ചെയ്യാം.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
4: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
5: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
8: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
9: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക.
8: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
10: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന് സ്വന്തം മൈ ജി.
11: ക്യാമ്പസ് കളേഴ്സ്.
12: ഹലോ എവ്രിവൺ, മൈ സെൽഫ് അഞ്ജലി, ഐ എം ഫ്രം തെലങ്കാന. I am studying in College of Agriculture, Vellayani. At first, I got admission in Kerala. It's the first round. So I have some expectations like, wow, Kerala, it's so beautiful. And after coming here, it's more than my expectations. It is what I imagine. It's more than that. And I really felt during the first week and first month very loneliness. I used to remember my home and my mom, my dad. I used to be with them for many years from my childhood, and this is the first time me coming from my own state to other state. I was so alone and I used to feel I want to go home, but somehow I managed and adapted to this conditions. That is because of definitely friends. Like here the people are like very kind, and my classmates, they received, they're like, what happened, why you're so sad, and they're like asking us, and it made me to forget about my home. And it's almost like 1 year I did not went to my home. It's like around 2 days I have to go to home. It's on 2nd August. So, but now I am feeling like I don't want to go home. I want to stay here only. Literally, my father is calling me every day, and when you are going to come. I have no excitement to go home because I will never come here again. So, I am feeling now I will definitely miss this place, Trivandrum, and the temple and everything. The food I had here, the friends I got here. So definitely I will going to miss them. Here the people are in everything. Literacy means I thought that only they will be in studies. But they are in arts, they are in sports, they are in drama. But it's not against my states. I definitely love that. But the thing is, we are back of studies. There we only study. There are no such type of arts. Grace points for arts and grace points for sports. If it was there in my state, it would be better. So that is the difference. And coming to agriculture, here we learn in a practical manner. It's not the bookish knowledge and something. And in Kerala, it is very different. They made us to learn practically in the field work we had. And it's so nice here. Food is very different. Like here, people will eat so sweet. And we will eat so spicy. So after eating the biryani, this is very sad actually. After coming here, I was missed biryani so much. But here, some food is very nice, like paratha and chicken. But from Hyderabad, so I definitely miss biryani from there to here. This is the best and unforgettable memories I had here. Korchu korchu manasilayi Malayalam. Pakshe പറയാം, ബട്ട് അത്ര പറ്റത്തില്ല. നീ കണ്ണോട് കണ്ണോട് കണ്ണോരമായി, കാതോട് കാതോരു കാതോരമായി, നെഞ്ചോട് നെഞ്ചോട് നെഞ്ചോരമായി നിറയേ. താങ്ക് യു.

നമസ്കാരം, എന്റെ പേര് ദേവിക. എന്റെ ജില്ല പാലക്കാട്. കൃഷിക്കും ഹരിതാഭയ്ക്കും എല്ലാം പേരുകേട്ട ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ വന്നപ്പം വേറൊരു രീതിയിലുള്ള സംസ്കാരമാണ് കാണാൻ പറ്റിയത്. ഇവിടെ കൂടുതൽ സിറ്റി മോഡൽ ജീവിതമാണ് എല്ലാവരും ജീവിക്കുന്നത്. പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിന്റെ ഭംഗി, നന്മ അങ്ങനെയെല്ലാം ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഈ നഗരത്തെ വിട്ടു പോകാൻ പോകുന്ന ഈ വേളയിൽ എനിക്ക് ഈ നഗരത്തോട് വളരെയധികം അറ്റാച്ച്മെന്റ് ഉണ്ട്. കാരണം എന്തു തന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് ഈ സ്ഥലം. ഇവിടുത്തെ ക്ഷേത്രങ്ങള്, അതുപോലെ തന്നെ കടല്, സിറ്റി, ഇതെല്ലാം തന്നെ എനിക്ക് ഇവിടുന്ന് അങ്ങ് പോകാൻ തോന്നുന്നില്ല. വീട്ടിൽ ഇപ്പൊ അങ്ങനെയാണ്. പണ്ട് ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ കൃഷി, കൃഷി ഒരു ഉത്സവമായിരുന്നു അന്ന്. കൊയ്ത്ത്, മെതി, വിതയ്ക്കല് അങ്ങനെ എല്ലാം. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ തറവാട് വീടിന് മുന്നിലൊക്കെ പണ്ട് കുറെ കൃഷി ഉണ്ടായിരുന്നു. കൃഷി നടക്കുന്ന സമയത്ത് ഇങ്ങനെ കുട്ടികളെല്ലാം അവിടെ കാണാൻ പോവും, അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെൽപ്പാടത്തിന്റെ സ്ഥാനത്ത് ഇപ്പോ റബ്ബറ്, വാഴ അതുപോലുള്ള നാണ്യവിളകളാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്. ആ നാടിന്റെ ആ ഒരു ഭംഗി, ഒരു നന്മ, ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പേര് ഇനി പുതിയ തലമുറ ഈ കൃഷിയിലേക്ക് വരണം എന്നൊരു റിക്വസ്റ്റാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങള് ഒരു വള്ളുവനാടൻ ഭാഷയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ആ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലുള്ള പാലക്കാടൻ സ്ലാങ് ഞങ്ങൾക്കില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കും 22 ബാച്ചിനും വേണ്ടി ആനന്ദം സിനിമയിലെ നിലാവിലെല്ലാമേ എന്ന ഗാനം ആവശ്യപ്പെടുന്നു.

0: വെള്ളായണി കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത ക്യാമ്പസ് കളേഴ്സാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ക്യാമ്പസ് കളേഴ്സ്. ഇന്നത്തെ ക്യാമ്പസ് കളേഴ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പല ക്യാമ്പസുകളിലെ വിശേഷവും നമ്മൾ അറിഞ്ഞു, ഒപ്പം ആട്ടിപ്പൂളി പാട്ടുകളും കേട്ടു. ക്യാമ്പസ് കളേഴ്സ് എത്തും അടുത്തയാഴ്ച ഇതേ സമയം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണെന്നല്ലേ? ഫോൺ എടുക്കുക. 8281420305 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം വോയിസ് മെസ്സേജ് അയക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ക്യാമ്പസ് കളേഴ്സിൽ. നിർവഹണം സിവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
3: അതെങ്ങനെ?
2: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
7: ഈ ഓണത്തിന് മൈ ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
8: 20 കാറുകൾ,
7: 25 സ്കൂട്ടറുകൾ,
8: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
7: 100,000 രൂപ വീതം 100 പേർക്ക്
8: ബമ്പർ സമ്മാനമായി BMW കാർ,
7: അങ്ങനെ 30 കോടി രൂപയുടെ
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ 50 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഗുണഭോക്താക്കളായെന്ന് കേന്ദ്ര ഗവൺമെന്റ്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ലോക്സഭയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ക്യാൻസർ ചികിത്സയിൽ വിവിധ ചികിത്സാ രീതികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി കെ മുരളീധരൻ. ചികിത്സാ സമ്പ്രദായങ്ങളിലെ അറിവുകളും രീതികളും രോഗികളുടെ ക്ഷേമത്തിന് ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് എന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കടൽ അപകടങ്ങൾ ഉണ്ടായാൽ ഗോൾഡൻ മണിക്കൂറിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. വള്ളമറിഞ്ഞ് കാണാതായ ഗൌതം കൃഷ്ണയുടെ പുത്തൻതുറയിലെ വീട്ടിൽ എത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തും എ അജികുമാറും കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്നും അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇരുവരും ജാമ്യഹർജിയിൽ പറയുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്ക് വിപുലമായ

ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കി KSRTC. ശംഖുമുഖം, തിരുവല്ലം, വർക്കല, അരുവിക്കര, അരുവിപ്പുറം, കഠിനംകുളം എന്നീ ബലിതർപ്പണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സ്പെഷ്യൽ ബസുകൾ സർവ്വീസ് നടത്തും. തിരുവനന്തപുരം മുതലപ്പുഴയിൽ കായലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം കണ്ടെത്തി. അഞ്ചുതെങ്ങ് സ്വദേശി തോമസാണ് മരിച്ചത്. സ്വർണവില വർദ്ധിച്ചു. പവന് 2320 രൂപ കൂടി 113,760 രൂപയായി. FIH ഹോക്കി ലോകകപ്പ് മത്സരങ്ങൾ ഈ മാസം 15 മുതൽ 30 വരെ ബെൽജിയത്തിലും നെതർലാൻഡ്സിലുമാണ് നടത്തും. പരമ്പരാഗത ക്വാർട്ടർ ഫൈനൽ ഘട്ടം ഒഴിവാക്കി പുതുക്കിയ മത്സരക്രമവുമായാണ് ഇത്തവണ ടൂർണമെന്റ്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 5 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: ഉംബർത്തോ എക്കോ എഴുതിയ നോവൽ റോസാപ്പൂവിന്റെ പേര്. രചന ജേക്കബ് എബ്രഹാം.
3: ഏകാന്തമായ സന്യാസമഠങ്ങളിൽ മാനവ സമൂഹത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ കഴിയുന്ന സന്യാസി സമൂഹങ്ങൾ ലോകത്തെമ്പാടുമുണ്ട്. എന്നാൽ സാധാരണ മനുഷ്യർക്കിടയിലെ അധികാര തർക്കങ്ങളും പകയും പ്രതികാരവും സന്യാസമഠങ്ങളിലും നടമാടുന്നതിന്റെ നിരവധി സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. മതത്തിന്റെ പേരിൽ നടന്ന യുദ്ധങ്ങൾ ഇന്നും ചരിത്രത്തിലെ നടുക്കുന്ന ഓർമ്മകളാണ്. ആത്മീയതയുടെ പ്രഭാകേന്ദ്രമാവേണ്ട സന്യാസിമഠങ്ങൾ കൊലപാതകങ്ങളുടെയും നിന്ദ്യമായ ആഭിചാരങ്ങളുടെയും മറ്റ് ദുഷ്പ്രവൃത്തികളുടെയും ആലയമായാലോ? ഇരുളടഞ്ഞ മധ്യകാലഘട്ടത്തിലെ ക്രൈസ്തവ മഠങ്ങളിലെ ജീവിതം വെളിച്ചത്തു കൊണ്ടുവന്ന ഒരു ഉജ്ജ്വല കൃതിയുണ്ട് ലോകസാഹിത്യത്തിൽ. ഇറ്റാലിയൻ നോവലിസ്റ്റ് ഉംബർത്തോ എക്കോയുടെ ദ നെയിം ഓഫ് ദ റോസ് അഥവാ റോസാപ്പൂവിന്റെ പേര്.
1: ഇറ്റാലിയൻ നോവലിസ്റ്റും സാഹിത്യ സൈദ്ധാന്തികനുമായ ഉംബർത്തോ എക്കോ 1980 പ്രസിദ്ധീകരിച്ച വിഖ്യാത നോവലാണ് ദ നെയിം ഓഫ് ദ റോസ് അഥവാ റോസാപ്പൂവിന്റെ പേര്. പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം ഈ കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷ പുറത്തിറങ്ങിയതോടെ നോവൽ കോളിളക്കം സൃഷ്ടിച്ചു. കാത്തോലിക്ക സഭയിലെ സന്യാസമഠങ്ങളുടെ ജീവിതം ഏറെ ചർച്ച ചെയ്യുന്ന നോവൽ പിന്നീട് 4 ദശാബ്ദക്കാലം സാഹിത്യ ചർച്ചകളെയും പഠനങ്ങളെയും സ്വാധീനിച്ചു. റോസാപ്പൂവിന്റെ പേര് എന്ന നോവലിന്റെ പ്രസക്തി നാൾക്കുനാൾ വർദ്ധിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
3: മരണാസന്നനായ അറ്റ്സോ എന്ന ക്രൈസ്തവ സന്യാസി 14-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ തന്റെ 84-ാം വയസ്സിൽ ലത്തീൻ ഭാഷയിൽ രചിച്ച കയ്യെഴുത്തു പ്രതിയുടെ വിവർത്തനത്തിന്റെ വിവർത്തനമായാണ് ഈ നോവൽ ഉംബർത്തോ എക്കോ ഭാവന ചെയ്തിരിക്കുന്നത്. ഇറ്റലിയിലെ ഒരു ബെനഡിക്റ്റൻ സന്യാസ ആശ്രമത്തിൽ 1327 നവംബറിൽ അരങ്ങേറിയതും താൻ കൂടി സാക്ഷിയായതുമായ കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള നോവലാണ് റോസാപ്പൂവിന്റെ പേര്.
4: നിശബ്ദവും നിശൂന്യവുമായ ദൈവികതയുടെ അഗാധ ഗഹ്വരത്തിൽ നഷ്ടപ്പെടാൻ കാത്തിരുന്ന പരിശുദ്ധ പ്രഭാവത്തിന്റെ പ്രകാശത്തിൽ കഴിഞ്ഞ് മുടി നരച്ച് ലോകത്തോളം തന്നെ വൃദ്ധനായ ഞാൻ മെൽക്കിലെ പ്രിയപ്പെട്ട സന്യാസി മഠത്തിലെ ഈ അറയിൽ രോഗാതുരമായ സ്ഥൂല ശരീരവുമായി തടവിൽ കഴിയുമ്പോൾ എന്റെ പാപജീവിതത്തിന്റെ അന്ത്യമടുത്തതിനാൽ ചെറുപ്പകാലത്ത് എനിക്ക് സാക്ഷിയാകേണ്ടി വന്ന ദാരുണവും അത്ഭുതകരവുമായ സംഭവങ്ങളുടെ സാക്ഷ്യം ഈ തോൽ ചുരുളുകളിൽ പകർന്നു വയ്ക്കാൻ ഒരുങ്ങുന്നു. ഞാൻ കണ്ടതും കേട്ടതുമെല്ലാം ഒരു രൂപരേഖ തേടാൻ തുനിയാതെ പദാനുപദം ആവർത്തിക്കുന്ന ചിഹ്നങ്ങളുടെ ചിഹ്നങ്ങളെ പിന്തുടരുന്നവർക്ക് വേണ്ടി അതിനു മുമ്പ് അന്തിക്രിസ്തു വന്നില്ലെങ്കിൽ അവ ബാക്കി വയ്ക്കുന്നു. അതുകൊണ്ടുതന്നെ ഗൂഢാർത്ഥ വ്യാഖ്യാനത്തിന്റെ ധ്യാനം അവരിൽ അർപ്പിക്കപ്പെടാം.
3: നോവൽ തുടങ്ങുകയാണ്. കഥ നടക്കുന്നത് ഇറ്റലിയിലാണ്. റോമിന്റെ കീഴിലുള്ള ക്രൈസ്തവ സന്യാസി മഠങ്ങളിൽ ഏറെ പ്രശസ്തമായ ആ മഠത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ അന്വേഷിക്കാനായി എത്തുകയാണ് അവർ ഇരുവരും. ബ്രദർ വില്യമും അദ്ദേഹത്തിന്റെ ശിഷ്യനായ യുവാവായ അറ്റ്സോയും. മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന ആ മഠത്തിലേക്ക് അവർ കുതിരകളിൽ യാത്ര ചെയ്താണ് എത്തിയത്. മഠത്തിന്റെ വാതിലിൽ എത്തുന്നതിനു മുൻപ് തന്റെ ഗുരുവായ ബ്രദർ വില്യമിന്റെ കഴിവുകൾ ശിഷ്യന് ബോധ്യപ്പെടുന്നുണ്ട്. കരിങ്കല്ലുകൊണ്ടും മരം കൊണ്ടും തീർത്ത വിവിധ നിലകളായിട്ടാണ് മഠവും അനുബന്ധ കെട്ടിടങ്ങളും കിടക്കുന്നത്. മഠത്തിന്റെ വാതിലിൽ വെച്ച് തന്നെ അതിഥികളെ മഠാധിപൻ യഥോചിതം സ്വീകരിക്കുന്നു. ബ്രദർ വില്യം മഠവും അന്തരീക്ഷവും വിശദമായി പരിശോധിക്കുന്നത് ശിഷ്യനായ അഡ്സോ കണ്ടറിയുന്നു.
4: ഞാൻ സന്യാസിമാരെ ചോദ്യം ചെയ്തോട്ടെ? ബ്രദർ വില്യം ചോദിച്ചു. തീർച്ചയായും, മഠാധിപൻ പറഞ്ഞു. മഠത്തിൽ എനിക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാമല്ലോ. ഞാൻ താങ്കൾക്ക് അതിനുള്ള അധികാരം തരുന്നു. സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ ഈ ദൗത്യം താങ്കൾക്ക് എന്നെ ഏൽപ്പിക്കാമോ? ഈ സായാഹ്നത്തിൽ തന്നെ. മറ്റൊരു കാര്യം കൂടി, ക്രൈസ്തവ ലോകത്തെ സന്യാസി മഠങ്ങൾ മുഴുവൻ ആരാധനയോടെ സംസാരിക്കുന്ന ഇവിടത്തെ ഗ്രന്ഥാലയം എനിക്ക് സന്ദർശിക്കണം. മഠാധിപൻ എഴുന്നേറ്റു. താങ്കൾക്ക് മഠത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാം, പക്ഷേ മേൽക്കെട്ടിന്റെ മുകൾ നിലയിൽ ഗ്രന്ഥാലയത്തിൽ പോകാൻ പാടില്ല.
3: ആ വിലക്ക് ബ്രദർ വില്യമിൽ സംശയമുണർത്തുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും പുരാതനവും ഗംഭീരവുമായ ഗ്രന്ഥാലയമാണ് മഠത്തിലേത്. ലോകവിജ്ഞാനത്തിന്റെ പർദീസ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന സന്യാസിമാരാണ് ലേഖാലയത്തിൽ പകർത്തെഴുത്തുകാരായി ഗ്രന്ഥങ്ങൾ പകർത്തിയെഴുതുന്നത്. അത് മേൽക്കെട്ടിലെ ഗ്രന്ഥാലയത്തിൽ സൂക്ഷിക്കും. ബ്രദർ വില്യമും അഡ്സോയും വന്നതിന്റെ കാരണങ്ങളിലൊന്ന് ഗ്രന്ഥങ്ങൾക്ക് ചിത്രങ്ങൾ വരയ്ക്കുന്ന ചിത്രലേഖകരിൽ ഒരാളായ അദൽമോയുടെ വിചിത്ര മരണമായിരുന്നു. മഠത്തിന്റെ ജനലിലൂടെ ആരോ ചിത്രകാരനെ എടുത്തെറിഞ്ഞ പോലെയാണ് താഴ്വാരത്തു നിന്നും അദൽമോയുടെ ശവശരീരം ലഭിച്ചത്. ലേഖാലയവും അദൽമോയും ചിത്രപ്പണികളും അന്വേഷകനായ ബ്രദർ വില്യം പരിശോധിക്കുന്നു.
1: കത്തോലിക്ക സഭയുടെ അധിപനായ പോപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷകർ മഠത്തിലെത്തുന്നത്. ബ്രദർ വില്യമും അഡ്സോയും ഫ്രാൻസിസ്കിയൻ സന്യാസപാതയിൽപ്പെട്ടവരാണ്. അവർ വന്നെത്തുന്ന മഠമാവട്ടെ ബെനഡിക്റ്റൻ സന്യാസിമാരുടേതാണ്. ഒരു വലിയ മതസമ്മേളനം മഠത്തിൽ വെച്ച് നടക്കാൻ പോകുന്നുണ്ട്. അതിന്റെ മുന്നോടിയായാണ് ദുരൂഹ മരണങ്ങൾ സംഭവിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ബ്രദർ വില്യം പല സന്യാസ ശ്രേഷ്ഠരുമായും ആശയവിനിമയം നടത്തുന്നു. അന്ധനായ സന്യാസി ഹോർഹെ, വെനൻഷ്യസ്, ബെറഞ്ചർ, ബെന്നോ, അങ്ങനെ പല സന്യാസിമാരിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിക്കാനായി പലതരം സംഭാഷണങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുന്നുണ്ട്.
3: മഠത്തിലെ മേൽക്കെട്ടിലാണ് അതിപുരാതനമായ ഗ്രന്ഥാലയമുള്ളത്. മലാഖി എന്നു പേരുള്ള സന്യാസിയാണ് ഗ്രന്ഥപുരയുടെ കാവൽക്കാരൻ. പുറം ലോകത്ത് ഒരിക്കലും എത്താത്ത, നിരോധിക്കപ്പെടാവുന്ന ഗ്രന്ഥങ്ങൾ വരെ അവിടെയുണ്ട്. സന്യാസിമാരിൽ പലരും തങ്ങളുടെ സ്വസ്ഥജീവിതം നശിപ്പിക്കാനെത്തിയ ശല്യക്കാരനായാണ് ബ്രദർ വില്യമിനെ കാണുന്നത്. മത കുറ്റാന്വേഷണ വിചാരകൻ എന്ന നിലയിൽ ബ്രദർ വില്യം ഇതിനു മുൻപും തന്റെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഉദ്യമത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്.
4: ആകാശം വെളുത്തു കഴിഞ്ഞിരുന്നു. ഭജനമണ്ഡപത്തിന് പുറകിൽ തൊഴുത്തിനു മുന്നിൽ പന്നിച്ചോര കൊണ്ടുവന്ന വലിയ ഭരണികൾ നിരന്നിരുന്ന സ്ഥലത്ത് ഒരു അസാധാരണ വസ്തു ഏതാണ്ട് കുരിശാകൃതിയിൽ പാത്രത്തിന്റെ വക്കിൽ നിന്ന് ഉന്തി നിന്നിരുന്നു. ആ ശവശരീരം ഭീഭത്സമായ ലായനിയിൽ നിന്നും എടുത്തുമാറ്റാൻ മഠാധിപൻ ആജ്ഞാപിച്ചു. ശരീരത്തിലുള്ള രക്തം തുടച്ചു നീക്കിയപ്പോൾ ഗ്രന്ഥക്കെട്ടിനടുത്തുനിന്ന്

0: അതിപുരാതനമായ ഗ്രന്ഥാലയത്തിലാണ് ഈ കൊലപാതകങ്ങളുടെയെല്ലാം രഹസ്യം ഒളിഞ്ഞിരിക്കുന്നതെന്ന് ബ്രദർ വില്യമിന് തോന്നുന്നു. അങ്ങോട്ട് നയിക്കുന്ന രഹസ്യവഴികൾ കണ്ടെത്തി മഠത്തിന്റെ മേൽക്കെട്ടിലെ ഗ്രന്ഥപുരയിൽ എങ്ങനെയും എത്തിച്ചേരുക എന്നതായി പിന്നെ അന്വേഷകന്റെ ലക്ഷ്യം.
1: അതിസങ്കീർണമായ ആഖ്യാന ഘടനയിലാണ് ഉംബെർത്തോ എക്കോ ഈ നോവൽ എഴുതിയിരിക്കുന്നത്. ചിഹ്നശാസ്ത്രം, ദൈവശാസ്ത്രം, പുരാണ വിജ്ഞാനിയും തുടങ്ങി വിവിധ അറിവുകളുടെ രസനീയതയിൽ കോർത്തിണക്കിയ ആഖ്യാനം വായനെ വ്യത്യസ്തമായ കൈവഴികളിലൂടെ നയിക്കുന്നു. മധ്യകാലഘട്ടത്തിൽ ഒരു മൊണാസ്ട്രിയിൽ നടക്കുന്ന കഥയായതിനാൽ ഭാഷയിലും ആഖ്യാനത്തിലും നോവൽ ആവശ്യപ്പെടുന്ന ഭാവതലം നോവലിസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. യാത്രാവിവരണത്തിൻ്റെയും ക്രൈം ത്രില്ലർ നോവലുകളുടെയും കഥാഘടന വായന ആസ്വാദ്യകരമാക്കുന്നു. മധ്യകാല ചരിത്രപണ്ഡിതനും തത്വചിന്തകനും ചിഹ്നശാസ്ത്രവിശാരദനുമായ ഉംബെർത്തോ എക്കോ തന്റെ അറിവുകളെ വിദഗ്ധമായി നോവലിൽ വിളക്കിച്ചേർത്തിട്ടുണ്ട്.
0: വളരെ ദുർഘടമായ പാതയിലൂടെ യാത്ര ചെയ്താണ് അന്വേഷകർ മഠത്തിലെത്തുന്നത്. പാതയിൽ മുഴുവൻ മഞ്ഞുവീണുകിടന്നിരുന്നു. ഒരു ചെങ്കുത്തായ മലയുടെ മുകളിലാണ് മൊണാസ്ട്രി. മഠത്തെ ആശ്രയിച്ചു കഴിയുന്ന അതിദരിദ്രരായ ഗ്രാമീണർ താമസിക്കുന്ന ഒരു ചെറുഗ്രാമം താഴ്വരയിലുണ്ട്. അവരിൽ പലരും മഠത്തിന്റെ കുശിനിയിലും പന്നിവളർത്തൽ കേന്ദ്രത്തിലും കൃഷിക്കളത്തിലും ജോലി ചെയ്യുന്നവരാണ്. അതിദാരിദ്ര്യം മൂലം വേശ്യകളായിപ്പോയ യുവതികൾ പോലും അവർക്കിടയിലുണ്ട്. യുവസന്യാസിയായ അറ്റ്സോ അങ്ങനെയുള്ള ഒരു യുവതിയുമായി പ്രണയത്തിലകപ്പെടുന്നുണ്ട്. അടുക്കള കാവൽക്കാരനായ സന്യാസിയും അയാളുടെ കൂട്ടാളിയായ മറ്റൊരു സന്യാസിയും ഒരു കഷണം കാളക്കരളും ഭക്ഷണവും നൽകാമെന്ന് പറഞ്ഞ് മഠത്തിൽ രഹസ്യമായി തങ്ങളുടെ കാമപൂരണത്തിനായി കൊണ്ടുവരുന്ന യുവതിയുമായി അവിചാരിതമായി അറ്റ്സോ അടുക്കുന്നു. അവർ ശരീരം പങ്കുവയ്ക്കുന്നു. പശ്ചാത്താപ വിവശനായ അറ്റ്സോ നടന്നത് തന്റെ ഗുരുവിനോട് കുമ്പസരിക്കുന്നു. ബ്രദർ വില്യം അതെല്ലാം കേൾക്കുന്നു. തന്റെ ശിഷ്യന്റെ വൈകാരിക മാറ്റത്തെ ഗൗരവത്തോടെ അയാൾ ഉൾക്കൊള്ളുന്നു. അറ്റ്സോയെ ആശ്വസിപ്പിക്കുകയാണ് ബ്രദർ വില്യം. മനുഷ്യവികാരങ്ങളെ എത്രമാത്രം കഠിനമായ ശിക്ഷണത്തിലൂടെ ഒളിച്ചുവെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തുവരും എന്ന സത്യം അറ്റ്സോയെ ബ്രദർ വില്യം പറഞ്ഞു മനസ്സിലാക്കുന്നു.
1: ലോകത്തിലെ വിവിധ ക്രൈസ്തവ മഠങ്ങളിൽ നിന്നും വന്ന സന്യാസിമാരാണ് ആ വലിയ മഠത്തിലുള്ളത്. മൊണാസ്ട്രിയിലെ ചിട്ടവട്ടങ്ങൾ കഠിനമാണ്. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കും ഗായകസംഘത്തിന്റെ ശുശ്രൂഷയ്ക്കും ശേഷം പ്രഭാത ഭക്ഷണം കഴിഞ്ഞ ശേഷം സന്യാസിമാർ തങ്ങൾക്ക് നിജപ്പെടുത്തിയിരിക്കുന്ന സേവനത്തിൽ ഏർപ്പെടണം. കൂടുതൽ പേരും ലേഖാലയത്തിൽ ഗ്രന്ഥങ്ങൾ പകർത്തുന്ന ജോലിയാണ് ചെയ്യുന്നത്. ബ്രദർ വില്യം തന്റെ അന്വേഷണം തുടരുന്നതിനിടയിൽ ഹോർഹെ എന്ന അന്ധനായ സന്യാസിയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഹാസ്യത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണത്. ഹാസ്യത്തെ അഥവാ തമാശയെ ഹോർഹെ നിശിതമായി വിമർശിക്കുന്നു. ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു ഹാസ്യകൃതി ഗ്രന്ഥപുരയിലുണ്ട്. ആ കയ്യെഴുത്തുപ്രതി മഠത്തിലെ കൊലപാതക പരമ്പരകളുടെ ഉത്തരം കണ്ടെത്തുമെന്ന് ബ്രദർ വില്യം വിശ്വസിക്കുന്നു.
0: ബ്രദർ വില്യം അന്വേഷകനായി എത്തിയതിനു ശേഷമുള്ള മൂന്നാമത്തെ കൊലപാതകം കൂടി മഠത്തിൽ നടക്കുന്നു. സംശയാസ്പദമായ സാഹചര്യത്തിൽ ലേഖാലയത്തിലെ അന്വേഷണത്തിൽ വില്യം ഒരു പുസ്തകം മോഷ്ടിക്കുന്ന ബെറഞ്ചറെ കാണുന്നുണ്ട്. ലേഖാലയത്തിലെ ഒരു എഴുത്ത് മേശയിൽ ബെറഞ്ചർ ഉപേക്ഷിച്ചു പോയ ഒരു ചെറുകുറിപ്പ് വിളക്കുവെട്ടത്തിൽ തെളിയുന്ന നിഗൂഢ അക്ഷരങ്ങളാൽ ബ്രദർ വില്യം വായിച്ചു മനസ്സിലാക്കുന്നു. ബെറഞ്ചറെ സ്നാനഗൃഹത്തിലെ കുളിത്തൊട്ടിലാണ് കൊല്ലപ്പെട്ട് കിടക്കുന്ന നിലയിൽ കാണപ്പെടുന്നത്. അയാളുടെ വിരലുകളുടെ ചില ഭാഗത്തും നാക്കിലും കറുത്തുപടർന്ന മഷി ബ്രദർ വില്യമിന് കൃത്യമായ സൂചന നൽകുന്നു. മുൻപ് കൊല്ലപ്പെട്ടവരിലും ഈ മഷി അടയാളം കണ്ടിരുന്നു.
1: ബെറഞ്ചറുടെ കൊലപാതകത്തോടെ മഠം വീണ്ടും ഭയത്തിലേക്ക് നിപതിക്കുന്നു. മേൽക്കെട്ടിലെ ഗ്രന്ഥപുരയിലാണ് രഹസ്യത്തിന്റെ താക്കോലിരിക്കുന്നത് എന്ന് ബ്രദർ വില്യം മനസ്സിലാക്കുന്നു. ശിഷ്യനൊപ്പം അദ്ദേഹം ഗ്രന്ഥപുരയിൽ എത്തുന്ന രഹസ്യവഴികൾ കണ്ടുപിടിക്കുന്നു. തലയോ

0: കുട്ടികൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു തുരങ്കത്തിലൂടെ ഒരു എലിയെ പിന്തുടർന്ന് അവർ നിഗൂഢമായ കോവണികളും രഹസ്യ അറകളുമുള്ള ഗ്രന്ഥാലയത്തിൽ എത്തുന്നു. എന്നാൽ ഗ്രന്ഥപുരയുടെ പ്രധാന ഭാഗത്ത് പ്രവേശിക്കുന്നതിന് തടസ്സമായി ഒരു ഇരുമ്പ് ദർപ്പണമുണ്ട്. അത് തുറക്കാനുള്ള വഴി അറിയാതെ അവർ രഹസ്യവഴിയിലൂടെ വീണ്ടും പുറത്തിറങ്ങി വരുന്നു. മഠാധിപൻ എന്തുകൊണ്ടാണ് തന്നെ ഗ്രന്ഥപുരയിൽ നിന്നും വിലക്കിയതെന്ന് ബ്രദർ വില്യം വീണ്ടും സംശയിക്കുന്നു.
1: മൂന്നാമത്തെ കൊലപാതകവും മഠത്തിൽ അരങ്ങേറുന്നതോടെ ബ്രദർ വില്യമിലുള്ള വിശ്വാസം മഠാധിപനും മഠത്തിലെ മറ്റ് സന്യാസിമാർക്കും നഷ്ടപ്പെടുന്നതോടെ അദ്ദേഹം വലിയ പ്രതിസന്ധിയിലെത്തുന്നു. അഡ്സോയോടൊത്ത് രഹസ്യവഴികളിലൂടെ പല തവണകളായി ബ്രദർ വില്യം ഗ്രന്ഥപുരയിൽ എത്തുന്നുണ്ടെങ്കിലും ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ ദർപ്പണവാതിലിന് മുകളിൽ പതിച്ചിരിക്കുന്ന വാക്യത്തിലെ ഒരക്ഷരത്തിൽ ശക്തിയായി അമർത്തുന്നതോടെ വാതിൽ തുറക്കുകയും അതിപുരാതനവും ലോകത്ത് ക്രൈസ്തവ മഠങ്ങളിലെ ഏറ്റവും മൂല്യവത്തായ അപൂർവ കൃതികളാൽ സമ്പന്നമായ ആ പുരാതന ഗ്രന്ഥാലയത്തിൽ ബ്രദർ വില്യമും അഡ്സോയും കയറുകയും ചെയ്യുന്നു.
0: മഠത്തിൽ കൊലപാതക പരമ്പരകൾ ആവർത്തിക്കുമ്പോൾ മതസമ്മേളനത്തിനായി മൊണാസ്ട്രി ഒരുങ്ങുകയാണ്. കത്തോലിക്ക സഭയുടെ അധിപനായ പോപ്പിന്റെ നിർദ്ദേശപ്രകാരം രാജാവിന്റെ അനുവാദത്തോടെ മതദ്രോഹ വിചാരകനായ ബെർണാഡ് ഗുയി എന്ന പുരോഹിതനും പടയാളികളും മഠത്തിൽ എത്തിച്ചേരുന്നു. മതസമ്മേളനത്തിൽ ക്രൈസ്തവ മൂല്യങ്ങളായുള്ള പാപത്തിൽ നിന്നുള്ള രക്ഷ, ദാരിദ്ര്യത്തോടുള്ള ആഭിമുഖ്യം, ചെകുത്താന്റെ പ്രലോഭനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചൊക്കെ ഗൗരവതരമായ ചർച്ചകൾ നടക്കുന്നു. മഠത്തിൽ സംഭവിക്കുന്ന കൊലപാതകങ്ങൾക്കും ദുരൂഹതകൾക്കും അന്ത്യം കാണാൻ കഴിയാത്ത ബ്രദർ വില്യമിനെ മതദ്രോഹ വിചാരകൻ കുറ്റപ്പെടുത്തുന്നു.
1: ലേഖാലയത്തിലും ഗ്രന്ഥപുരയിലുമായാണ് രഹസ്യങ്ങൾ പലതും ഒളിഞ്ഞുകിടക്കുന്നതെന്ന് ഇതിനകം മനസ്സിലാക്കിയ ബ്രദർ വില്യമിനെ അമ്പരപ്പിച്ചുകൊണ്ട് ഔഷധസസ്യത്തോട്ടത്തിന്റെ പരിപാലകനായ സെവറിനസ് എന്ന സന്യാസിയും കൊല്ലപ്പെടുന്നു. മതസമ്മേളനത്തിനിടയിൽ റോമിലെ പോപ്പിന്റെ പടയാളികളുടെ കൺമുന്നിൽ വെച്ച് നടക്കുന്ന കൊലപാതകം എല്ലാവരെയും അമ്പരപ്പിക്കുന്നു. ആഭിചാര കർമ്മങ്ങളിലൂടെ തന്റെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന സന്യാസിയായ സാൽവത്തോരയെയും കലവറ കാര്യസ്ഥനും കൂടി വശീകരിച്ചു കൊണ്ടുവന്ന ഗ്രാമീണ പെൺകുട്ടിയെയും മതദ്രോഹ വിചാരകനായ ബെർണാഡ് ഗുയി ശിക്ഷ വിധിക്കാനായി കണ്ടെത്തുന്നു.
2: ക്രൈസ്തവ ലോകത്തെ ഏറ്റവും മഹത്തായ ഗ്രന്ഥാലയമായിരുന്നു ഇത്, വില്യം പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം തുടർന്നു, അന്ത്യക്രിസ്തു സത്യത്തിൽ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഒരു വിജ്ഞാനവും അതിനെ തടസ്സപ്പെടുത്തിയില്ല. അക്കാരണത്താൽ ഈ രാത്രിയിൽ നാം അതിന്റെ മുഖം കണ്ടുകഴിഞ്ഞു. ആരുടെ മുഖം? ഞാൻ പരിഭ്രമത്തോടെ ചോദിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് ഹോർഹയുടേതാണ്. തത്വചിന്തയോടുള്ള വെറുപ്പ് കാരണം വക്രിച്ചു പോയ ആ മുഖത്താണ് അന്ത്യക്രിസ്തുവിന്റെ ഛായാപടം ഞാൻ ആദ്യമായി കണ്ടത്. ദൈവത്തോടോ സത്യത്തോടോയുള്ള അധിക ഭക്തിയിൽ നിന്ന് അന്ത്യക്രിസ്തു ജനിക്കാം. ഹോർഹെ ഒരു പൈശാചിക കൃത്യമാണ് ചെയ്തത്.
1: റോസാപ്പൂവിന്റെ പേര് എന്ന നോവൽ അന്ത്യത്തിലേക്കെത്തുമ്പോൾ ഒരു മതതീവ്രവാദിയായ അന്ധനായ വൃദ്ധനായ സന്യാസി ഹോർഹെയാണ് മഠത്തിലെ കൊലപാതകി എന്ന സത്യം വില്യം കണ്ടെത്തുന്നു. തന്റെ തീവ്രമായ ക്രൈസ്തവ ആശയങ്ങൾ നിലനിർത്തുന്നതിനുവേണ്ടി ഹോർഹെ പല കൈയെഴുത്ത് ഗ്രന്ഥങ്ങളും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് മറ്റൊരു രീതിയിലും വായിക്കപ്പെടരുതെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. ആ അപൂർവകൃതി തൊട്ടവരെയെല്ലാം അയാൾ കൊന്നൊടുക്കുന്നു. രഹസ്യവാതിൽ വഴി മേൽക്കെട്ടിലെ ഗ്രന്ഥപുരയിലെത്തുന്ന ഹോർഹെ ഗ്രന്ഥങ്ങളിൽ വിഷം പുരട്ടി അതന്വേഷിച്ചെത്തുന്നവരെ കാലപുരിക്ക് അയക്കുകയായിരുന്നു പതിവ്. ബ്രദർ വില്യം ആ സത്യം കണ്ടെത്തുന്നു.
0: മേൽക്കെട്ടിലെ ഗ്രന്ഥപുരയിൽ തന്റെ പ്രതിനായകനെ തിരഞ്ഞെത്തുന്ന ബ്രദർ വില്യം തന്നെ കാത്തിരിക്കുന്ന ഹോർഹെയെയാണ് കാണുന്നത്. കണ്ണാടി വാതിലിനപ്പുറം ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ ഹോർഹെ ഇരിക്കുന്നു. കൊലപാതകയെ ബ്രദർ വില്യം ചോദ്യം ചെയ്യുന്നതിനിടയിൽ വിളക്ക് വീണ് ഗ്രന്ഥപുരയ്ക്ക് തീപിടിക്കുന്നു. ആ പുരാതന ഗ്രന്ഥങ്ങൾക്കിടയിൽ തീയിലകപ്പെട്ട് ഗ്രന്ഥപുരയ്ക്കൊപ്പം അയാളും കത്തിയെരിയുന്നു. തീയാളുന്ന സമയത്ത് തന്നെ രക്ഷപ്പെടുന്ന എഡ്സോ രഹസ്യ ഗോവണിപ്പടികൾ കടന്ന് ഗുഹയിലൂടെ പുറത്തെത്തുമ്പോൾ കാണുന്നത് ഒരു രാത്രി തനിക്ക് ശാരീരിക സ്നേഹം പകർന്ന ഗ്രാമീണ പെൺകുടിയെയും സാൽവന്തോരെയും അടുക്കളക്കാവൽക്കാരനായ സന്യാസിയെയും ക്രൂസിൽ തറച്ചിട്ടിരിക്കുന്നതാണ്. മതദ്രോഹ വിചാരകനായ ബെർണാഡ് ഗുയി സന്യാസിമാരോട് വിചാരണ ചെയ്ത് കുറ്റാരോപിതരെ തീകൊളുത്തി കൊല്ലാൻ ശ്രമിക്കുകയാണ്. ആ സമയത്താണ് മേൽക്കെട്ടിലെ ഗ്രന്ഥപുര കത്തിയെരിയുന്നത് മഠാധിപതിയുടെയും സന്യാസിമാരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. മഠത്തെ ആക്രമിക്കാൻ കാത്തിരുന്ന ഗ്രാമീണർ എത്തി ഗ്രാമീണ യുവതിയെ കുരിശിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. മേൽക്കെട്ട് അഗ്നിക്കിരയാവുകയാണ്. ചുറ്റും അഗ്നിനാളങ്ങൾ നൃത്തം ചെയ്യുന്നു. എങ്ങും നിലവിളിയും പരക്കം പാച്ചിലും. തന്റെ ഗുരു ആ തീയിൽ വെന്തു മരിച്ചു കാണും എന്നോർത്ത് എഡ്സോ വിലപിക്കുമ്പോൾ തീ പിടിക്കാതെ രക്ഷിക്കാൻ സാധിച്ച ഏതാനും പുസ്തകങ്ങളുമായി രഹസ്യമാർഗത്തിലൂടെ ബ്രദർ വില്യം അവന് മുന്നിലെത്തുന്നു. ഗുരുവും ശിഷ്യനും ആലിംഗനബദ്ധരാകുന്നു.
2: മൂന്ന് ദിവസവും മൂന്ന് രാത്രിയും മഠം കത്തിയെരിഞ്ഞു. രക്ഷിക്കാനുള്ള അവസാന ശ്രമങ്ങളും വിഫലമായി. ആ സ്ഥലത്തെ ഞങ്ങളുടെ പ്രവാസത്തിന്റെ ഏഴാമത്തെ ദിവസം വെളുപ്പിന് ഒരു കെട്ടിടത്തെയും രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്ന് രക്ഷാസന്നദ്ധരായവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടായ നിമിഷം മനോഹര നിർമ്മിതികൾ അവയുടെ കേടുപറ്റിയ പുറം ചുമരുകൾ മാത്രം കാണിച്ചു നിൽക്കുന്ന സമയം. ആ നിമിഷം വരെയും ദൈവശിക്ഷയോട് എതിരിടാനുള്ള എല്ലാവരുടെയും ഇച്ഛ തോറ്റുപോവുകയുണ്ടായി. അവസാന തൊട്ടി വെള്ളത്തിനായുള്ള നെട്ടോട്ടം കൂടുതൽ കൂടുതൽ അലസമാകാൻ തുടങ്ങി. അപ്പോഴും സഭാഗൃഹവും മഠാധിപന്റെ മഹിമയാർന്ന അറകളും എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
1: നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. തങ്ങളുടെ ദൗത്യത്തിന്റെ അന്ത്യത്തിൽ സംഭവിച്ച ദുരന്തം ബ്രദർ വില്യമിനെയും അഡ്സോയെയും കണ്ണീരിലാഴ്ത്തുന്നു. എന്നാൽ വിധി അതിന്റെ കർമ്മം നിർവഹിച്ചതായി കരുതി അവർ തിരികെ മടങ്ങുന്നു. മഠത്തിന്റെ പ്രധാന വാതിൽ കടന്ന് മഞ്ഞുവീണ ഗ്രാമപാതകളിലൂടെ തിരികെ യാത്ര ചെയ്യുമ്പോൾ വഴിയോരത്ത് പരിക്ഷീണയായി നിൽക്കുന്ന ആ ഗ്രാമീണ പെൺകുട്ടിയെ എഡ്സോ കാണുന്നത് നോവലിലെ ഹൃദയസ്പർശിയായ ഒരു രംഗമാണ്. തീപിടുത്തത്തിനിടയിലുണ്ടായ കലാപത്തിൽ ഗ്രാമീണരുടെ ആക്രമണത്തിൽ മതദ്രോഹ വിചാരകനായ ബെർണാഡ് ഗുയിയുടെ കുതിരവണ്ടി കൊക്കയിൽ പതിക്കുന്നു. കത്തിയിരിയുന്ന മഠത്തിൽ നിന്നും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി അന്വേഷകർ തിരികെ യാത്ര തുടരുന്നതോടെ നോവൽ അവസാനിക്കുന്നു. മരണശയ്യയിൽ വെച്ച് തന്റെ യൗവനത്തിൽ നടന്ന ഈ കാര്യങ്ങളെല്ലാം ക്രൈസ്തവ സന്യാസിയായ അഡ്സോ ഓർത്തെടുക്കുന്നതായാണ് നോവൽ അന്ത്യത്തിൽ വായനക്കാരന് കാണാൻ സാധിക്കുന്നത്.
0: പല തലങ്ങളിൽ വായിക്കാൻ കഴിയുന്ന ഒരു നോവലാണ് ദ നെയിം ഓഫ് ദ റോസ്. റോസാപ്പൂവിന്റെ പേര് എന്ന തലക്കെട്ടിൽ ഡോക്ടർ രാധിക സി നായർ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്.
1: മാനവ ചരിത്രത്തിന്റെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ രാജാധികാരത്തിനുമേൽ അധികാരമുറപ്പിച്ചിരുന്ന മതാധികാരത്തിന്റെ വന്യതയെ പ്രതിഫലിപ്പിക്കുക എന്ന ഒരു ചരിത്ര ദൗത്യം കൂടി ഈ നോവൽ നിർവഹിക്കുന്നുണ്ട്. പഴകുംതോറും വീര്യം കൂടുന്ന വീഞ്ഞിന്റെ കരുത്തുപോലെ ഇന്നും വായനയിലും വ്യാഖ്യാനത്തിലും പുതിയ പുതിയ അർത്ഥതലങ്ങൾ തേടുന്ന ഉംബർത്തോ എക്കോയുടെ റോസാപ്പൂവിന്റെ പേര് എന്ന നോവൽ ഒരു ക്ലാസിക് കൃതിയാണെന്ന് നിസ്സംശയം പറയാം.
0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: ഉംബർത്തോ എക്കോ എഴുതിയ നോവൽ റോസാപ്പൂവിന്റെ പേര്. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.
4: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ

0: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
0: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
0: ബമ്പർ സമ്മാനമായി BMW കാർ.
1: അങ്ങനെ 30 കോടി രൂപയുടെ
0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ഓഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് സമാപിച്ചു.

0: നമ്മള് BMW വാങ്ങിക്കുകയാണെന്ന് മോൻ എല്ലാരോടും പറയുന്നുണ്ട്.
1: അവൻ പറയട്ടെ, ചിലപ്പോ BMW നമ്മുടെ പോർച്ചിൽ വന്നാലോ.
0: നിങ്ങൾ ഈ ഓണത്തിൽ ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കും.
1: ആ അത് വാങ്ങിക്കാം, BMW പുറകെ വരും.
0: അതിങ്ങനെ
1: മൈ ജി ഓണം മാസ ഓണത്തില് ബമ്പർ പ്രൈസ് BMW ആ. പിന്നെ കാറും സ്കൂട്ടറും എല്ലാമായി ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും.
2: മൈ ജി ഓണം മാസ ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി
3: 101.9 ഇത് ആകാശവാണി ആനന്ദപുരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഹലോ എന്ന ചിത്രത്തിനു വേണ്ടി കൊച്ചിൻ ഇബ്രാഹിം സംഗീത പ്രഭുവും പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം അലക്സ് പോൾ.

ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും മനോയും സുജാതയും ചേർന്ന് പാടിയ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25 വയസ്സിലേക്ക്.
1: ഓഗസ്റ്റ് 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
0: ഒപ്പം വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും പിറന്നാൾ സമ്മാനങ്ങളും. സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
2: ചേട്ടാ ഒന്ന് വായിച്ചില്ലേക്ക് വിടാമോ?
3: ഓണം ഷോപ്പിംഗ് ആ
2: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
3: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: മീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
6: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
5: ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയുള്ള?
6: 1,000, 1,500, 2,000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1,000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1,000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാ.
5: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
0: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലും. ഏവർക്കും സ്വാഗതം.
7: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. റെയിൻ റെയിൻ കം അഗെയിൻ എന്ന ചിത്രത്തിനുവേണ്ടി ജോത്സ്നയും കാർത്തികയും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജാസി ഗിഫ്റ്റ്.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ തിരയിപ്പൂക്കൾ. തിരയിപ്പൂക്കളിൽ ആദ്യം ലവ് ബേർഡ്സ് എന്ന ചിത്രത്തിനു വേണ്ടി KS ചിത്രയും ഹരിഹരനും പാടിയ ഗാനം കേൾക്കാം.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സുഷ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടി 9496559631. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി പങ്കെടുക്കുന്നത് ചലച്ചിത്ര സീരിയൽ താരം ബിന്ദു മുരളി. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം തന്റെ ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കാനായി എത്തിയിട്ടുള്ളത് മലയാള സിനിമയിലെയും മിനി സ്ക്രീനിലെയും പ്രിയപ്പെട്ട അഭിനേത്രി ബിന്ദു മുരളിയാണ്. നിരവധി സിനിമയിലൂടെയും സീരിയലുകളിലൂടെയും നമ്മെ വിവിധ വേഷങ്ങളിലൂടെ ആനന്ദിപ്പിച്ച മലയാളികളുടെ പ്രിയങ്കരി ബിന്ദു മുരളി തന്റെ സിനിമാ വിശേഷങ്ങളും ജീവിതത്തിലെ അനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളും നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. സ്വാഗതം.
1: നമസ്കാരം.
0: ബിന്ദു മുരളി എന്ന് ഓർക്കുമ്പോ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് കസ്തൂരിമാനിലെ കുഞ്ചാക്കോ ബോബന്റെ അമ്മയുടെ
1: റോളാണല്ലോ.
0: പിന്നെ ആ സീരിയലിൽ മാനസപുത്രിയിലേക്ക് അഭിനയമാണ് എല്ലാവർക്കും പെട്ടെന്ന് തിരിച്ചറിയുന്നത്. എങ്ങനെയാണ് ഈ സിനിമ രംഗത്തോട്ട് വന്നത്?
1: ഞാൻ തുടക്കത്തിൽ ഒരു ഡാൻസ് പ്രോഗ്രാം ചെയ്തു. എന്റെ ഹസ്ബൻഡ് മുരളിയാണ്, അദ്ദേഹം ഫോറസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്തത്. അപ്പൊ അവിടുത്തെ ഒരു പ്രോഗ്രാമിന് ഞാൻ ഒരു ഡാൻസ് ചെയ്തു. അത് കണ്ടിട്ട് അവിടെ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് വിളിക്കുകയായിരുന്നു. അവിടെ നിന്ന് രണ്ടു മൂന്ന് ആളുകളെ പരിചയപ്പെട്ടു. അതുവഴി പിന്നെ ദി കാർ ആണ് എൻ്റെ ആദ്യത്തെ സിനിമ. പക്ഷെ അതൊരു വിഷമമുള്ള രീതിയിൽ പോയി. അതിലെനിക്ക് ഭയങ്കര വിഷമം
0: മരണം.
1: അതെ,

0: അതിന്റെ പ്രൊഡ്യൂസർ സിനിമയിൽ ഉപയോഗിച്ച കാർ തന്നെയെന്നും പറഞ്ഞത് അദ്ദേഹം മരിക്കുക. എന്റെ ആദ്യ സിനിമ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും അത് ഫീൽ ചെയ്യാൻ കാരണം.
1: അതൊരുപാട് വർഷം ആയില്ലേ?
0: അതെ.
1: ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ടല്ലോ.
0: ആ ഒറ്റ സീനുള്ളതായിരുന്നെങ്കിലും എല്ലാരും കണ്ടു അത്, ആ സീന്. അത് എല്ലാരും ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടും ഒക്കെ തുടങ്ങണ. ഞാൻ ഇന്ദ്രനിഷ്ഠയായിട്ടാണ് ചീത്ത പറഞ്ഞോണ്ട് ആ സിനിമയിൽ തുടക്കം എന്റെ.
1: സിനിമ അങ്ങനെ തുടർച്ചയായിട്ട് പിന്നെ ചെയ്തുകൊണ്ടേയിരുന്നോ?
0: അത്യാവശ്യം സിനിമകളും സീരിയലും ഉണ്ടായിരുന്നു. ഒരു 60 സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും എന്നെ ആളുകൾ തിരിച്ചറിയുന്നത് ചാക്കോച്ചന്റെ അമ്മയാണ്, കസ്തൂരിമാനിലെ.
1: ആ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട, ആ ക്യാരക്ടറും ഒക്കെ അധികം ആൾക്കാർ ചർച്ച ചെയ്ത.
0: ആ ക്യാരക്ടർ എനിക്ക് നല്ലതായി.
1: നമ്മളൊരു നല്ല ക്യാരക്ടറൊക്കെ ചെയ്ത ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുമല്ലോ ഇതുപോലത്തെ റോൾസ് ഇനിയും വരും.
0: വിചാരിച്ചിരുന്നു, പക്ഷെ അതുപോലെ ഒന്നും കിട്ടിയില്ല. പലരും ചോദിക്കാറുണ്ട് എൻ്റെ അതെന്താ അങ്ങനത്തെ സിനിമയൊന്നും കിട്ടാത്തത്. അതെനിക്കറിയില്ല. അങ്ങനെ നല്ല വേഷങ്ങളും വരുമ്പോഴും അതിൻ്റെ ആൾക്കാർ എന്നെ ഓർക്കില്ലായിരിക്കും. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ നമ്മളെ സ്കൂളിൻ്റെ ഇതിലേക്ക് പോയപ്പോൾ അവർ വിചാരിച്ച് ഇത് വിട്ട് വരാൻ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ച. അങ്ങനെയാണോ അറിയില്ല, സിനിമ കുറഞ്ഞു.
1: മാഡം പിന്നെ സ്കൂളിന്റെ തിരക്കിൽ ഇതുപോലെ അഭിനയ രംഗത്ത് സജീവമായി നിൽക്കാനുള്ള ഒരു ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമല്ലോ. വിസിബിൾ ആയിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിന്റെ ശ്രദ്ധയും ഉണ്ടായില്ല എന്ന് തോന്നുന്നു.
0: അതൊരു വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും രീതിയിൽ വയറുള്ള ഒരാളിനെയാണ് ഇവർക്കെല്ലാം ആവശ്യം. ഒരു സീരിയലെടുത്താലും ഞാൻ അങ്ങനെ ഒരിക്കലും അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല. അതെനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന ആർക്കെങ്കിലും ഉപകാരമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്റെ.
1: മാഡത്തിന് 2023 അസുഖം വന്നത്?
0: അതെ, സ്ട്രോക്ക് ആയിട്ട് വന്നത്.
1: എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം?
0: അന്ന് ഒരു ഓണസമയമായിരുന്നു. എനിക്ക് 2 മുന്നേ ഒരു പനിയുണ്ടായിരുന്നു. അതിന്റെ ക്ഷീണമായിരിക്കും എന്ന് വിചാരിച്ച് ഒരു വൈകിട്ട് ഒരു 4 ആവുമ്പോൾ എനിക്കൊരു കോഫി വേണമെന്ന് തോന്നി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, എല്ലാവരും ചായ കുടിക്കുന്ന സമയം, നിനക്ക് എന്തെങ്കിലും വേണോ? അപ്പോൾ ഞാൻ ഒരു ബ്ലാക്ക് കോഫി കിട്ടിയാൽ കൊള്ളായിരുന്നു. ഈ ബ്ലാക്ക് കോഫി കുടിക്കുമ്പോൾ എല്ലാവരും എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു, ഹസ്ബൻഡും മോനും ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ കാരണം. അവർ നോക്കിയിരിക്കുമ്പോൾ ഞാൻ ഈ കോഫി കുടിക്കുമ്പോൾ കോഫി ഒരു സൈഡിൽ കൂടെ ഒഴുകി പോകുന്നു, ഉള്ളിലേക്ക് പോകുന്നില്ല. അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത് എന്ന് തോന്നുന്നു. അവര് അപ്പോഴും വിചാരിക്കുന്ന എനിക്ക് പനിയുണ്ട് എന്തോ ആണെന്നോ. അന്ന് ഞാൻ ചരിഞ്ഞെരിഞ്ഞ് അങ്ങ് വീണു. ആംബുലൻസ് കയറ്റിയപ്പോൾ അവരാ പറയണേ ഇത് പനീൻ്റെ അല്ല, ഇത് സ്ട്രോക്കാന്ന്. അവിടെ നേരെ മെഡിക്കൽ കോളേജിൽ, പക്ഷെ വേഗം തന്നെ ട്രീറ്റ്മെന്റ് കിട്ടിയതുകൊണ്ട് ഇന്ന് ഇവിടെ നിൽക്കും.
1: പെട്ടെന്ന് റിക്കവറി ആയി.
0: അതെ,
1: 15 പക്ഷെ ICU
0: ICU ഈ ലോകത്ത് ആണെന്ന് പോലും അറിയാതെ ഞാൻ കിടന്നതാ.
1: നമുക്ക് ആ വിഷമങ്ങളൊക്കെ മറക്കാനായിട്ട് ആദ്യത്തെ പാട്ട് കേൾക്കാം. ഏത് പാട്ടാണ് മാഡത്തിന് ആദ്യമായിട്ട് കേൾക്കേണ്ടത്?
0: എപ്പോഴും എന്റെ ഓർമ്മയിൽ വരുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ജയചന്ദ്രൻ ചേട്ടന്റെ ഒന്നിനി സ്വതി താഴ്ത്തി പാടുക പൂങ്കുയിലേ. ആ പാട്ടാണ് എനിക്ക് വലിയ ഇഷ്ടം. ആ പാടുന്ന രീതിയാണ് അതിന്റെ കൂടുതൽ നമ്മളെങ്ങനെ പിടിച്ചിട്ടെത്തുന്നത്. ONV സാറിന്റെ രചനയിൽ, സംഗീതം ദേവരാജൻ.
1: നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: മാഡത്തിന് ഒരു മകനാണ് ഉള്ളത്,
3: രണ്ട്
2: മക്കള്. എന്തൊക്കെയാണ് അവരുടെ വിശേഷങ്ങൾ?
3: മൂത്താള് ഓട്ടിസം ഉള്ള കുട്ടിയാണ്. അന്നൊന്നും ഓട്ടിസത്ത് മാത്രമായിട്ട് സ്കൂളില്ലല്ലോ. അന്നെന്ന് പറയുമ്പോൾ അതൊരു 2005 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഓട്ടിസത്തിൻ്റെ മാത്രമായിട്ട് ഒരു സ്ഥാപനം ഇല്ല നമ്മളുടെ വേണ്ടത്. മെന്റൽ റിട്ടാർഡ് സ്കൂള് ഞാൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അമ്മമാർ കുട്ടികളെയും കൊണ്ട് വന്നിട്ട് അവിടെ ഒരു എന്തോ അവർക്ക് നഷ്ടപ്പെട്ട പോലെ ഭയങ്കര ദുഃഖിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്നെ കൊണ്ട് ഇതുപോലെ ഒരു സ്ഥാപനം നടത്താൻ പറ്റില്ലേ ഓട്ടിസത്തിന് മാത്രമായിട്ട്. അങ്ങനെ ഞാൻ അതിലോട്ട് തിരിയായിരുന്നു. ആദ്യം 3 കുട്ടികളെ വെച്ച് വീട്ടിലാണ് തുടങ്ങിയ ഡേ കെയർ മാത്രമായിട്ട്. അവിടെ നിന്ന് ഒരു 2 വർഷം കഴിയുമ്പം ഡേ കെയർ മാറ്റിയാലോ എന്ന്. എൻ്റെ മോൻ്റെ കാര്യം മാത്രമല്ലേ എനിക്കറിയൂ, അല്ലാതെ ഓട്ടിസത്തെ പറ്റി കൂടുതലൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ ഒരു ബോർഡിംഗ് ആയി തുടങ്ങാമെന്ന് വിചാരിച്ചു. അതിന് പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിച്ചു, കുറേ അന്വേഷിച്ചു. പക്ഷേ ഇത്തരം കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ആരും ബിൽഡിംഗ് തരില്ല.
2: അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ആൾക്കാർക്ക് അറിയാം.

0: അവൻ കിടക്കും ഇരിക്കും, നമ്മളത് നോക്കേണ്ട കാര്യമേ ഇല്ല. അല്ലാതെ ഈ ടി വി എന്നും പറഞ്ഞ് അതിൽ ആവശ്യമില്ലാതെ പണിയൊന്നും ചെയ്യില്ല അവൻ. അത് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, അത്രേ ഉള്ളൂ. സൗകര്യം പോലെ അവൻ ടോയ്ലറ്റ് പൊക്കോളും, ഡ്രസ് ചെയ്യും, തിരിച്ചു വന്ന് കിടക്കേ ഇരിക്കും. സത്യം പറഞ്ഞാൽ ഇപ്പം അതിനെപ്പറ്റി ശ്രദ്ധിക്കാറേ ഇല്ല. അവൻ്റെ മുറിയിൽ തന്നെ അവന് വേണ്ട ഡ്രസ്സുള്ള ഒരു അലമാര വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് പോയാൽ തിരിച്ചു വരും, അലമാര തുറക്കും, അവന് വേണ്ട ഡ്രസ്സ് എടുത്തോളും ഇട്ടോളും. എപ്പോഴെങ്കിലും ഇട്ട് മാറി തിരിച്ച് ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവൻ ഡ്രസ്സ് മാറിയെന്ന്. അത് കൂടുതൽ എനിക്ക് മനസ്സിലായത് എങ്ങനെയെന്ന് വെച്ചാൽ, കുറച്ചുകൂടെ ചെറുപ്പത്തിൽ 8-10 വയസ്സൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അവനെ നോക്കാം ഒരാളിൽ നിന്ന്. അവർ ഈ ടി വിയിൽ അഡിക്റ്റ് ആയിരുന്നു. ഈ ഉച്ച സമയത്തൊക്കെ സീരിയലിലുണ്ടായിരുന്ന സമയങ്ങൾ അവർക്ക് സീരിയലാണ്, അവൻ ഇട്ട് കൊടുക്കൂല. അവന് ഹിന്ദി പാട്ട് കേൾക്കണം. പിന്നെ എനിക്ക് മനസ്സിലായി ഇവരുടെ കയ്യിലാണ് ആ പ്രശ്നമെന്ന്. ഇവൻ ചാനൽ മാറ്റുണ്ട്, ഇവർ അവനെ അന്ന് ചെറിയ കുട്ടിയായിരുന്നു, ഇവരെ കയ്യിൽ ഒതുങ്ങുമായിരുന്നു. ഇവർ അമ്മയ്ക്ക് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക അവനെ എണീറ്റ് പോവാതിരിക്കാൻ. അപ്പോൾ അവന് എന്ത് ചെയ്യുമെന്നോ അറിയില്ല, സംസാരിക്കില്ല അവൻ. നമ്മളോട് പറയാനും പറ്റില്ല, നമ്മളില്ലാത്ത സമയത്തല്ലേ ഇത് നടക്കുന്നത്, നമുക്കും മനസ്സിലായില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവൻ അവരുടെ മുടിയെ പിടി തുടങ്ങി. അവൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാത് അവരെ ഇരുന്ന് രക്ഷപ്പെട്ട എന്താ വഴിയെന്ന്. ഈ ആളുകൾ പറയും പോലെ ഓട്ടിസം ഒന്നും ഒരിക്കലും ബുദ്ധിയില്ലായ്മ അല്ല, അവർക്ക് ബുദ്ധി കൂടുതല. അവരെ ഇഷ്ടമുള്ള വഴിക്ക് വിട്ടാൽ നമുക്ക് മനസ്സിലാവും അത്. ഇപ്പോൾ അവർക്ക് പാട്ടാണ് ഇഷ്ടമെങ്കിൽ ഒരു ഇഷ്ടമുള്ള പാട്ടിട്ടോളൂ, അത് കേട്ടോളൂ, പഠിച്ചോളൂ. എൻ്റെ സ്കൂളിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, കുട്ടിയെ ഇത്തിരി വലുതായതാ അവൻ. അവന് എല്ലാം പഴയ പാട്ടുകളോടാണ് കൂടുതലിഷ്ടം. ഈ പാട്ട് അവൻ അവിടെ വന്ന് നിന്നിട്ടൊന്ന് പാടുന്നതാണ്. അവനിന്നാ ഞാൻ പഴയ പാട്ടുകൾ പലതും പഠിക്കുന്നത്. അപ്പോൾ ഇവ അവിടെ ഇരുന്ന് പാടുമ്പോൾ ഞാൻ തെറ്റിച്ച് പാടും. അപ്പോൾ അങ്ങനെ എല്ലാം ഒന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. അവൻ തന്നെ എനിക്ക് ശരിയായി പറഞ്ഞു തരും. പിന്നെ അവനെ ചുമ്മാ ഇതാക്കാൻ വേണ്ടി ഞാൻ തെറ്റിച്ച് പാടും. അപ്പോൾ അവൻ വീണ്ടും എനിക്ക് പഠിപ്പിക്കും. അവസാനം ഒരു ഇതാകും, ടീച്ചർ അങ്ങനെ പാടുണ്ടാ. പക്ഷെ അതൊക്കെ ഇപ്പം കുറേ നാൾ കൊണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്.
1: ഈ സ്ട്രോക്കിന് ശേഷം പിന്നെ കുട്ടികളെ മാനേജ് ചെയ്യാനുള്ള ആരോഗ്യമില്ലാത്ത കാരണം സ്കൂള് നിർത്തിയതാണല്ലേ?
0: ആരോഗ്യമില്ലാതെ വീട്ടിൽ വന്നിട്ടും ഞാൻ 3-4 മാസം ഇങ്ങനെ എന്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്നു. ഇപ്പോഴാണ് ഇവരെ വീട്ടിൽ വിട്ടെ.
1: കുഞ്ഞുങ്ങൾക്കും മാഡത്തിനും വളരെ ബുദ്ധിമുട്ടായിരുന്നു കാണുമല്ലോ.
0: എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് അവരെ ആ ഓർമ്മയുള്ള ഞാൻ.
1: അപ്പോ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: ഞാൻ ഈ പറഞ്ഞു കുട്ടി, അവൻ്റെ പേര് സന്തോഷം എന്നാണ്. അവൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ട്, പാമരം പളുങ്കോട്, പഴയ പാട്ടാ.
1: ത്രിവേണി എന്ന ചിത്രത്തിലെ വയലാർ രചിച്ച് ദേവരാജന്റെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: മാഡത്തിന്റെ മകൻ ഇപ്പോൾ ഒരു 2 വയസ്സൊക്കെ ആയപ്പോൾ അവൻ ഒരു കുട്ടി അറ്റൈൻ ചെയ്യേണ്ടതായിട്ടുള്ള ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് അറ്റൈൻ ചെയ്യാതിരുന്ന സമയത്തായിരിക്കുമല്ലോ മാഡത്തിന് ഒരു സംശയം തോന്നിയത്, കുഞ്ഞിനെ എന്തോ സാധാരണ കുട്ടികളിൽ നിന്നും വളർച്ചയിൽ വ്യത്യാസമുണ്ടോ എന്ന്. അപ്പൊ അന്നത്തെ കാലത്ത് മാഡം പറയുന്ന പോലെ 2008 അധികം ഇതിനെപ്പറ്റി ആൾക്കാർക്ക് അവയർനെസ് ഇല്ല, മാഡത്തിനും അറിയില്ലായിരിക്കും. അപ്പൊ പല സ്ഥലങ്ങളിലും
4: 2008 എന്റെ സ്ഥാപനം തുടങ്ങിയ സമയം അവന് അതിനേക്കാളും വലുതാ. അന്ന് അവന് 14
3: കുഞ്ഞു ജനിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി വളരെ ധാരണ കുറവുള്ള ഒരു കാലമായിരിക്കണമല്ലോ,
4: ഒന്നും അറിയില്ല.
3: പല സ്ഥലങ്ങളിലും നമ്മൾ കൊണ്ടുപോയി പലരും പല ഡയഗ്നോസിസ് പറഞ്ഞു പറഞ്ഞിട്ടായിരിക്കുമല്ലോ അവസാനം ഇത് ഓട്ടിസം എന്നുള്ള ഒരു അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് കൂടുതൽ അവയർനെസ് ഉണ്ട്, നമുക്ക് ആരോഗ്യ പരിപാടികൾ വിദഗ്ധർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു, കൂടുതൽ കുഞ്ഞുങ്ങൾക്കും ഇത്തരം അവസ്ഥകളുണ്ട്. അപ്പൊ നമുക്ക്
4: ഓട്ടിസം കൂടുതലാണ്.
3: എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കൂടുതലെന്ന് മാഡത്തിന് തോന്നുന്നത്?
4: അതിനെപ്പറ്റി ഒരു ഒന്നും ഞാൻ നടത്തിയിട്ടില്ല. എന്നാലും നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതുപോലെ സ്ഥാപനങ്ങൾ കൂടുന്നു ഓട്ടിസത്തിന് വേണ്ടി, അതിലും കുട്ടികളില്ലാത്ത സ്ഥാപനം ഇല്ല.
3: 2008 തുടങ്ങിയിട്ട് 2023 വരെയൊക്കെ സ്ഥാപനം കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നു, ഒരുപാട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അപ്പം അവരുടെ പാരന്റ്സ് ഒക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആയിട്ട് തോന്നുന്നത് എന്താണ്? നമുക്ക് കുഞ്ഞുങ്ങൾക്ക് തെറാപ്പി കൊടുത്തൊക്കെ ശരിയാക്കാം.
4: പാരന്റ്സ് ഏറ്റവും അധികം ദുഃഖം അനുഭവിക്കുന്നത് കാരണം ഇവരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, അവര് മറ്റുള്ളവരെ പോലെ പെരുമാറുന്നില്ലെന്ന്. അത് വിഷമിച്ചിട്ട് കാര്യമില്ല, പക്ഷെ നമ്മൾ വലുതായി ഒത്തിരി പ്രായമാകുമ്പോൾ എന്തെല്ലാം അസുഖങ്ങൾ വരുന്നു, ഓർമ്മപ്പശകം വരുന്നു പലർക്കും. നമ്മളെ കൈയും കാലും നമ്മൾ പറഞ്ഞെടുത്ത് നിൽക്കോ ഇല്ലല്ലോ. 60-70 ആയി എന്തെങ്കിലും ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ വന്നാൽ തന്നെ നമ്മൾ ഒരു സാധനം എടുക്കാൻ പോയാൽ അത് കയ്യിൽ നിൽക്കില്ല, താഴെ വീണു. ഇവര് അതിന് താഴെ ഇടുന്നു, അത്രയും ചിന്തിച്ചാൽ മതി. അല്ലാതെ അയ്യോ എന്റെ കുട്ടി അങ്ങനെ ആയിരുന്നു പറഞ്ഞാൽ നമുക്ക് എന്നും ദുഃഖിച്ചിരിക്കാനേ പറ്റുള്ളൂ. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ തുടക്കത്തിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇവൻ ഒരിക്കലും നോർമൽ ആവില്ല എന്ന് പറയുമ്പോൾ ആ ഒരു മനസ്സാണ് നമുക്ക് പിടിച്ചു നിർത്താൻ പാടുപെടുന്ന ഒരു ആളും.
3: എല്ലാ അമ്മമാരുടെയും ചിന്ത നമ്മുടെ കാലശേഷം എന്നുള്ളതാണല്ലോ. മാഡം എങ്ങനെയാണ് അത്തരം ചിന്തകൾ തരണം ചെയ്തത്?
4: അല്ല എന്റെ മാത്രമല്ല, നമ്മളെ സമൂഹത്തിലെ ഒരുപാട് രക്ഷകർത്താക്കൾ പോലെ ചിന്തയാണ്. നമ്മുടെ കാലശേഷം എന്ത് ചെയ്യും? ഒറ്റ വഴിയുള്ളൂ, അതിന് സർക്കാർ എന്തെങ്കിലും കണ്ടെത്തിയാലേ പറ്റൂ.
3: റീഹാബിലിറ്റേഷൻ,
4: അതെ, ഒരു സെന്റർ തുടങ്ങണം.
3: ഓരോ കുട്ടിക്കും പ്രത്യേക അറ്റൻഷൻ വേണ്ടെന്നാണല്ലോ.
4: പ്രത്യേകിച്ച് ഓട്ടിസം എന്ന് ഭയങ്കര സ്പീഡി അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളിങ്ങനെ ചിന്തിക്കുന്ന ഒരു സെക്കൻഡുള്ളൂ, നമ്മളെ മനസ്സിൽ കടന്നു പോണ ഒരു സെക്കൻഡിൽ എന്തെല്ലാം കാര്യം പോ, അതിനേക്കാളും സ്പീഡാണ് അവരുടെ പ്രവൃത്തി. അതുകൊണ്ട് അത്രയും കെയറിങ് കൊടുത്താൽ മാത്രമേ നോക്കാൻ പറ്റൂ. അതുപോലെ എനിക്കിപ്പം പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ സർക്കാർ മാറിപ്പോണ സമയത്ത് ഒരു നിയമം കൊണ്ടുവന്നു, ഈ കുട്ടികൾക്ക് മാസം മാസം പെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്. പക്ഷെ ഇപ്പൊ കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്താ, വരുമാനം വച്ചേക്കണം, വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എന്നാലേ ഇവർക്ക് എന്താ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടിക്ക് എങ്ങനെ വരുമാനം വരണേ? എന്തായാലും അവരെ ഫാമിലി വരുമാനം കാണിക്കാൻ പറ്റും. ഫാമിലി എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, അവർക്ക് വേറെ ഫാമിലി ഉണ്ട്, അച്ഛനും അമ്മയായാലും അവർക്കും വയസ്സ് കുടുംബം, അവരെ ചെലവുകൾ കൂടുകയാണ് മെഡിക്കൽ പല കാര്യങ്ങളും. അപ്പൊ ഇവരുടെ പെൻഷൻ ഒന്നിനും തികയില്ലെങ്കിൽ കൂടി അതൊരു ആശ്വാസമാണ്. ഒരു വീട്ടിൽ തന്നെ 2-3 കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികൾ, എല്ലാ ചെലവിന്റെ ഇടയിലാണ് അവർ ഇതും കൂടെ ചെയ്യുന്നത്. ഈ കുട്ടികളെ കൂടെ നോക്കണം, അവരെ മെഡിസിൻ ചെലവ് അല്ലാതെ അവരെ ആഹാര ചെലവ്. ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയുണ്ടെങ്കിൽ ഒരാൾ വീട്ടിൽ നിന്ന് ഈ കുട്ടികളെ നോക്കിയാലേ മറ്റേ ആളിന് ജോലിക്ക് പോകാൻ പറ്റൂ. എന്നാൽ കൂടിയും ഫുൾ ടൈം ജോലിക്ക് പോകാൻ പറ്റില്ല. ജോലിക്ക് പോയാലും ഈ കുട്ടികൾ എന്ത് ചെയ്യും എങ്ങനെയെന്നുള്ള ചിന്തയില്ല അവർ ജോലി ചെയ്യുന്നത്. അപ്പൊ ആ കുട്ടികളുള്ള നിസ്സാര പെൻഷനും വേണ്ടി ഇങ്ങനെ ഓരോ നിയമം കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് അവർക്ക് വേണ്ടി അവർ ചെയ്യാവുന്ന ഏറ്റവും വലിയ നല്ല കാര്യം.
3: ഇപ്പോ അവർക്കായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ പാരന്റ്സിന്റെ കാലശേഷമൊക്കെ ആരെങ്കിലും അവരെ നോക്കാനുണ്ടാവും. പക്ഷെ വരുമാനം കൂടി ഇല്ലാത്ത അവസ്ഥയിൽ വളരെ പരിതാപകരമായിട്ടുള്ളൊരു സാഹചര്യം വരാം. നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ.
4: അടുത്ത പാട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ലാലേട്ടന്റെ ആദ്യത്തെ സിനിമ മഞ്ഞിന് വിരിഞ്ഞ പൂക്കളിൽ ഉള്ളത് മഞ്ഞണ്ണി കൊമ്പിൽ എന്നുള്ള പാട്ടാണ് ജാനകി അമ്മ പാടിയത്. ചെറിയ അമ്മൽ ദേവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക രീതിയാണ് പാട്ടിന്റെ കമ്പോസിങ്.
3: രചന ബിച്ചു തിരുമല. അതെ, നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: അപ്പൊ മാഡം എങ്ങനെയാണ് സിനിമയിൽ നിന്ന് സീരിയലുകളിലോട്ട് എത്തുന്നത്?
1: അതിങ്ങനെ ഓരോരുത്തരും, നമ്മൾ ഒരു സെറ്റിൽ ചെല്ലുമ്പോൾ കുറെ ആളുകളെ പരിചയപ്പെടില്ല, ആ വഴിക്ക് ഇങ്ങനെ മാറി മാറി.
0: അപ്പൊ അന്നത്തെ സമയത്ത് സ്കൂളിലെ കാര്യങ്ങൾ നോക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, അഭിനയിക്കാനുള്ള അവസരങ്ങൾ വരുമ്പോൾ അതിനുവേണ്ടി യാത്ര ചെയ്യണം, എങ്ങനെയാണ് ആ ഒരു ടൈം മാനേജ്മെന്റ് ഒക്കെ നടത്തിയിരുന്നത്?
1: അത് ഞാൻ സ്കൂളിൽ പിള്ളേരെ നോക്കാൻ ആള് നിർത്തി. അപ്പൊ ഞാൻ നിർത്താൻ തന്നെ കാര്യം, ഒരു ആത്മാർത്ഥതയോട് ജോലി ചെയ്യണം, ആളിന് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. ഈ ജോലിക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ എല്ലാ മാസവും ഞാൻ പൈസ കൊടുക്കണം, പക്ഷെ കാര്യങ്ങളൊന്നും നടക്കുകയില്ല. ഓരോ സ്ഥാപനം തീ നമ്മൾ ആള് വിളിച്ചാൽ അവരൊക്കെ ഒരു ടൈമുണ്ട്, അടുത്ത് എന്ത് ജോലി കിടന്നാലും അവരെ ടൈം രാവിലെ 8 മണി 2 മണി അവരെ, 1 മണിക്ക് പിള്ളേർക്ക് ചോറൊക്കെ കൊടുക്കണം, ഒരു ചോറ് കോരി കൊടുത്താൽ പിന്നെ അവരെ ജോലി തീർന്നു. സാധാരണ നമുക്ക് തന്നെ അറിയാം, വീട്ടിലും ആഹാരം കൊടുത്ത് കഴിഞ്ഞാലാണ് ജോലി. അപ്പം അവർ അവരെ ടൈം കഴിഞ്ഞാൽ അങ്ങ് ക്ലോസ് ചെയ്ത് അങ്ങ് പോവുക. ഈ കുട്ടികളോ അങ്ങനെ കാണിക്കാൻ പറ്റുമോ? ഈ കുട്ടികളോട്, ഒരു കുട്ടികളോട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല ഒരു ടൈം വെച്ചിട്ട്. എന്നെ പോലെയുള്ളവർക്ക് അത് പറ്റില്ല.
0: മാഡം, ഇത്രയും കാലം ഈ സ്കൂള് നടത്തിയതിൽ നിന്നും മനസ്സിലായ ഒരു കാര്യം എന്താണ്? ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാഡം ഒരുപാട് കാലം അധ്വാനിച്ച ഒരു വ്യക്തിയാണല്ലോ. ഇപ്പോൾ പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പം മാഡം പറഞ്ഞ പോലെ ജോലിക്കാരെ പോലും കിട്ടാനില്ലാത്ത സാഹചര്യങ്ങളിലും പ്രതീക്ഷ കൈവിടാതെ നമ്മൾ മുന്നോട്ടിറങ്ങി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തപ്പോൾ ഈ കാലയളവിലും മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം എന്തായിരിക്കും?
1: നമ്മൾ ഈ കുട്ടികളെ നോക്കുമ്പോൾ ആത്മാർത്ഥതയായിട്ട് തന്നെ നോക്കണം എന്നുള്ളത്. എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള കുട്ടികളെ നോക്കാൻ ഒരു സ്ഥാപനം തുടങ്ങാവൂ. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ അത് നേരിടണം.
0: അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് മാഡത്തോടുള്ള സ്നേഹം ഇപ്പൊ ഓർക്കുമ്പോ, ഇവരൊക്കെ നമ്മളെ സ്നേഹത്തോടെ പെരുമാറിയിരുന്ന കുട്ടികളാണല്ലോ, അപ്പൊ അവരും നമ്മളെ സ്നേഹത്തോടെ ഇതുപോലെ ഓർക്കാറുണ്ടോ? അനുഭവങ്ങളുണ്ടോ അങ്ങനെ?
1: ഇപ്പോ ഓർക്കാറുണ്ടോന്ന് എനിക്കറിയില്ല, കാരണം അവര് ഓരോ സ്ഥലങ്ങളിലെ. പക്ഷെ അന്ന് എന്നോട് കാണിക്കുന്ന ആ സ്നേഹം ഇന്ന് എനിക്ക് ഭയങ്കര ഒരു വീണ്ടും തുടക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിന് പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ തരേണ്ടത്. ഇത് എൻ്റെ ആരോഗ്യം അതിന് അനുവദിക്കും. അന്നൊക്കെ ചെറുപ്പമായിരുന്നു, എവിടെയും ചാടി കയറാനും എവിടെയും ഓടിയെത്താനും എനിക്ക് പറ്റുമായിരുന്നു. ഇനി അത് പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്.
0: മാഡം പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുമല്ലോ, ഇപ്പോൾ സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ആൾക്കാർ വന്ന് സിനിമാ നടി എന്നുള്ള രീതിക്ക് സന്തോഷം പങ്കിടാറൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിൽ അതിശയിപ്പിച്ച അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
1: ഞാൻ വിചാരിച്ച് എന്നെ ആർക്കും അറിയില്ല എന്ന് വിചാരിച്ചോണ്ടിരുന്നു. അമ്മേരെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ വലിയ വലിയ നടന്മാരും നടിമാരും എന്നെക്കാളും സീനിയേഴ്സും എല്ലാം അവിടെ വരുമ്പോൾ, കഴിഞ്ഞ അമ്മേരെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു റൈറ്റപ്പ് ഞാൻ കണ്ടു. അവർ ഭയങ്കര സ്നേഹത്തോട് തന്നെ ബിന്ദു ചേച്ചി എന്ന് പറയുന്നത്, എനിക്കും അതാ ഇഷ്ടം.
0: രണ്ടാമത്തെ കുട്ടി
1: അവൻ ഭയങ്കര സ്നേഹ ചേട്ടന്.
0: ഇപ്പൊ എന്ത് ചെയ്യുന്നവൻ?
1: കോളേജിൽ പഠിപ്പിക്കും. അവന് എന്തും അവന്റെ ചേട്ടൻ കഴിഞ്ഞേ ഉള്ളൂ. അങ്ങനെ അവൻ കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ടു, വന്ന മോളും അങ്ങനെ. അവക്കും ബാലുചേട്ടൻ ഭയങ്കര സ്നേഹം. മൂത്ത ആളിന്റെ ബാലു എന്നാ, എന്തെങ്കിലും ഒക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടോ ഉള്ളൂ. അവിടെ ഒന്ന് ബാലുചേട്ടാ ബാന്ന് വിളിക്കുമ്പോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം.
0: കുഞ്ഞുങ്ങളോടൊക്കെ എങ്ങനെയാണ്? മകൻ ഇഷ്ടമാണോ? കൊച്ചുമോനുണ്ടല്ലോ.
1: കൊച്ചുമോനുണ്ട്, പക്ഷെ നമ്മള് അവനെ നോക്കടാ പറഞ്ഞ മൈൻഡ് ചെയ്യില്ല. നമ്മള് കാണാനുള്ളത് മോൻ കൊടുക്കും.
0: അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ.
1: താലോലും പൂമ്പൈതലേ നാടോടി വന്ന് ONV എഴുതി SP വെങ്കടേഷ് മ്യൂസിക് ചെയ്ത മാർക്കോസ് പാടിയത്.

0: പിന്നെ മാഡത്തിന് സിനിമ അഭിനയം ഈ പ്രവർത്തനങ്ങൾ ഇപ്പൊ സ്കൂളിന്റെ പ്രവർത്തനം ഇപ്പൊ താൽക്കാലികമായിട്ടാണെങ്കിൽ നിർത്തി വെച്ചിരിക്കുന്നത്. ഇതല്ലാതെ മറ്റ് താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? യാത്രയുണ്ടോ, വായന, ഗാർഡനിങ് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എന്താണ്?
1: യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാവും. ഓരോ സ്ഥലത്തിൻ്റെ ഓരോ രീതികളല്ലേ, അതൊക്കെ കണ്ടു പഠിക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം.
0: പക്ഷേ ഈ സ്കൂളിൻ്റെ തിരക്കുകൾക്കിടയിലൊക്കെ യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടായില്ല?
1: അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആരോഗ്യമില്ല,
0: പെട്ടെന്ന് ശരിയായിട്ട് യാത്രയൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.
1: എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് പോവാൻ, പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് എന്നെ വിടാനുള്ള ധൈര്യമില്ല. എൻ്റെ ചിന്തയിൽ അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത്, നമ്മളെ നാട്ടിൽ ഒരുപാട് പേര് ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടല്ലോ. ഭാര്യയും ഭർത്താവും ഉണ്ടായി, എന്നാലും ഒരു പ്രായമാവുമ്പോൾ പരസഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് മനുഷ്യന്. 70 വയസ്സിനോട് അടുക്കുമ്പോഴാണ് അതൊക്കെ ഫീൽ ചെയ്യുന്നത്. അതൊരാർക്കും അത് ഒന്നും മനസ്സിലാവില്ല. കാരണം മക്കളെല്ലാം പല സ്ഥലങ്ങളിൽ ജോലിയായിട്ട് പോയി. ഇപ്പോൾ എന്തിനും ഒരാളിൻ്റെ ആവശ്യമുണ്ട്? അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തണമെന്നാണ് എൻ്റെ അടുത്ത ലക്ഷ്യം.
0: അപ്പോൾ ഇത്തരം പദ്ധതികൾക്കും ഭാവി പരിപാടികൾക്കും സിനിമയ്ക്കും മാഡത്തിൻ്റെ ആഗ്രഹം പോലെ യാത്ര ചെയ്യാനും നല്ല ആരോഗ്യവും ഉണ്ടാകട്ടെ, സന്തോഷമുള്ളൊരു ജീവിതം ആശംസിക്കുകയാണ്. ആകാശവാണിയിൽ വന്ന വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവച്ചതിന് നന്ദി. നമസ്കാരം.
2: ചലച്ചിത്ര സീരിയൽ താരം ബിന്ദു മുരളി അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നിർവഹണം MS ആശ, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.

ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ഒരു BMW കിട്ടിയാൽ ആദ്യം എവിടെയാ പോവുക?
1: BMW ആദ്യം കിട്ടട്ടെ,
0: കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ.
2: എങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഷോപ്പിംഗ് ചെയ്താൽ ബമ്പർ സമ്മാനമായി ഒരു BMW ആ കാത്തിരിക്കുന്നത്. കൂടാതെ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്
1: എന്ന് ഞാനും വരും. എന്റെ സ്വന്തം

ഒരു ഗാനം കൂടി. പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്ന ചിത്രത്തിനു വേണ്ടി ബിജു നാരായണനും കൃഷ്ണചന്ദ്രനും സംഘവും പാടിയത്. ഗാനരചന ഐ എസ് കുണ്ടൂർ, സംഗീതം എസ് പി വെങ്കടേഷ്.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി ആനന്ദപുരി FM 101.9 ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വന്ധ്യത, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജി മോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. സ്ത്രീകളിലെ വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: കുഞ്ഞുങ്ങളില്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത്. എപ്പോഴായാലും നമ്മൾ ഒരു വന്ധ്യതാ ക്ലിനിക്കിൽ പോവുകയാണെങ്കിൽ സ്ത്രീയും പുരുഷനും ആ കപ്പിൾ അല്ലെങ്കിൽ ഒരു പങ്കാളിയുമായിട്ട് വേണം തീർച്ചയായിട്ടും ഒരു ക്ലിനിക്കിൽ പോകേണ്ടത്. അതിൽ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 50% സ്ത്രീകളുടെ മാത്രമായിട്ടുള്ള പ്രശ്നങ്ങൾ ആകാം വന്ധ്യതയ്ക്കുള്ള കാരണം. മറ്റുള്ള 50% അതിൽ പുരുഷന്മാർക്കുള്ള പ്രശ്നങ്ങളാവാം കാരണം. അപ്പോൾ സ്ത്രീകൾക്കുള്ള വന്ധ്യതയ്ക്കുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധിയുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയേണ്ടത് അണ്ടോൽപാദനത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, ആ ഒരു കൃത്യമായിട്ടുള്ള മാസമുറ വരാതിരിക്കുകയും അണ്ടോൽപാദനം നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനുണ്ട്. അതിനെ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്നായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 2026 ജൂലൈയിൽ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാർ കൂടിയിരുന്ന് അതിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്, പോളി മെറ്റബോളിക്

0: മെറ്റബോളിക് ഒവേരിയൻ സിൻഡ്രോം, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പി എം ഒസ്, പി സി ഒ എസ് ആയ പഴയ പി എം ഒസ് ആണ് ഇപ്പോൾ കാണുന്ന സ്ത്രീകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വരും. രണ്ടാമതായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അണ്ഡവാഹിനിക്കുഴലിലുള്ള പ്രശ്നങ്ങൾ, അതായത് ട്യൂബിലുള്ള, ഫാലോപ്യൻ ട്യൂബിലുള്ള പ്രശ്നങ്ങൾ കാരണം വന്ധ്യതയ്ക്ക് കാരണമാകാം. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ യൂട്രൈൻ ഫാക്ടേഴ്സ് എന്ന് പറയും, അതായത് ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, അഡിനോമയോസിസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട്, ജന്മനാ ഗർഭപാത്രത്തിലുള്ള വൈകല്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പരിധിവരെ വന്ധ്യതയ്ക്ക് കാരണമാകാം. അത് കഴിഞ്ഞാൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓവറിയിലുള്ള പ്രശ്നങ്ങൾ, ഓവറിയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ സിസ്റ്റുകൾ, അതായത് ചെറിയ ചെറിയ മുഴകൾ വരാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം ആദ്യമായി നമ്മൾ ഓവറിയിലാണ് തുടങ്ങുന്നതെങ്കിലും അത് അടുത്തുള്ള ഈ അവയവങ്ങളായ ഫാലോപ്യൻ ട്യൂബിനെയും ഈ പെരിട്ടോണിയൽ ക്യാവിറ്റി, അതായത് വയറിനകത്തുള്ള പെരിട്ടോണിയത്തിലെയൊക്കെ ബാധിച്ച് ശരിയായ രീതിയിലുള്ള അണ്ടോൽപാദനം നടക്കാതിരിക്കുകയും, അതും ഒരു ഈ ഒരു അടുത്ത കാലത്ത് പോളി പി എം ഒസിന് ശേഷം എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖവും വളരെയധികം കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ സെർവൈക്കൽ ഫാക്ടർ എന്ന് പറയും, അതായത് ഗർഭാശയ ഗിളം അവിടെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും, എന്നുവെച്ചാൽ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബീജത്തിനെ അകത്തോട്ട് കടത്തി വിടാതെ വരികയും അതിനെ സെർവൈക്കൽ ഫാക്ടറായിട്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ ഏകദേശം ഒരു 10 മുതൽ 15% നമ്മൾ എല്ലാ കാരണങ്ങളും റൂൾ ഔട്ട് ചെയ്തിട്ടും ഒരു കാരണം പോലും കണ്ടുപിടിക്കാത്ത അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവവും കൂടെ ഉണ്ട്. അപ്പം പ്രധാനപ്പെട്ട നമ്മൾ 2-3 കാര്യങ്ങൾ, ഒന്ന് ഈ പോളിയും എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം, അത് പി എം ഒസ്, രണ്ട് എൻഡോമെട്രിയോസിസ്, പിന്നെ ഗർഭാശയത്തിലുള്ള മുഴകൾ. ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളുടെ വയസ്സാണ്. വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾ സാധാരണ രീതിയിൽ ആദ്യമായി ഒരു 13-ോ 14-ാമത്തെ വയസ്സിൽ മെൻസസ് ആകുമ്പോൾ ഏകദേശം 30 മുതൽ 40 ലക്ഷം കുഞ്ഞ് അണ്ടങ്ങളുമായിട്ടാണ് അവർ ജനിക്കുന്നത്. അതായത് ഏകദേശം 13-ാമത്തെ വയസ്സിലൊക്കെ ഇത്ര തന്നെ ഉണ്ടാവും. അത് ഓരോ വർഷം കൂടുന്തോറും നമ്മളുടെ അണ്ടാശയത്തിലുള്ള അണ്ടങ്ങളുടെ എണ്ണം ആ ഒരു വർഷത്തിൽ ഓരോ വർഷവും ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. അത് ഭയങ്കരമായിട്ട് കുറയുന്നത് ഏകദേശം 34-35 വയസ്സാകുമ്പോഴാണ്. അപ്പം 34-35 വയസ്സാകുമ്പോഴത്തേക്ക് ഈ 30 ലക്ഷം അണ്ടം എന്നുള്ളത് ഏകദേശം ഒരു 3 ലക്ഷത്തിനടുപ്പിച്ച് താഴോട്ട് വരികയാണ്. അപ്പോൾ അത് കഴിഞ്ഞൊരു 40-ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് 10,000 മുതൽ 1,000 അണ്ടങ്ങളുടെ റിസർവേ വരുന്നുള്ളൂ. അപ്പോൾ അണ്ടങ്ങളുടെ റിസർവ് ഇങ്ങനെ ക്രമമായിട്ട് കുറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് വന്ധ്യതയുടെ ചാൻസസ് വളരെ കൂടുതലാണ്. അവർക്ക് ചികിത്സ ചെയ്താലുള്ള സക്സസ് റേറ്റും വളരെ കുറവായിട്ട് വരുന്നു. ഈ അണ്ടോൽപാദന ശേഷി കുറഞ്ഞു വരുമ്പോഴാണ് സാധാരണ രീതിയിൽ മെനോപോസ് എന്ന് പറഞ്ഞത്, അതായത് ആർത്തവവിരാമം സംഭവിക്കുന്നത്. സോ സ്ത്രീകളുടെ വയസ്സ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഈ മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൂടാതെ സ്ത്രീകളുടെ വയസ്സ് ഏറ്റവും പ്രാധാന്യം അർഹിക്കപ്പെട്ട ഒരു കാര്യം.
1: സർ, അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത ദമ്പതികൾ എപ്പോഴാണ് ഒരു വന്ധ്യതാ ക്ലിനിക്കിനെ സമീപിക്കേണ്ടത്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്?
0: വളരെ നല്ല ചോദ്യമാണ്. സാധാരണ രീതിയിൽ ഒരു വർഷം കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രമിച്ച്, ചിലർ ശ്രമിക്കത്തില്ല, നല്ലോണം ശ്രമിച്ച് എല്ലാ മാസവും പ്രോപ്പറായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഓവുലേഷൻ ടൈമൊക്കെ നോക്കി ഒരു വർഷം നോക്കി അവർ പരാജയപ്പെട്ടാൽ മാത്രമാണ് ഒരു വന്ധ്യതാ ക്ലിനിക്കിലെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടി വരുന്നത്. കൂടാതെ സ്ത്രീകളുടെ വയസ്സ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 35 വയസ്സിന് മേലെയാണെങ്കിൽ ഈ ഒരു വർഷം എന്നുള്ളത് 6 മാസമാകും. ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. 6 മാസം കഴിയുമ്പോൾ തന്നെ ഈ ദമ്പതികൾ അവർ ശ്രമിച്ച് പരാജയപ്പെട്ടാൽ ഒരു ക്ലിനിക്കിനെ സമീപിക്കേണ്ടതാണ്. അതുകൂടാതെ ഇപ്പം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചിലപ്പം ചെറിയ അസുഖങ്ങളുണ്ടാവും, അതായത് ഓവുലേഷൻ കറക്റ്റായിട്ട് മാസം മുറ കറക്റ്റായിട്ട് വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗർഭാശയത്തിൽ ഒരു മുഴയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഓപ്പറേഷനോ അല്ലെങ്കിൽ മരുന്നോ കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അണ്ടാശയത്തിലുള്ള മുഴകൾ, എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം, ഇതിനൊക്കെ മരുന്ന് കഴിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല, അതിന് മുമ്പ് തന്നെ ഒരു ക്ലിനിക്കിനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഈ ദമ്പതികൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഒരു ഭർത്താവായിട്ടോ മാത്രമല്ല പോകേണ്ടത്, എപ്പോഴും ഒരു കപ്പിളായിട്ടാണ്, നിങ്ങളൊരു യൂണിറ്റാണ്, ഒരു ദമ്പതിമാരായിട്ട്, അതായത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വേണം ഒരു വന്ധ്യതാ ക്ലിനിക്കിൽ പോകേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് അവിടുന്ന് ആദ്യമായിട്ടുള്ള ഒരു നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി, അതായത് മുന്നേയുള്ള എന്തെല്ലാമാണ് അവർക്ക് നടന്നിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചറിയും. അതിലിപ്പോൾ സ്ത്രീകളുടെ കാര്യം എടുക്കുവാണെങ്കിൽ അവർക്ക് എന്താണ് മെൻസസ് മെനാർക്കി, അതായത് ആദ്യമായിട്ട് ആർത്തവം വന്ന ദിവസം, വന്ന ദിവസമല്ല വന്ന വർഷം, പിന്നെ അതെല്ലാം ക്രമമായിട്ട് വരുന്നുണ്ടോ, അത് വരുമ്പോൾ അമിതമായിട്ടുള്ള വേദനയുണ്ടോ, അത് വെച്ചിട്ടുള്ള എക്സ്ട്രാ ആയിട്ട് വെളുത്ത ദ്രാവകമോ അല്ലെങ്കിൽ ഡിസ്ചാർജ് വല്ലതും ഉണ്ടോ, ശാരീരിക ബന്ധത്തിൽ അവർ ഏർപ്പെടുന്നുണ്ടോ പ്രോപ്പറായിട്ട്, ആ ഓവുലേഷൻ ടൈമൊക്കെ അവർക്ക് അറിയാമോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഹിസ്റ്ററിയിൽ അവരുടെ മുൻപുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചോദിച്ചറിയുന്നു. അതിനുശേഷം നമ്മൾ അവരുടെ ആന്തരികമായുള്ള പരിശോധനകൾ ചെയ്യുന്നു, പർവജനൽ എക്സാമിനേഷൻ ചെയ്യുന്നു, വയർ എക്സാമിൻ ചെയ്യുന്നു. എക്സാമിൻ ചെയ്താൽ നമുക്ക് ഏകദേശം നമുക്ക് ഒരു കാര്യം കണ്ടെത്താം. ഫോർ എക്സാമ്പിൾ, ഇപ്പം യൂട്രസിൽ ഒരു മുഴയാണെങ്കിൽ നമുക്ക് ഒരു പർവജനൽ എക്സാമിനേഷനിലൂടെ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ഒരു പ്രൊവിഷണൽ ഡയഗ്നോസിസിലെത്തുകയാണ്. അപ്പം സ്ത്രീയുടെ പ്രശ്നമാണോ പുരുഷൻ്റെ പ്രശ്നമാണോ എന്ന് ഏകദേശം ഒരു 70 മുതൽ 80% വരെ നമുക്ക് ഈ പ്രോപ്പറായിട്ടുള്ള ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷമാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പരിശോധനകൾ വേണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നിശ്ചയിക്കുന്നത്.
1: സർ, അതുപോലെ തന്നെ ഇത്തരം ക്ലിനിക്കുകളിൽ ദമ്പതിമാർക്ക് അവിടെ എന്തെല്ലാം പരിശോധനകളാണ് ലഭ്യമാകുന്നത്?
0: ആദ്യമായിട്ടുള്ള ഈ ഹിസ്റ്ററി ടേക്കിംഗ് കഴിഞ്ഞ ശേഷം പുരുഷനാണെങ്കിൽ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് പുറമെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബീജപരിശോധന, ഒരു പ്രോപ്പറായിട്ട് ഒരു നല്ല രീതിയിലുള്ള ബീജപരിശോധനയോടെ പുരുഷൻ്റെ ഒരു 90% പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനോ നമുക്ക് കണ്ടുപിടിക്കാനോ ആവും. സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ ആദ്യം നമ്മൾ സാധാരണ രീതിയിലുള്ള എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് അവരുടെ ഹോർമോൺസ് സാധാരണ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം മെൻസസിലോ അല്ലോ ചിരി പീരിയഡ്സിലോ ഒക്കെ ചിരി ഒരു ആർത്തവത്തിൽ ക്രമം തെറ്റിയൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ തൈറോയിഡ് അതിൻ്റെ അസുഖം ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു തൈറോയിഡ് എന്ന് പറഞ്ഞ ഹോർമോൺസ് ചെയ്യാറുണ്ട്, പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ചെയ്യാറുണ്ട്, പിന്നെ സാധാരണ രീതിയിലുള്ള ഷുഗർ, നമ്മുടെ എച്ച് പി, അത് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ്, അതൊക്കെ ചെയ്യും. അതുകൂടാതെ വന്ധ്യതയ്ക്ക് എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നതൊരു അൾട്രാസൗണ്ടാണ്, അതായത് സ്കാനിങ്. സ്കാനിങ് ആദ്യമായിട്ട് നമ്മളെപ്പോഴും നമ്മളുടെ താല്പര്യമുള്ള ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസും ഓവറിയുമാണ്. അവയെ ക്ലിയറായിട്ട് കാണണമെങ്കിൽ നമ്മൾ ട്രാൻസ് വജൈനൽ അല്ലെങ്കിൽ യോനി വഴി തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കണം. അങ്ങനെ ഒരു ട്രാൻസ് വജൈനൽ സോണോഗ്രാമാണ് നമ്മൾ ആദ്യമായിട്ട് സ്ത്രീകളിൽ ചെയ്യുന്നത്. അത് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മെൻസസ് ആയിട്ട് ആദ്യത്തെ 5 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യണം. എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസത്തിന് ശേഷമാണെങ്കിൽ സാധാരണ രീതിയിൽ ഒരു സ്ത്രീ, കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. അപ്പോൾ ആദ്യത്തെ മെൻസസ് ആയിട്ട് ആദ്യത്തെ 5-ാമത്തെ ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ആദ്യമായിട്ടൊരു ബേസ് ലൈൻ സ്കാൻ ചെയ്യുകയാണ്. ആ സ്കാനിൽ നമുക്ക് ഗർഭപാത്രത്തിൻ്റെ സ്ഥിതി അറിയാൻ പറ്റും, അണ്ടാശയത്തിൻ്റെ സ്ഥിതി അറിയാൻ പറ്റും, ഗർഭാശയഗളത്തിൻ്റെ കാര്യം അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം, നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ തന്നെ ഗർഭാശയത്തിലുള്ള മുഴകൾ, അണ്ടാശയത്തിലുള്ള മുഴകൾ, ട്യൂബിലുള്ള മുഴകൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അതുകൂടാതെ ഗർഭാശയത്തിൻ്റെ ആവരണമുണ്ട്, എൻഡോമെട്രി എന്ന് പറയും. എൻഡോമെട്രിയത്തിലുള്ള പ്രശ്നങ്ങളും ഈ വന്ധ്യതയ്ക്ക് കാരണമാകാം. ആ എൻഡോമെട്രിയത്തിൻ്റെ പ്രശ്നങ്ങളും നമുക്ക് ഈ സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ ജനറലായിട്ടുള്ള പരിശോധന, അതിനുശേഷം ഹോർമോൺ പരിശോധന, അതിനുശേഷമാണ് നമ്മൾ ഈ ട്രാൻസ് വജൈനൽ സ്കാൻ അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട്, അബ്ഡമൻ അല്ലെങ്കിൽ പെൽവിസിൻ്റെ സ്കാനും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണെന്ന്. അതിനുശേഷമുള്ള പരിശോധന എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാരണത്തിനനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോം ഒക്കെ നമുക്ക് സ്കാനിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഗർഭാശയത്തിലെ മുഴകളാണെങ്കിൽ നമുക്ക് സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങൾ, അതായത് ട്യൂബിൻ്റെ ബ്ലോക്ക് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് പ്രത്യേകതരമായിട്ടുള്ള പരിശോധനകളുണ്ട്. അത് 2-ാമത്തെ ഘട്ടമായിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ. ആദ്യത്തെ ഘട്ടത്തിൽ ഈ ജനറൽ പരിശോധന, ഹോർമോൺ പരിശോധന, പിന്നെ ഒരു ബേസ് ലൈൻ അൾട്രാസൗണ്ട്, ഇതോടെ നമ്മൾ സ്ത്രീകളുടെ പരിശോധന ഏകദേശം നമുക്ക് തീർക്കാം.
1: സർ, അവസാനമായി ഈ വന്ധ്യതാ പ്രശ്നം നേരിടുന്ന ദമ്പതികളോട് എന്ത് സന്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: സമയമാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 34-35 വയസ്സ് സ്ത്രീകളുടെ പ്രായമാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വന്ധ്യതാ ചികിത്സാ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തണം. തീർച്ചയായിട്ടും വയസ്സാണ് ഏറ്റവും വലിയ പ്രധാനം. പിന്നെ ടൈംലി ട്രീറ്റ്മെൻറ്റ്, ചില ട്രീറ്റ്മെൻറ്റൊക്കെ ആ ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും വേണം. നമുക്ക് ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുക്കുക, നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനായിട്ട് പ്രോപ്പറായിട്ട് എക്സസൈസും ഡയറ്റും വെച്ചിട്ട് കറക്റ്റായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. അണ്ടാശയത്തിലെ റിസർവ് ഒരുപാട് വൈകിക്കാതിരിക്കുക, കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈകിക്കാതിരിക്കുക എന്ന് വെച്ച്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 35 വയസ്സ് തന്നെയാണ്. അതിൽ ഒരു കാരണം അണ്ടാശയത്തിലെ അണ്ഡങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അണ്ഡങ്ങളുടെ റിസർവ് കുറഞ്ഞ അണ്ഡങ്ങൾ

0: ഉള്ള ക്വാളിറ്റി വളരെ കുറഞ്ഞു വരികയാണ്. ക്വാളിറ്റി കുറഞ്ഞ അണ്ഡങ്ങൾ വെച്ചിട്ട് നമ്മൾ IVF ഒക്കെ ചെയ്യുമ്പോൾ അതിലുള്ള അന്യൂപ്ലോയിഡി പോലുള്ള, അതായത് ഡൗൺ സിൻഡ്രോം പോലുള്ള ബേബീസ് ജനിക്കാനുള്ള സാധ്യതയും സ്ത്രീകളുടെ വയസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ഒരുപാട് ലേറ്റായിട്ട് പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇപ്പം നോർമലായിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഡൗൺ സിൻഡ്രോം പോലുള്ള അന്യൂപ്ലോയിഡീസ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അത് അണ്ഡാശയത്തിൻ്റെ അണ്ഡത്തിൻ്റെ ക്വാളിറ്റിയിൽ ഉള്ള ഒരു വ്യതിയാനം കാരണമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്.
1: സ്ത്രീകളിലെ വന്ധ്യത, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ റജിമോഹന്, റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു വെരി മച്ച്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

101.9 ആകാശവാണി ആനന്ദപുരി എഫ് എം. ഇപ്പോൾ തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്രഗാന പരിപാടി. തിരൈപ്പൂക്കളിൽ ഇന്നാദ്യം കാക്ക കാക്ക എന്ന ചിത്രത്തിനുവേണ്ടി കെ കെയും സുചിത്രയും പാടിയത്.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: അനുപമ പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം തിരുടാ തിരുടാ.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: തിരയിപ്പുകൾ ഇനി മാരി 2 എന്ന ചിത്രത്തിനു വേണ്ടി ധനുഷും ധീയും പാടിയ ഗാനം കേൾക്കാം.

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ആഹാ, പുതിയ ഫോൺ വാങ്ങിച്ചല്ലോ. ഇന്നലെ മൈജിയിൽ പോയിരുന്നോ?
1: എങ്ങനെ പോവാതിരിക്കും.
0: അതെന്താ,
1: കാറും സ്കൂട്ടറും മുതൽ BMW വരെ ആയിരക്കണക്കിന് സമ്മാനങ്ങളും വൺ ഡിസ്കൗണ്ടുകളും അല്ലേ മൈജി ഓണം മാസ് ഓണം സീസൺ 4 കാത്തിരിക്കുന്നത്.
0: അപ്പോ ഈ ഓണത്തിന് മൈജിയിൽ ഒന്ന് കേറാതെ പറ്റില്ലല്ലേ.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അമാനയിൽ ചെന്നോണം, സമ്മാനം കൊണ്ടോണം.
4: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാർക്കടിപ്പിലൂടെ മെഗാ ബാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
5: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
4: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
6: 101.9 ആകാശവാണി അനന്തപുരി FM പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തിരൈപ്പൂക്കൾ. എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന ചിത്രത്തിനുവേണ്ടി ഹാരിസ് രാഘവേന്ദ്ര പാടിയ ഗാനം കേൾക്കാം.

0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളയാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: അലൈപായുതേ എന്ന ചിത്രത്തിനുവേണ്ടി SP ബാലസുബ്രഹ്മണ്യവും ചരൺ, നവീൻ എന്നിവർ പാടിയത്.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: തിരയപ്പൂക്കളിൽ ഇനി ബോംബെ എന്ന ചിത്രത്തിനു വേണ്ടി AR റഹ്മാൻ പാടിയ ഗാനം കേൾക്കാം.

ഇന്നത്തെ തിരയിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാകുന്നു. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഇതുവരെ സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഞാൻ രഞ്ജിനി നായർ. ഏവർക്കും ഒരു ശുഭസായാഹ്നം ആശംസിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പുരപ്പുറ സൌരോർജ്ജ പദ്ധതിയിലൂടെ രാജ്യത്തെ 50 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ലോക്സഭയെ അറിയിച്ചു. രാജ്യത്തുടനീളം ഇതുവരെ 10 കോടി 33 ലക്ഷത്തിലധികം കർഷക തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയതായി കേന്ദ്ര സർക്കാർ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. KSRTCയുടെ പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകളുടെ റിസർവേഷൻ ആരംഭിച്ചു. ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 2 വരെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബാംഗ്ലൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് പ്രത്യേക സർവീസുകൾ നടത്തുന്നത്. പ്രവാസി മലയാളികൾക്കായി നടപ്പാക്കുന്ന നോർക്ക കെയർ പ്ലസ് സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകാൻ പ്രവാസികൾക്ക് ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 18 വരെ അവസരം. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിന് പകരം കേരളം എന്നാക്കി മാറ്റുന്ന പുനർനാമകരണ ബിൽ ലോക്സഭ പാസാക്കി. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. പ്രമുഖ ശാസ്ത്രജ്ഞനും ശാസ്ത്രപ്രചാരകനും എഴുത്തുകാരനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. കർക്കിടക വാവുബലിക്കുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് പൂർത്തിയായി. പ്രത്യേക യാത്രാ ക്രമീകരണമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം അള്ളു രാമേന്ദ്രൻ എന്ന ചിത്രത്തിലേത്. ഹരിനാരായണന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ ഈണം പകർന്ന് അതീഫ് മുഹമ്മദ് ആലപിച്ചത്.

ആൻ ഇന്റർനാഷണൽ ലോക്കൽ ലവ് സ്റ്റോറി. ഈ ചിത്രത്തിനു വേണ്ടി ഹരിശങ്കർ, ശ്വേത എന്നിവർ പാടിയ ഗാനം. രചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: ഉദാഹരണത്തിന് മൈ ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ആന്റണി ദാസൻ പാടിയ ഗാനം കേൾക്കാം. രചന സന്തോഷ് വർമ്മ, ഈണം പകരുന്നത് യക്സാൻ ഗാരി പെരേര, നേഹ എസ് നായർ എന്നിവർ. ചിത്രം ഡ്രൈവിംഗ് ലൈസൻസ്.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: കൊല്ലം സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: കൊല്ലം സുപ്രീം.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
5: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
8: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും
7: ലേഡീസ് ജെന്റ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
9: റഫീഖ് അഹമ്മദിന്റെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം, ആനന്ദ് ഭാസ്കർ പാടിയ ഗാനം ചിത്രം ബിഗ് ബ്രദർ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.seou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
7: നീലേ, ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെ വാങ്ങിക്കുന്നത്?
8: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
7: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ളത്?
8: 1000, 1500, 2000 രൂപയുടെ ഓണക്കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
7: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
9: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കരൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും, കോഴിക്കോട് ബീച്ചിലും, തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലും.
2: ഹരിനാരായണന്റെ വരികൾക്ക് കൈലാസ് മേനോന്റെ സംഗീതം, ഹരിശങ്കർ, നിത്യ മാമൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

0: വീട്ടിൽ ലിസ്റ്റ് റെഡിയായി. ടിവി, ഫ്രിഡ്ജ്, ഫോൺ, മിക്സി. പക്ഷെ ബജറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഓഫായി.
1: ഓഫ് ആവണ്ട, മൈജി ഉണ്ടല്ലോ.
0: എന്താ അവിടെ സ്പെഷ്യൽ?
1: മൈജി ഓണം മാസോണം 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട്, പിന്നെ ഭാഗ്യം കൂടിയാൽ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
4: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
5: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
3: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246979719.
6: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
7: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാർക്കടുപ്പിലൂടെ മെഗാ ബാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ.
8: 5 കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണക്കിറ്റ്, ഓണപ്പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
9: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അദ്ദമാം.
10: 30 കോടി രൂപയുടെ
11: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
12: അടുത്ത ഗാനം തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലേത്. സുഹൈൽ കോയയുടെ വരികൾ ജസ്റ്റിൻ വർഗീസിന്റെ സംഗീതത്തിൽ സൌമ്യ രാമകൃഷ്ണൻ, ദേവദത്ത് ബിജുപാൽ എന്നിവർ പാടിയത്.

0: 10,000 വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്ക്.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: കൊല്ലം സുപ്രീം.
3: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
8: ഓണ ഷോപ്പിംഗ് ആ
7: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
8: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
0: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സുഷിൻ ശ്യാമിന്റെ സംഗീതം. വരത്തൻ എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീനാഥ് ഭാസി, നസ്രിയ നസീം എന്നിവർ പാടിയ ഗാനം ഇതാണ്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
3: ഒരു കൊല്ലത്തിനുള്ളിൽ തന്റെ സാന്നിധ്യം ഡർബാനിൽ ആവശ്യമുണ്ടെന്ന് വന്നാൽ ആ വിവരം അറിഞ്ഞ ഉടനെ താൻ അവിടെ എത്തുന്നതാണെന്ന് ഡർബാനിലെ ഇന്ത്യക്കാരോട് വാഗ്ദാനം ചെയ്തിരുന്നു. കമ്പിയോടൊന്നിച്ചു തന്നെ വഴിച്ചെലവിനുള്ള പണവും അവർ അയച്ചിരുന്നു. ഒരു കൊല്ലമെങ്കിലും ഡർബാനിൽ താമസിക്കേണ്ടി വരുമെന്ന് ഗാന്ധിക്ക് തോന്നി. അവിടത്തെ ആവശ്യം കഴിഞ്ഞാൽ ബോംബെയിലേക്ക് തിരിച്ചു വരാമല്ലോ എന്ന് വിചാരിച്ച് ഭാര്യയെയും മക്കളെയും ബോംബെയിൽ തന്നെ പാർപ്പിക്കുവാൻ തീർച്ചപ്പെടുത്തി. ആ പ്രാവശ്യം തെക്കേ ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഒന്നിച്ച് 4-5 ചെറുപ്പക്കാരെയും കൂട്ടിയിരുന്നു. അവരിൽ ഒരാളായിരുന്നു മഗൻലാൽ ഗാന്ധി. ഭാര്യയും മക്കളെയും വിട്ടുപോകുന്നതും സ്ഥിരമായ പ്രാക്ടീസ് ഉപേക്ഷിച്ച് ഒരനിശ്ചിത ഭാവിയിലേക്ക് ചാടിയിറങ്ങുന്നതും ഗാന്ധിക്ക് വേദനയും ആശങ്കയും ഉണ്ടാക്കുന്നതായിരുന്നില്ല. എങ്കിലും ഡർബാനിലെ ഇന്ത്യക്കാരോട് താൻ ചെയ്ത വാഗ്ദാനം പാലിക്കാതിരിക്കുന്നതെങ്ങനെ എന്ന വിചാരം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. 1902 ഡിസംബർ മാസത്തിൽ ഗാന്ധി വീണ്ടും നേറ്റാളിലേക്ക് കപ്പൽ കയറി. ഗാന്ധി കപ്പലിലായിരുന്നപ്പോഴാണ് ബാബു സുരേന്ദ്രനാഥ ബാനർജിയുടെ അധ്യക്ഷതയിൽ അഹമ്മദാബാദിൽ വെച്ച് കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം കൂടിയത്. പുതിയ ബ്രിട്ടീഷ് ചക്രവർത്തി എഡ്വേർഡ് 7-ാമന്റെ കിരീടധാരണം സംബന്ധിച്ച് ഡർബാനിൽ 1903 ജനുവരി 1 ഡൽഹിയിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്നതുകൊണ്ട് പതിവായി ഡിസംബർ മാസത്തിൽ കൂടുന്ന കോൺഗ്രസ് സമ്മേളനം കുറെ നേരത്തെ നടത്തുവാൻ തീരുമാനിച്ചു. സുരേന്ദ്രനാഥ ബാനർജിയുടെ അധ്യക്ഷ പ്രസംഗത്തിൽ തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ കാര്യം എടുത്തു പറഞ്ഞിരുന്നു. ബൂവർ യുദ്ധകാലത്ത് അവർ ചെയ്ത സേവനത്തെ പരിഗണിച്ച് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ നേറ്റാൾ ഗവൺമെന്റിനോട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആവശ്യപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നേറ്റാളിലെത്തിയ ഉടനെ ഇന്ത്യക്കാരുടെ കാര്യങ്ങളെപ്പറ്റി ജോസഫ് ചേംബർലേന് സമർപ്പിക്കാനുള്ള മെമ്മോറാണ്ടം ഗാന്ധി എഴുതി തയ്യാറാക്കി. ബൂവർ യുദ്ധത്തിന് ശേഷം ആവിഷ്കരിച്ച അഭിവൃദ്ധി പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നതിന് 350 ലക്ഷത്തോളം പവൻ വേണ്ടിവരുമെന്ന് കണക്കാക്കിയിരുന്നു. ആ സംഖ്യ തെക്കേ ആഫ്രിക്കയിൽ നിന്ന് പിരിച്ചുണ്ടാക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചേംബർലേൻ അവിടേക്ക് പോയിരുന്നത്. ആ ഉദ്ദേശം സാധിക്കണമെങ്കിൽ അവിടത്തെ വെള്ളക്കാരെ തൃപ്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് ചേംബർലേനിന് തോന്നി. അതുകൊണ്ട് അവിടത്തെ വെള്ളക്കാർക്ക് വിരോധമുണ്ടാക്കാത്ത വിധത്തിലായിരുന്നു ചേംബർലേൻ ഇന്ത്യക്കാരുടെ മെമ്മോറാണ്ടത്തിന് കൊടുത്ത മറുപടി.
4: ഗാന്ധി സ്മൃതി, ആഖ്യാനം NJ ജോഷിലാൽ.
1: കർമ്മധാര ചാരിറ്റബിൾ

0: സിറ്റി ഗാന്ധി സ്മൃതി, പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
1: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
4: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
3: ആഘോഷം തുടങ്ങിയല്ലേ.
4: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
5: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊരുമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഫലവർഗ വിളകൾ ഫലസമൃദ്ധമാകുന്നതിന് കൈത്താങ്ങാകുന്ന ഹോർട്ടികൾച്ചർ മിഷന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ഇന്ന് ഞാറ്റുവേലയിൽ. ചെറുതും വലുതുമായ ഫലവർഗത്തോട്ടങ്ങൾക്ക് വിവിധതരം ധനസഹായങ്ങൾ ഹോർട്ടികൾച്ചർ മിഷൻ നടപ്പിലാക്കി വരുന്നുണ്ട്. ഓരോ കൃഷിയിടത്തിനും അനുയോജ്യമായ പദ്ധതികൾ കണ്ടറിഞ്ഞ് നടപ്പിലാക്കുക എന്നതാണ് മിഷന്റെ വിഷൻ. അതുകൊണ്ട് തന്നെ ഇടത്തരം കർഷകർക്കും വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കർഷകർക്കും SHM പദ്ധതികൾ ഒരുപോലെ ഗുണം ചെയ്യാറുണ്ട്. ഫലവർഗ വിളകൾക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിന് സാമ്പത്തിക സഹായം അത്യാവശ്യമാണ്. അതുമുതലുള്ള ഓരോ ഘട്ടത്തിലും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞാണ് SHM കർഷകരെ സഹായിക്കുന്നത്. നമുക്കിന്ന് എറണാകുളം ജില്ലയിലെ ഒരു പ്രമുഖ കർഷകനായ ശ്രീ ജോസ് മാത്യു എന്ന ജോസി കൊച്ചുവിടിയെ പരിചയപ്പെടാം.

0: ജാതികൃഷിയിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇദ്ദേഹം പ്രതിവർഷം 20,000-ത്തോളം മികച്ച ഇനം ജാതി തൈകൾ ഉൽപ്പാദിപ്പിച്ച് സർക്കാർ ഏജൻസികൾക്കും ഫാമുകൾക്കും പൊതുജനങ്ങൾക്കും വിതരണം ചെയ്തുവരുന്നു. 4 തലമുറ കൈമാറി വന്ന കാർഷിക പാരമ്പര്യം കരുത്തോടെ മുന്നോട്ടു കൊണ്ടുപോകുന്ന എറണാകുളം ജില്ലയിലെ കലൂരിലെ കൊച്ചുവിടി ഹൌസിലെ ജോസി കൊച്ചുവിടി ഫലവർഗ കൃഷികളെയും SHM വഴി ലഭിച്ച ധനസഹായങ്ങളെയും കുറിച്ചെല്ലാം വിവരിക്കുന്നു.
1: ഞാൻ 4th generation ആണ് അഗ്രികൾച്ചറിൽ. അന്നേരം പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്ത് തന്നെയാണ് വന്നിരുന്നത്. അന്ന് പ്രധാനമായിട്ടും നെൽകൃഷി ഉണ്ടായിരുന്നു, ബാക്കി തെങ്ങ് അങ്ങനെയുള്ള കൃഷികളിലായിരുന്നു പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ചെറുപ്പം തൊട്ടേ എനിക്ക് കൃഷിയോടുള്ള ഒരു ആഭിമുഖ്യം അതിൽ നിന്നുണ്ടായി വന്നതാണ്. 4 brothers ഉണ്ട്, ഞങ്ങൾ 4 brothers ഇപ്പോഴും അഗ്രികൾച്ചറിൽ തന്നെ നിൽക്കുന്നത്. ഞങ്ങൾ എല്ലാ കൃഷികളും തന്നെ ചെയ്യാറുണ്ട്. കൃഷിയാണ് ഞങ്ങളുടെ ഒരു പാഷൻ, അതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ വളരെ സന്തോഷത്തോടെയും അതിന് വരുമാനമില്ല എന്ന് പലരും പറയുമ്പോഴും അവരെ എതിർത്ത് അതിന് വരുമാനം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് വളരെയധികം അഭിപ്രായമുള്ളവരുമാണ്. തീർച്ചയായിട്ടും കൃഷി ലാഭകരമായിട്ട്

0: തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. പിന്നെ അത് കാലത്തിനനുസരിച്ച് മാറാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് കൃഷി നഷ്ടമായിട്ട് വരുന്നത്. ഓരോ കാലഘട്ടത്തിനും ആ കാലഘട്ടത്തിൻ്റെ കൃഷികളിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ ചേഞ്ച് ചെയ്യണം. ആ ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റിയാൽ കൃഷി ഇന്നും ലാഭകരമായിട്ട് പോകും. ഇപ്പോഴും ഞങ്ങൾ ചെയ്യുന്ന കൃഷികൾ ഞങ്ങൾ ലാഭകരമായിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ് കൃഷി നഷ്ടമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇപ്പോഴും ഞങ്ങൾക്ക് അത് അത്ര ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ലാഭകരമായിട്ട് തന്നെ പോകുന്നുണ്ട്.
1: കാലഘട്ടത്തിനനുസരിച്ച് കർഷകർ മാറേണ്ടതുണ്ട്. ആവശ്യകത കണ്ടറിഞ്ഞ് ഫലവർഗ വിളകളിലേക്ക് ചുവടു മാറ്റിയതിന്റെ രീതികൾ ഏറെ ഫലപ്രദമായി.
0: മാറ്റം, ആ മാറ്റം എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ കൃഷി മേഖലകളിലും മാറ്റമുണ്ട്. 70 കാലഘട്ടങ്ങൾ നമ്മൾ നോക്കി, അത് റബ്ബർ കൃഷിക്കാരുടേതായിരുന്നു. റബ്ബർ കൃഷി ചെയ്തിരുന്ന ഒരു വളരെ സമ്പന്നരായിരുന്നു. പക്ഷെ ഒരു 2005 കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഞങ്ങളുടെ ഈ വാഴക്കുളം സൈഡിൽ വലിയ വീടുകൾ കാണാം. അത് പൈനാപ്പിൾ കൃഷി ചെയ്തവരാ. അന്നേരം അവരാ പൈനാപ്പിളിലേക്ക് മാറിയപ്പോഴാണ് ആ സമ്പത്ത് അങ്ങോട്ട് മാറാൻ തുടങ്ങിയത്. 2020 കാലഘട്ടം എന്ന് പറയുന്ന എക്സോട്ടിക് ഫ്രൂട്ട്സിന്റെ കാലമാണ്. ആ എക്സോട്ടിക് ഫ്രൂട്ട്സിലേക്ക് നമ്മൾ, അതിന് ഏറ്റവും നല്ല ക്ലൈമറ്റുള്ള സ്ഥലങ്ങളാണ് ഈ മധ്യ കേരളം എന്ന് പറയുന്നത്. ആ മധ്യ കേരളത്തിൽ നമ്മൾ എക്സോട്ടിക് ഫ്രൂട്ട്സിലേക്ക് മാറിയാൽ മാത്രമേ നമ്മുടെ പ്രൊഡക്ഷനും കൂട്ടാനും പറ്റുള്ളൂ. അത് ഒരിക്കലും തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ അത് വെച്ചു പിടിപ്പിക്കാൻ പറ്റത്തില്ല. കേരളത്തിൽ മാത്രമാണ് അത് ഉത്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ട് അതിൻ്റെ മാർക്കറ്റ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ളവർക്ക് മാത്രമേ എക്സോട്ടിക് ഫ്രൂട്ട്സ് വരത്തുള്ളൂ. അങ്ങനെ വരുന്നതുകൊണ്ട് അതിലേക്ക് പതുക്കെ പതുക്കെ ചേഞ്ച് ചെയ്തിരുന്നു. ഞാൻ ഏകദേശം 8 വർഷം മുമ്പ് ഞാൻ എൻ്റെ സ്ഥലങ്ങളിൽ കൃഷി മാറ്റി ഫ്രൂട്ട്സിലേക്ക് ഞാൻ പതുക്കെ ചേഞ്ച് ചെയ്തിരുന്നു. ഇത് 1 ഏക്കറിൽ നിന്ന് ഏകദേശം 4 ടൺ ഉൽപാദനം ഉണ്ടാക്കുക, റംബുട്ടാനാണെങ്കിൽ 4 ടൺ ഉൽപാദനം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ 4 ടൺ ഉൽപാദനത്തിന് നല്ല തോട്ടങ്ങളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ ചുമ്മാ റംബുട്ടാൻ കുഴിച്ച് വെച്ച് നമുക്കൊരിക്കലും ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നല്ല തോട്ടങ്ങളിൽ നിന്ന് വേണം ഉൽപാദനം ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പം ഒരു ഫ്രൂട്ട്സിന്റെ കാല, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 25 വർഷം മുമ്പ് കേരളത്തിലെ ഒരു ഗ്രാമങ്ങളിൽ പോലും ഒരു ഫ്രൂട്ട്സ് വിൽക്കുന്ന ഒരു കട കാണില്ലായിരുന്നു. ഇന്ന് എല്ലാ കുഗ്രാമങ്ങളിൽ പോയാൽ പോലും നമുക്ക് ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. കാലഘട്ടത്തിന്റെ ചേഞ്ചാണ്. ഏക്കറിന് ഒരു 2 ലക്ഷം രൂപയെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്ന ലെവലിലുള്ള കൃഷികളിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യപ്പെടണം എപ്പോഴും. അതാണ് കാലഘട്ടത്തിന്റെ ആവശ്യം. അതിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് പ്രധാനം.
1: ശ്രീ ജോസി കൊച്ചുവിടിയുടെ ജാതി നഴ്സറി പ്രത്യേകതകൾ നിറഞ്ഞതാണ്. KIU കൊച്ചുവിടി എന്ന സ്വന്തം വെറൈറ്റി വികസിപ്പിച്ചെടുത്ത് 2 ദേശീയ അവാർഡുകൾ സ്വന്തമാക്കി.
0: എന്റെ നഴ്സറിയിലെ തൈകളുടെ ഉൽപാദനം എന്ന് പറയുന്നത് ജാതി കൃഷിയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു വെറൈറ്റി KIU കൊച്ചുവിടി എന്ന് പറയുന്ന വെറൈറ്റി, അത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും ഫാമേഴ്സുമായിട്ടുള്ള ഇതിലുണ്ട് വേർതിരിച്ചെടുത്ത 5 വെറൈറ്റികളുള്ള ഒരു വെറൈറ്റി എന്റെ KIU കൊച്ചുവിടി. അന്നേരം അതുകൊണ്ട് എനിക്ക് എപ്പോഴും എൻ്റെ ജാതി തൈകൾക്കാണ് കൂടുതൽ ഡിമാൻഡ്. ഇതിന് പുറമെ എനിക്ക് ഈ വെറൈറ്റിയിൽ 2 നാഷണൽ അവാർഡുണ്ട്. ഒരു ഇന്നോവേഷൻ ഫൗണ്ടേഷൻ്റെ അവാർഡും രാഷ്ട്രപതി ഭവനിൽ വെച്ചും, ഒരു പ്ലാന്റ് ജീനോ സേവർ അവാർഡും എനിക്കുണ്ട്. 2010-11 ആദ്യമായിട്ട് ഒരു ഇൻഡിവിജ്വലിന് കിട്ടിയ പ്ലാന്റ് ജീനോ സേവർ അവാർഡ് എന്ന് പറയുന്നത് എനിക്കായിരിക്കും കേരളത്തിൽ. ആ തൈകളുടെ ഉൽപാദനമാണ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. ഈ 2022 ആയപ്പോഴത്തേക്കും ഞാൻ മാംഗോസ്റ്റിൻ തൈകളും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി.
1: SHM ധനസഹായം കൃഷിയിൽ ഏറെ കൈത്താങ്ങായെന്ന് ഇദ്ദേഹം എടുത്തു പറയുന്നു. തുടക്കത്തിൽ ലഭിച്ച സഹായവും തുടർന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ധനസഹായങ്ങളുമെല്ലാം കൂടുതൽ കരുത്താർജിക്കാൻ സഹായിച്ചു.
0: SHM വഴിയാണ്, അതായത് 2010-11 ഞാനൊരു നഴ്സറി, അതായത് ഈ ജാതി തൈകളുടെ ആവശ്യകത കൂടിയപ്പോഴത്തേക്കും ഞാനൊരു 1.5 ഏക്കർ 2 ഏക്കർ സ്ഥലത്തോളം ഒരു നഴ്സറി ഡെവലപ്പ് ചെയ്യാനായിട്ട് തെളിക്കുകയും, അങ്ങനെയുള്ളൊരു സമയത്ത് തൊടുപുഴയിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറായിരുന്ന മണക്കാട്ട് ഷാജി സാറ് പറഞ്ഞ് ഞാൻ SHM വഴി ബന്ധപ്പെടുകയും, SHM വഴി അന്ന് എൻ്റെ നഴ്സറി മോഡൽ നഴ്സറിയായിട്ട് അവർ അംഗീകരിക്കുകയും, അതിന് എനിക്ക് ആ കോസ്റ്റ് വന്നതിൻ്റെ 50% സബ്സിഡി എനിക്ക് അനുവദിക്കുകയും ചെയ്തിരുന്നു. അതുമൂലമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ നഴ്സറി അത്രയും കണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത്. ഞാൻ അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ഞാൻ ഒത്തിരി വളർന്നുപോയി കാര്യം. പക്ഷേ എൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് മുഴുവൻ എന്നെ ഈ SHM ആണ് അതിൻ്റെ പുറകിൽ നിന്നാണ് അത് സഹായിച്ചിരുന്നത്. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് മാറ്റി എനിക്ക് സെപ്പറേറ്റ് സെയിൽസ് കൗണ്ടർ ഉണ്ടാക്കി. അതൊക്കെ ഞാൻ ഇതിൽ നിന്നുണ്ടായ പൈസ വെച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുക ചെയ്തിരിക്കുന്നത്. അതിനൊന്നും ഞാൻ സബ്സിഡി മേടിച്ചിരുന്നില്ലെങ്കിലും, പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിൽ എന്നെ സഹായിച്ചിരുന്നത് മുഴുവൻ SHM ആണ്. അതിനുശേഷം 2025-26 ഞാൻ ആ നഴ്സറി വീണ്ടും എനിക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്കും ഒരു റെയിൻ ഷെൽട്ടറും ഗ്രീൻ ഹൗസിനും വേണ്ടി അവരെനിക്ക് വീണ്ടും 50% സബ്സിഡി തന്നിട്ടുണ്ട്. ആക്ച്വലി SHM വഴി എനിക്ക് അതിൽ കൂടുതൽ ഉണ്ടാകുന്ന ഉപകാരങ്ങൾ, SHM ആണ് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള ആദ്യത്തെ എൻക്വയറി പോയിന്റ്. തൈകൾക്കുള്ള SHM ആണ് അതിൻ്റെ ഒരു ലീഡ് പോയിന്റായിട്ട് ഞാൻ കണക്കാക്കുന്നത്.

0: കേരളത്തിലെ മികച്ച ജാതി നഴ്സറികളിലൊന്നാണ് ശ്രീ ജോസി കൊച്ചുവിടിയുടേത്. കാര്യക്ഷമമായ തൈ ഉൽപാദനത്തെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കാം.
1: ജാതിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഞാൻ ഏകദേശം 10,000 to 15,000 തൈകൾ വരെയാണ് എൻ്റെ ആവറേജ് ഒരു പ്രൊഡക്ഷൻ. പക്ഷേ ഈ വർഷം ഞാൻ കുറച്ചുകൂടെ വിപുലപ്പെടുത്തിയതിനനുസരിച്ച് എനിക്കൊരു 20 to 25,000 തൈ വരെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് ഞാൻ മാറും. എനിക്കതിനുള്ളൊരു മാർക്കറ്റും ഉണ്ട്. ഇതിന് പുറമെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എത്ര തൈകൾ വേണേലും എൻ്റെ എടുത്തോളൂ, അവർ വിറ്റോളൂ. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ അവർക്ക് വിൽക്കാനുള്ള പ്രൊവിഷനുണ്ട്, അവരത് വിൽക്കാനുള്ള താല്പര്യമുണ്ട്. എനിക്ക് 25,000 തൈകൾ വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രൊവിഷനുണ്ട്, നല്ല വില കിട്ടുന്നുണ്ട്. ഈ തൈകളെല്ലാം തന്നെ 3rd year കാച്ചു തുടങ്ങും. പക്ഷേ ഈ ജാതി കൃഷിയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ 3rd year ജാതി കായ്ക്ക് മാത്രമേ ഉള്ളൂ. 1, 2, 3 കായകൾ അല്ലെ കൂടിപ്പോയ 10 കായ ഒരു മരത്തിൽ ഉണ്ടായ ഭാഗ്യം. ജാതി കൃഷി പോലുള്ള കൃഷികൾ ചെയ്യുമ്പോൾ ഒരു 5 years കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു മരത്തിൽ നിന്ന് 100 to 120 കായലേക്ക് കിട്ടത്തുള്ളൂ. ജാതി 100 to 200 വരെയൊക്കെ ആയുസ്സുള്ള മരങ്ങളാണ്. ഇനി ഒരു ബഡ് ജാതി വെറൈറ്റി ആണെങ്കിൽ 50 years വരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന അന്നേരം നമുക്കൊരു 10 years തൊട്ടേ ശരിക്കും പറഞ്ഞാൽ ഒരു ജാതിയിൽ നിന്ന് നല്ല ഈൽഡ് പ്രതീക്ഷിക്കാവുള്ളൂ. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഏക്കറിൽ നിന്ന് 2 to 4 lakh rupees വരെ നമുക്കുണ്ടാക്കാം.
0: SHM പോലുള്ള സർക്കാർ ഏജൻസികൾ നൽകി വരുന്ന സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ച് പല കർഷകരും അജ്ഞരാണ് എന്നതാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. വിവിധ പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് വരുമ്പോൾ അത് നേടിയെടുക്കുക എന്നതും പ്രധാനം തന്നെയാണ്.
1: ഞാൻ പോലും ഈ SHM വഴി ഇങ്ങനെയൊരു പൈസ ഉണ്ട് എന്ന് എനിക്കൊരു പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എൻ്റെ അടുക്ക് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ SHM ബന്ധപ്പെടാനിടയായത്. എനിക്ക് ഇത്ര അറിവുള്ള എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഞാൻ പോലും അങ്ങനെയാണെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് SHM എന്താന്ന് പോലും അറിയില്ല. ഞാൻ ഈ SHM ഗൈഡ് ലൈൻസ് എനിക്ക് അവിടെ നിന്ന് ഒരാൾ അയച്ചു തന്നിട്ടുണ്ട്. അയച്ചു തന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള എല്ലാ കൃഷികൾക്കും SHM സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ റംബുട്ടാൻ തോട്ടം വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഏകദേശം അതിന്റെ തൈകൾക്കും ഈ ഇറിഗേഷനും കൂടി ഏകദേശം 50% കൂടുതൽ സബ്സിഡി ഉണ്ട്. പക്ഷെ അത് എത്ര കൃഷിക്കാർക്ക് ഇവിടെ അറിയാം? കേരളത്തിലെ ഏകദേശം 1,31,000 ഏക്കർ സ്ഥലം ഇനിയും കൃഷി ചെയ്യാൻ കിടപ്പുണ്ട്. അതായത് മനുഷ്യർ പിൻവാങ്ങിയ സ്ഥലങ്ങളുണ്ട്. ആക്ച്വലി അതിന്റെ 50%നും നമുക്ക് സബ്സിഡി ഉണ്ട്. പക്ഷെ അത് SHM വഴി കിട്ടുന്നുണ്ടെന്ന് ഇവിടെയുള്ള ആർക്കും അറിയില്ലെന്നാണ് എനിക്ക്. ഈ കൃഷിഭവൻ വഴി അത് വ്യക്തമായി അത് പുറത്തേക്ക് വരണം. എന്നാലും ഒത്തിരി പൈസ നമുക്ക് കിട്ടാണ്ട് അത് നമുക്ക് കിട്ടാനുള്ള പൈസ നമ്മൾ കളയുന്നോണ്ട് എന്താ കാര്യമായിരിക്കുന്നത്? അങ്ങനെ ഒരു സബ്സിഡി ഇത് കിട്ടിയാൽ മാത്രമേ കൃഷിക്കാരത് മുന്നോട്ട് വരാൻ തയ്യാറാവുകയുള്ളൂ. എന്നാലും കൃഷിക്കാർക്ക് ബെനിഫിറ്റ് കിട്ടുള്ളൂ. ആദ്യ കാലഘട്ടങ്ങളിൽ എന്ത് പറഞ്ഞാലും നല്ല കൃഷിക്കാരനല്ല, അതായത് ഇടവേള ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 3 years കടത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ വാഴക്കുളം പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് ഈ പൈനാപ്പിൾ കൃഷി ഉള്ളതുകൊണ്ടാണ് ആക്ച്വലി കൃഷിക്കാരൊരു ബുദ്ധിമുട്ടില്ലാതെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ആദ്യത്തെ 3 years അതിലോടും, അത് കഴിഞ്ഞുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ക്രോപ്പ് എന്ന ആദായം വരാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ പ്രദേശങ്ങളിലുള്ള മനുഷ്യർ പോകുന്നത്. അന്നേരം ഇടവിള കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കൃഷി ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അത് ഏതാന്ന് കണ്ടുപിടിച്ച് ആ ഇടവിളയിൽ പോയിരിക്കണം.
0: എറണാകുളം ജില്ലയിലെ കൊച്ചുവിടി ഹൌസിലെ ശ്രീ ജോസ് മാത്യു എന്ന ജോസി കൊച്ചുവിടി കേരളത്തിലെ തന്നെ ശ്രദ്ധേയനായ കർഷകനാണ്. 30 acres വളരെ ഭംഗിയായി ജാതി നഴ്സറിയും ഫലവർഗ്ഗങ്ങളുമൊക്കെയായി കൃഷിയിൽ ചുവടുറപ്പിച്ചപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കൈനിറയെ സമ്പാദിക്കാനുമൊക്കെ സാധിക്കുന്നു. നിശ്ചയദാർഢ്യവും കാലത്തിനനുസരിച്ചുള്ള ചുവടുമാറ്റവും നൂതന സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള കൃഷിയുമൊക്കെ ഒത്തുചേരുമ്പോൾ ഇവിടെ പരാജയങ്ങളില്ല. എന്നും വിജയത്തിലേക്കുള്ള കുതിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കും. SHM പോലുള്ള സർക്കാർ സംവിധാനങ്ങൾ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു നൽകുന്ന പ്രോത്സാഹനങ്ങൾ ഇവർക്ക് കൂടുതൽ കരുത്തു പകരുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ പ്രമുഖ സ്വകാര്യ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ ആദ്യ റോക്കറ്റ് വിക്ഷേപണമായ വിക്രം 1 ദൌത്യത്തിൽ നിർണായക പങ്കുവഹിച്ച മലയാളി എഞ്ചിനീയർമാരുടെ സംഘം മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. വിവിധ ചികിത്സാ സമ്പ്രദായങ്ങളിലെ അറിവുകളും ചികിത്സാരീതികളും ക്യാൻസർ രോഗികളുടെ ക്ഷേമത്തിനായി ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ തുടരുന്നു. ദക്ഷിണ നാവിക കമാൻഡിലാണ് ഉഭയകക്ഷി അഭ്യാസം നടക്കുന്നത്. ആദിവാസി സമൂഹത്തോളം കാടിനെ അറിയുന്ന മറ്റാരുമില്ലെന്നും ഈ അറിവ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും വനപരിപാലനത്തിനും ഉപയോഗപ്പെടുത്തുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. LPST റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന നിരാഹാര സമരം പിൻവലിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീനുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് അമ്പലമേട് വിശ്വാസവഞ്ചന കേസിൽ പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ച് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി. കർക്കിടക വാവ് ദിനത്തിൽ സപ്ലൈകോ, മാവേലി സ്റ്റോറുകൾ, സൂപ്പർ സ്റ്റോറുകൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ വിൽപ്പനശാലകളും തുറന്നു പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കർക്കിടക വാവു ബലിതർപ്പണത്തിന് വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മരാമായണ പാരായണം 26-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. ജൈവ കൃഷിക്കായി ജൈവ വളക്കൂട്ടുകൾ, രവീന്ദ്രനാറുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ ടി ആർ മഹാലിംഗം പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ. 10:30 നിഷാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ എഴുതിയ അഗ്നിപൂജ എന്ന കവിത. ആലാപനം ശിവപ്രിയ രഞ്ജിത്ത്. അധ്യാത്മരാമായണ പാരായണം 27-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. തുടർന്ന് ഉദയഗീതം കെ എസ് സുദീപ് കുമാർ പാടിയത്. പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ അവതരിപ്പിക്കുന്നു.

കാർഷിക മേഖല വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കരുണാസായി മനോയാനം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗ്രാമകേരളം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ്യ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം. ഒറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 107 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. ഒൻപത് 9:30 ഗാനോപഹാരം. 10:02 മുതൽ 11 മണി വരെ PR എക്സ്പോർട്ട് അക്ഷരച്ചപ്പ്. 10:30 റീഗൽ ജ്വലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ഡോക്ടറോട് ചോദിക്കാം. കുട്ടികളിലെ കരൾ രോഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ പ്രശാന്ത് KS മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം. 12:02 കൂട്ടുകാരിയിൽ സെറിബ്രൽ പൾസിയെ അതിജീവിച്ച സാവിയോ ജോസും അമ്മയും പങ്കുവയ്ക്കുന്ന ജീവിതത്തിന്റെ കരുത്തുറ്റ അനുഭവങ്ങൾ, 1 ഭാഗം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര. ഗർഭാശയ മുഴകളും ഹോമിയോ ചികിത്സയും. ഡോക്ടർ ഗീത MG സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഇതാ ഒരു ചോദ്യം. 2:02 ഫീച്ചർ സ്വതന്ത്ര ഇന്ത്യയും വികസന നേട്ടങ്ങളും, രചന ശരത് ഗീതാലാൽ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയ്പൂക്കൾ. 3 മണിക്ക് സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പുനഃപ്രക്ഷേപണം. സന്തോഷ് ജനാർദ്ദനൻ പങ്കുവയ്ക്കുന്ന അലാസ്ക യാത്രാവിശേഷങ്ങൾ, 2 ഭാഗം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4 മണിക്കും 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം, 27 ദിവസം. കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 ഫാം ടു സിറ്റി. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് മൊഴിയാമൊരു കഥ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ. അങ്കമാലി ജോസ് ദിൽറുബയിൽ വായിച്ച കൃതികൾ. 10:30 നിശാ സുരഭി. 11 മണിക്ക് സുഭാഷിതം. ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിദ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.9 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 2.3 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.5 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പ് കഴിഞ്ഞു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രചന വിനായക് ശശികുമാർ, സംഗീതം ഷാൻ റഹ്മാൻ. വിനീത് ശ്രീനിവാസൻ പാടിയത് ചിത്രം ഹെലൻ.

0: ഒരു സ്മാർട്ട് ടി വി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടി വി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: MRT ലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
4: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
5: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ. August 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25ാം വയസ്സിലേക്ക്.
6: August 12-13 ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
5: ഒപ്പം വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും പിറന്നാൾ സമ്മാനങ്ങളും. സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
7: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം ഭക്ത ഹനുമാൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്. ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും
0: ലേഡീസ് ജെന്റ്സ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
0: അതെങ്ങനെ?
2: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: മനു മഞ്ജുത്തിന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ ഈണം പകർന്ന് മിഥുൻ ജയരാജും സംഘവും പാടിയത് ചിത്രം അരവിന്ദന്റെ അതിഥികൾ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി സന്ധ്യാഗീതത്തിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ
1: രാമായണ പാരായണം 26-ാം ദിവസം. ഇന്നു മുതൽ യുദ്ധകാണ്ഡം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ശ്രീരാമാദികളുടെ നിശ്ചയം, ലങ്കാവിവരണം, യുദ്ധയാത്ര, രാവണ കുംഭകർണ സംഭാഷണം, രാവണ വിഭീഷണ സംഭാഷണം എന്നീ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടി.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: പിയാ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ് ബുധനാഴ്ച രാവിലെ 10:00. പ്രായോജക കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പിയാ എക്സ്പോർട്ട് തിരുവനന്തപുരം.
3: ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്നഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. കർക്കിടക വാവുബലിക്കുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. പ്രശസ്ത ചിന്തകനും ശാസ്ത്ര പ്രചാരകനുമായ എം പി പരമേശ്വരൻ അന്തരിച്ചു. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. കേരള എന്നതിന് പകരമാണ് ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ ഭേദഗതി വരുത്തി കേരളം എന്ന പേര് സംസ്ഥാനത്തിന് ഔദ്യോഗികമായി നൽകുന്നത്.
4: സംബോധിത करने के लिए तत्काल भारत के संविधान के अनुच्छेद 3 के प्रांत के तहत केरल राज्य विधानमंडल को भेजने हेतु राष्ट्रपति जी को प्रस्तुत करने के लिए केंद्र सरकार के प्रस्ताव को मंजूरी दी है.
3: കേന്ദ്ര മന്ത്രിസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും അംഗീകാരത്തിന് ശേഷമാണ് ബിൽ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് എത്തിയത്. ഇരുസഭകളും പാസാക്കിയ ശേഷം രാഷ്ട്രപതി കൂടി അംഗീകരിക്കുന്നതോടെ ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കും. പുനർനാമകരണ ബില്ലിന്മേലുള്ള ചർച്ചകളിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള എം പിമാർ വിട്ടുനിന്നതിനെ ശ്രീ നിത്യാനന്ദ റായ് വിമർശിച്ചു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ലും ലോക്സഭ ഇന്ന് പാസാക്കി. പ്രതിപക്ഷ ബഹളത്തിനിടെ ചർച്ച കൂടാതെയാണ് ഇരു ബില്ലുകളും പാസാക്കിയത്. ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബിൽ രാജ്യസഭയും ഇന്ന് അംഗീകരിക്കുകയായിരുന്നു. ദേശീയ ട്രൈബ്യൂണൽ കമ്മീഷൻ രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള പരിഷ്കരണ നടപടികളാണ് ബിൽ മുന്നോട്ട് വയ്ക്കുന്നത്. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു.

0: ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് കത്തയച്ചു. നിലവിൽ ഗാർഹിക ഇന്ധനം ബുക്കിംഗിനുള്ള കാത്തിരിപ്പ് കാലയളവ് നഗരപ്രദേശത്ത് 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസവുമാണ്. ഓണക്കാലത്ത് അധിക ആവശ്യകതയുള്ളതിനാൽ ഈ സമയവ്യത്യാസം കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാഹനങ്ങളുടെ ബാഹുല്യത്താൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിന് ഏറെ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ റോഡുകളിലെ സീബ്ര ലൈനുകളുടെ വീതി അടിയന്തരമായി വർദ്ധിപ്പിക്കും. മൾട്ടി ലൈൻ ട്രാഫിക് വരുന്ന പാതകളിൽ പെഡസ്ട്രിയൻ ക്രോസിംഗ് റെസ്ക്യൂ സ്പോട്ട് സജ്ജീകരിക്കും. ഈ രണ്ട് സുരക്ഷാ സംവിധാനങ്ങളും തിരുവനന്തപുരം കിഴക്കേക്കോട്ട, സ്റ്റാച്യു എന്നിവിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അടിയന്തരമായി നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കർക്കിടക വാവുബലി തർപ്പണത്തിന് സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുലർച്ചെയാണ് പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള തർപ്പണ കേന്ദ്രങ്ങളിലെത്തുന്ന ഭക്തർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം തുടങ്ങി ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള പ്രധാന തർപ്പണ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതായും മന്ത്രി അറിയിച്ചു. ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ആലുവ മണപ്പുറത്ത് പൂർത്തിയായി. നാളെ പുലർച്ചെ ആരംഭിക്കുന്ന പിതൃതർപ്പണ കർമ്മങ്ങൾ വൈകിട്ട് 3 വരെ തുടരും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നെഹിമ.
1: സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ആയിരങ്ങൾക്ക് ബലിയർപ്പിക്കാനായി ആവശ്യത്തിന് ബലിത്തറകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ കനത്ത മഴയിൽ പെരിയാർ കരകവിഞ്ഞതിനെ തുടർന്ന് മണപ്പുറത്ത് വെള്ളം കയറുകയും ചെളി അടിഞ്ഞുകൂടുകയും ചെയ്തിരുന്നു. ഇവിടെയെല്ലാം ചെളി നീക്കി ശുചീകരിച്ചിട്ടുണ്ട്. ബലിതർപ്പണത്തോടനുബന്ധിച്ചുണ്ടാകുന്ന തിരക്ക് പരിഗണിച്ച് 400-ലേറെ പോലീസിനെയാണ് വിന്യസിക്കുന്നത്. KSRTC, കൊച്ചി മെട്രോ തുടങ്ങിയ പൊതുഗതാഗത സംവിധാനങ്ങളും കർക്കിടവാവിനോടനുബന്ധിച്ച് അധിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ തുടരുന്നു. ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കുന്ന 5 ദിവസത്തെ അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. പ്രമുഖ ശാസ്ത്രജ്ഞനും ശാസ്ത്രപ്രചാരകനും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൂടെ സാധാരണ ജനങ്ങളിലേക്ക് ശാസ്ത്രത്തെ എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച അദ്ദേഹം നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. തൃശൂർ കീരാലൂർ സ്വദേശിയായ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. മഴവെള്ളം ഇറങ്ങിയതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയെങ്കിലും കുട്ടനാട്ടുകാരുടെ വെള്ളപ്പൊക്ക ദുരിതത്തിന് ഇതുവരെയും ശമനമുണ്ടായിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും മടങ്ങിയെത്തി ജനം വീടുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. റോഡുകൾ ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ്. അതിനാൽ ജലഗതാഗതം മാത്രമാണ് ഇപ്പോഴും കുട്ടനാട്ടിലുള്ള ഏക ഗതാഗത മാർഗം. മടവീണ കൃഷിനാശമുണ്ടായ പാടശേഖരങ്ങളിലെ നെൽകൃഷി വീണ്ടെടുക്കുവാനുള്ള ശ്രമവും തുടരുകയാണ്.
0: സംസ്ഥാനത്ത് മഴയ്ക്ക് പൊതുവെ ശമനമുണ്ടായിട്ടുണ്ട്. എന്നാൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 8:30 മുതൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഓണത്തോടനുബന്ധിച്ച് KSRTCയുടെ പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകളിൽ റിസർവേഷൻ ആരംഭിച്ചു. ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 2 വരെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് പ്രത്യേക സർവീസുകൾ നടത്തുന്നത്. യാത്രക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തും. KerlaRTC.com വെബ്സൈറ്റിലൂടെയും എന്റെ KSRTC മൊബൈൽ ആപ്പ് വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയഗീതമായ വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക്.

0: പിരിഞ്ഞു. ഓണക്കാലത്ത് ഗാർഹിക പാചക വാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. കർക്കിടക വാവുബലിക്കുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. പ്രശസ്ത ചിന്തകനും ശാസ്ത്രപ്രചാരകനുമായ എം പി പരമേശ്വരൻ അന്തരിച്ചു. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. ഷാഫി കൊല്ലം രചിച്ച സംഗീതം പകർന്ന് അഫ്സലും സംഘവും പാടിയ ഗാനം കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ കേൾക്കാം.
1: വയലും വേടും.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലിൻ വീടും പരിപാടിയിലേക്ക് സ്വാഗതം. കാറ്റടിക്കുമ്പോൾ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നതിനെ ഓർത്ത് ഒരു മരം കരയാറില്ല. കാരണം വേരുകൾക്കറിയാം വസന്തത്തിന്റെ ഇലകൾ വീണ്ടും തളിർക്കുമെന്ന്. ജീവിതവും അങ്ങനെയാണ്. പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റിൽ ചിലർ നമ്മെ വിട്ടുപോകാം, ചിലർ കൈവിടാം. അതുകൊണ്ട് തളരരുത്. നിങ്ങളുടെ ഉള്ളിലെ പ്രത്യാശയുടെ വേരുകൾ ജീവനുള്ളതാണെങ്കിൽ ഒരു പുതിയ വസന്തം തീർച്ചയായും വരും. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ജൈവ വളക്കൂട്ടുകളെ കുറിച്ച് ജൈവ കർഷകനായ ശ്രീ ആർ രവീന്ദ്രൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ പ്രധാന പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിനു മുൻപ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: കന്നുകാലികളിൽ ചെള്ളിനും ഈച്ചയ്ക്കുമുള്ള മരുന്ന് ഉപയോഗിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ചോദ്യം കേട്ടല്ലോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കൃഷിയിൽ താല്പര്യമുള്ളവർക്ക് ഒരിക്കലും അത് ചെയ്യാതിരിക്കാനാവില്ല. ഒരു തപസ്യ പോലെയാണ് കൃഷി അവർക്ക്. നഷ്ടം വന്നാലോ കൃഷി നശിച്ചാലോ ഒന്നും തന്നെ അത് ഉപേക്ഷിക്കുവാനും അവർ തയ്യാറാവില്ല. കൃഷി ഒരു ജീവശ്വാസം പോലെ കൊണ്ടു നടക്കും അവർ. ഇങ്ങനെയുള്ള കൃഷിക്കാർ ഉള്ളതുകൊണ്ടാണ് നമ്മളെ പോലുള്ളവർ ഭക്ഷണം കഴിച്ചു പോരുന്നതും. കൃഷി ചെയ്യുക മാത്രമല്ല, ചെടികൾക്ക് ആവശ്യമായ വളക്കൂട്ടുകൾ മനുഷ്യന് ആഹാരം പാകം ചെയ്യുന്നത് പോലെ തയ്യാറാക്കി ചെടികളെ സ്വന്തം മക്കളെ പോലെ കരുതി പരിപാലിക്കുന്നവരും കുറവല്ല. പലതരം ജൈവക്കൂട്ടുകൾ ചേർത്ത് ജൈവവളം നിർമ്മിച്ച് തങ്ങളുടെ കൃഷിയിടത്തെ പരിപാലിച്ച് നമുക്ക് വേണ്ടി വിഷമില്ലാത്ത ഭക്ഷണം തരുന്ന ദൈവതുല്യരാണ് ഈ കൃഷിക്കാർ. ജൈവവളക്കൂട്ടുകൾ പല രീതിയിലും പല പാകത്തിലും ഒക്കെ നിർമ്മിച്ച് നമ്മെ വിസ്മയിപ്പിക്കുകയാണ് ഇവിടെ ഈ ജൈവ കർഷകൻ. അദ്ദേഹം തന്റെ അറിവ് മറ്റുള്ളവരിലേക്കും പകർന്നു നൽകുന്നതിൽ തൽപരനാണ്. നിരവധി പേർ ഇദ്ദേഹത്തിൽ നിന്നും ജൈവ കൃഷി പഠിക്കുന്നുമുണ്ട്. തിരുവനന്തപുരം ഉള്ളൂരുള്ള ജൈവ കർഷകനായ ആർ രവീന്ദ്രനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: രവീന്ദ്രൻ സർ, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൈവ വളക്കൂട്ടുകളെ കുറിച്ചാണല്ലോ. സർ നിരവധി ജൈവ വളക്കൂട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
4: ആരംഭഘട്ടത്തിൽ എന്ന് പറയുന്നത് വെച്ചാൽ 1996 മുതൽ ഞാൻ ഈ ജൈവവളം കുറച്ചൊക്കെ ഉണ്ടാക്കുകയും സ്വന്തമായിട്ട് ജൈവവള കൃഷിയും ചെയ്യുകയാണ്.

0: അതിൽ ആദ്യം ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് ഒരു ഗവ്യം. അത് കഴിഞ്ഞിട്ടാണ് ഒരു ഹൃദയാമൃതം എന്നുള്ളൊരു പടം ഉണ്ടാക്കാനുള്ള ഒരു തോന്നിയത്.
1: ഹൃദയാമൃതം കഴിഞ്ഞിട്ട് ഇപ്പം പുതിയതായിട്ട് വേറെ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ടല്ലോ. ഇത്
0: ഇപ്പൊ ചെയ്യുന്നത് സസ്യാമൃതമാണ്.
1: ഇപ്പൊ നമ്മള് തുടക്കത്തിൽ നിന്ന് തുടങ്ങാം. ഗവ്യം എങ്ങനെയാണ് ഉണ്ടാക്കിയത്, അതിനെ കുറിച്ചൊന്ന് പറയാം.
0: ഗവ്യത്തിലുള്ളത് സാധനങ്ങളൊന്നും വേണ്ട. പച്ച ചാണകം, കടല പിണ്ണാക്ക്, ഗോമൂത്രം, പിന്നെ പഴങ്കഞ്ഞി വെള്ളം, ഇങ്ങനെയൊക്കെ ഉള്ളത് മതി. ബാരലിലോ ഡ്രമ്മിലോ കലക്കി വെച്ചിട്ട് ഒരു 8-10 ദിവസം വെച്ച് നമുക്ക് ചെടികൾക്ക് എടുക്കുന്നതിൻ്റെ ഒരു 10 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ട് വെച്ച് ചെടിക്ക് ഒഴിക്കാം. പക്ഷെ അതിൽ ശർക്കര കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ശർക്കര ചേർക്കാത്ത എനിക്ക് ഒരു വളവുമില്ല. കാര്യം അതിനകത്ത് ശർക്കരയിലാണ് ജീവാണുക്കളും സൂക്ഷ്മാണുക്കളും വളരുന്നത്. അപ്പോൾ ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൽ ധാന്യപ്പൊടി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെടികൾക്ക് വളർച്ച കൂടി വന്നു. അപ്പോൾ അതൊരു ഗവിയായിട്ടുള്ള പേര് കൊടുത്ത് ചെയ്തു വരുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഫിഷമിന ഉണ്ടാക്കുമായിരുന്നു. ഫിഷമിന മത്തിയും ശർക്കരയായിരുന്നു. മത്തിക്ക് വില കൂടി വന്നപ്പോൾ ഞാൻ എൻ്റെ വേസ്റ്റ് വെച്ച് ഉപയോഗിച്ച് നോക്കി. അപ്പോൾ സാധാരണ മത്തിയും ശർക്കരയും വെച്ച് ഫിഷമിന ഉണ്ടാക്കി ഉപയോഗിക്കുന്നേക്കാളും വളരെ നേട്ടമാണ് അതിൻ്റെ വേസ്റ്റ് വെച്ച് ഉണ്ടാക്കുന്നത്.
1: മീനിൻ്റെയൊക്കെ
0: വേസ്റ്റ്, ഏത് വേസ്റ്റും ആകാം, വലിയ മീനോ ചെറിയ മീനോ. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ആ വലിയ നെൻമീനിൻ്റെ വേസ്റ്റ് തൊട്ട് നെത്തോലിയുടെ അപേക്ഷ വരെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന് ചിലവ് നമുക്ക് വളരെ കുറവാണ്.
1: ഉണ്ടാക്കുന്ന രീതി സെയിം തന്നെയാണ്?
0: സെയിം തന്നെ. പക്ഷെ നമുക്ക് മത്തിയും ശർക്കരയും വെച്ച് ഉണ്ടാക്കുമ്പോൾ 1:1 അനുപാതം വരുന്നു. പക്ഷെ വേസ്റ്റ് വെച്ച് ഉപയോഗിക്കുമ്പോൾ 1:1, 1 കിലോ വേസ്റ്റിന് 1.5 കിലോ ശർക്കര വലത്തൊക്കെ പോകുന്നത്. മീനിന്റെ വേസ്റ്റ് ഞാൻ കൊണ്ടൊരു ബാരലിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉദ്ദേശം വെച്ച് ശർക്കര ഇടും, ഇതിനെയും കൊണ്ട് തട്ടും, ഇളക്കും. ഇളക്കി ബാരലിന്റെ ഒരു അരഭാഗത്തിൽ കൂടുതലാകുമ്പം എയർ ടൈറ്റ് അടച്ച് ഒരു 5 ദിവസം വെച്ചേക്കും. 5 ദിവസം കഴിഞ്ഞ് കലക്കി എടുത്തു കഴിഞ്ഞാൽ ഫിഷമിന് ഓയിലും മത്തിയും ശർക്കരയും വെച്ച് ഉണ്ടാക്കുന്നേക്കാളും 1.5 മടങ്ങ് ഗുണം. ഞാൻ ചെടികളിൽ നട്ട് പരീക്ഷണാർത്ഥം തെളിയിച്ചതാണ്.
1: ഇത് അരിച്ചെടുക്കുമായിരിക്കും അല്ലേ?
0: അരിക്കൊന്നും വേണ്ട സാറേ. ഫിഷമിനോ നമുക്ക് കമ്പോളത്തിൽ വിൽക്കാനാണെങ്കിൽ അരിച്ചെടുത്ത് വയ്ക്കണം. കൊത്തും അതിൻ്റെ വേഷമൊന്നും പാടില്ല. ഇത് എല്ലാം കലക്കി വെച്ചിട്ട് അതിൽ നിന്ന് കുറേ കോരുന്നു, ബക്കറ്റിലിടുന്നു, പൈപ്പിനെ മൂട്ടിക്കൊണ്ട്. പൈപ്പ് എന്ന് വെച്ചാൽ കിണർ വെള്ളത്തിലുള്ള വെള്ളമാണ്. അതിൽ പൈപ്പ് തുടരുമ്പോൾ നല്ല കലങ്ങി വരുന്നു, വേസ്റ്റ് അടിയിൽ വരുന്നു, അതിനെ വെള്ളം ഒഴിക്കുന്നു.
1: ഇതിന് വാട വരുത്തില്ലേ?
0: ഇല്ല, സ്മെല്ലില്ല. അതായത് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന ഫിഷമിനാണെങ്കിൽ സാധാരണ ആൾക്കാർ പറയുന്നത് ആയുർവേദ ലേഹ്യത്തിൻ്റെ മണമെന്നാണ് പറയുന്നത്. ഒട്ടും സ്മെല്ലില്ല, നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഇത് കീടനാശിനിയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ചാഴിക്കെല്ലാം ഏറ്റവും ബെറ്ററാണിത്. ഇപ്പോൾ ഞാൻ നെല്ല് നട്ടേക്കാണ്. കതിരായി വരുമ്പം തൊട്ട് പുതിയ വരുന്ന സമയം തൊട്ട് ഞാൻ ഫിഷമിനെയാണ് പ്രധാനമായിട്ട് സ്പ്രേ ചെയ്യണം. 3 ദിവസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്യും. ഒരു ചാഴിയും വരാതെ നമുക്ക് വളവെടുക്കാൻ പറ്റും. അങ്ങനെ ഫിഷമിനുമായി. പിന്നെ മുട്ട മിശ്രിതം. മുട്ട മിശ്രിതം നമുക്ക് പൂവ് കൊടിച്ച് തടയാനും കൂടുതൽ പൂവും കായും ഉണ്ടാവാനാണ് മുട്ട മിശ്രിതം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ ക്ലാസ്സിന് പഠിപ്പിക്കുന്നതെല്ലാം ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. 6 മുട്ട വെച്ചാണ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. അതിൽ 6 മുട്ട അത് മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ ചെറുനാരങ്ങ നീര്, ചെറുനാരങ്ങ നീര് വെള്ളവും ചേർക്കാൻ പോലുള്ള ഫ്രഷായിട്ടുള്ള. അപ്പോൾ അതിന് നല്ല നീരുള്ള നാരങ്ങയാണെങ്കിൽ ഒരു 18-20 നാരങ്ങ ഉണ്ടായിരും. ചിലപ്പോൾ വലിയ മുട്ടയാണെങ്കിൽ 22 നാരങ്ങ ഉണ്ട്.
1: അത് മുങ്ങി നിൽക്കണം.
0: ആ, ഇത് നമ്മൾ ഒഴിക്കുമ്പം മുട്ടയിൽ മുങ്ങി നിൽക്കണം ഈ ചെറുനാരങ്ങ നീര്. അപ്പോൾ അത് ഒഴിക്കുന്നതെല്ലാം ഒരു പ്രത്യേക രീതിയാണ്. ആരംഭഘട്ടത്തിൽ ക്ലാസ്സെല്ലാം കൊടുത്തിട്ട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക, എല്ലാം എഴുതിയെടുത്തുകൊണ്ട് ചെയ്യും. തിരിച്ച് എന്നെ വിളിക്കും. ഒരു 25-30 ദിവസം കഴിയുമ്പോൾ വിളിക്കുന്നത് വെച്ചാൽ അതിൽ വെള്ള പൂപ്പ് വന്നു, അത് മുട്ട പൊട്ടിയില്ല, അങ്ങനെ മോളി കിടക്കണം എന്നുള്ളതാണ്. പക്ഷെ അത് ചെയ്യേണ്ടത് ഒരു പ്രത്യേക രീതിയാണ്. ഇപ്പം ഞാൻ എല്ലാ ബാച്ചിനും അത് ചെയ്ത് കാണിച്ചു കൊടുക്കും. കാര്യം ആർക്കും പരാജയം വരാൻ പാടില്ല. മുട്ട ഞാൻ അടുക്കി വയ്ക്കാൻ പറയും. അപ്പോൾ പലരും പറയാം അടുക്കി വയ്ക്കാൻ എന്തിന് പറയുന്നുള്ളതാണ്. അപ്പോൾ ഇത് മുട്ട എടുത്ത് കുപ്പിക്കകത്ത് അല്ലെങ്കിൽ എടുത്ത് ഇടുമ്പം പൊട്ടാൻ പാടില്ല. പൊട്ടിക്കഴിഞ്ഞാൽ അത് പോയി, ആ മുട്ട മിശ്രിതം ശരിയായിട്ട് വരുമില്ല അത്. അപ്പോൾ അടുക്കി വയ്ക്കാൻ പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ അകത്ത് കൈയിറക്കി അടുക്കി വെച്ചിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊരിലേക്ക് വയ്ക്കണം. നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ ഒറ്റ സ്റ്റെപ്പിന് ഒഴിക്കണം. നമ്മൾ കുറേച്ചെ കുറേച്ചെ ഒഴിക്കാൻ പാടില്ല. ഈ നാരങ്ങ നീര് അതിനകത്ത് മുട്ടയിൽ ചെന്ന് തട്ടുമ്പോൾ തൊട്ട് ഈ മുട്ട പൊങ്ങി
1: പൊങ്ങാൻ തുടങ്ങും.
0: അപ്പം പിന്നെ നമ്മൾ എത്ര ഒഴിച്ചാലും തികയാതെ വരും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് അധികം കുറച്ച് നാരങ്ങ നീര് വെച്ചേക്കണം. മുങ്ങി വരത്തൊക്കെ ഒത്തിരി ഒഴിച്ചിട്ട് ബാക്കി നമുക്ക് ഉപയോഗിക്കാമല്ലോ, കുടിക്കാമല്ലോ, ഇല്ലെങ്കിൽ അത്രയും ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ലാന്ന് പറയും. അപ്പോൾ അത് ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പം ചെയ്ത് കാണിച്ച് ക്ലാസ് എല്ലാം കഴിഞ്ഞ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ അതിൽ നോക്കിക്കോളാൻ പറയും. അപ്പം മുട്ട പൊങ്ങി പൊങ്ങി വരുന്നു. അപ്പം ഒരു ക്ലാസ് കഴിഞ്ഞ് പോകാൻ സമയത്ത് നോക്കിയപ്പോൾ മുട്ടയെല്ലാം പൊങ്ങിക്കഴിഞ്ഞു. ആ വിധത്തിലാണ് മുട്ട
1: ഒന്നിച്ചങ്ങ് എളുപ്പം അങ്ങ് ഒഴിച്ചിട്ട് അതങ്ങ്
0: പെട്ടെന്ന് കളയ്ക്കണം,
1: അടയ്ക്കണം.
0: ഇത് ഒറ്റ സ്റ്റെപ്പിനങ്ങ് ഇതങ്ങ് ഒഴിക്കുക. അപ്പോൾ നമ്മൾ മുങ്ങി നിന്ന് നിരത്തി കുടയും കളയ്ക്കണം. അതിൻ്റെ താമസം ഉണ്ടാവരുത്. താമസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറെ അകത്ത് കിടക്കുന്നതനുസരിച്ച് മുട്ട പൊങ്ങി വരും. നമ്മൾ എത്ര നാരങ്ങ നീര് ഒഴിച്ചാലും തികയാതെ വരും. തണലെടുത്ത് 15 ദിവസം വയ്ക്കും. 15 ദിവസം ആയിട്ട് അതിനെ എടുക്കും. അതിൽ 150 ഗ്രാം ശർക്കര ഇടും. ശർക്കര കഴിയുന്നതും കറുത്ത ശർക്കരയാണ് നല്ലത്. അപ്പോൾ കറുത്ത ശർക്കരയും വെള്ള ശർക്കരയും വെച്ച് ഉപയോഗിച്ചപ്പോൾ ഏറ്റവും ഗുണമായിട്ട് തോന്നിയത് കറുത്ത ശർക്കരയാണ്. അതിനുശേഷം ഞാൻ പറയും കറുത്ത ശർക്കര എന്നാ വേണമെന്ന് പറയും. അതിട്ട് നല്ലപോലെ കലക്കി കുടയ്ക്കും. മുട്ടയെല്ലാം തോടെല്ലാം പൊടിഞ്ഞ് വരും. അവസാനം അതിൻ്റെ പാടയ്ക്കകത്ത് ചിലപ്പം ആ വെള്ളക്കരും മഞ്ഞക്കരും കിടന്ന് ആടിയാടി കിടക്കും. അങ്ങനെ ഒരു കമ്പോ ഒരു സ്പൂണുമായിട്ട് നല്ല കലക്കി ഉടച്ചതിന് ശേഷം 150 ഗ്രാം ശർക്കരയിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ച് 15 ദിവസം വയ്ക്കും. അപ്പോൾ 30 ദിവസമായി. 30 ദിവസം ആയിട്ടെടുത്ത് 3 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് അരിച്ചെടുത്ത് സ്പ്രേ ചെയ്യും. അത് മൊട്ട് വരുന്ന സമയത്താണ് ചെയ്യേണ്ടത്. അത് മൊട്ട് വന്ന് കായ് ബലം വന്ന് നമുക്ക് എങ്ങനെ മുട്ട മിശ്രിതം ഉപയോഗിക്കാം എന്നുള്ള ആ ഒരു പേടി വേണ്ട, ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം, ഒരു ദോഷമുള്ളതല്ല. കായലി സ്പ്രേ ചെയ്യുമ്പോൾ വീണാലും കുഴപ്പമൊന്നുമില്ല.
1: ഇത് എത്ര നാൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാം?
0: ഞാൻ 6 മാസം, ഇതുപോലെ പലരും ഈ ചോദ്യം ചോദിക്കാറുണ്ടായിരുന്നു. 6 മാസം വരെ വെച്ച് ഞാൻ ഉപയോഗിച്ചപ്പോൾ അതിന് ഒരു ദോഷവും വന്നിട്ടില്ല. സൂര്യപ്രകാശത്തിൽ വെക്കരുത്, തണലത്തെ വെക്കാവൂ. ഞാൻ സ്റ്റെയർകേസിന്റെ അടിയിൽ, വർക്ക് ഏരിയയിൽ, സ്ലാബിന്റെ അടിയിൽ ആണ് ഇത് എല്ലാം റെഡിയാക്കി വെക്കുന്നത്. അപ്പൊ വെയിലൊന്നും അടിക്കുന്നില്ല, ചൂടടിക്കുന്നില്ല.
1: പിന്നെ ഇനി നമ്മള് ഹൃദയാമൃതത്തിനെ കുറിച്ച് സംസാരിക്കാം.
0: എല്ലാരും നോട്ട് എഴുതുമ്പോൾ എഴുതിയൊക്കെ എടുത്തിട്ട് പറഞ്ഞു സാർ ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഹൃദയാമൃതത്തിൽ 150 പരം പച്ചിലകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പച്ചിലകൾ ഇവിടെ കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയും, നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളെ പുരയിടം ഒരു 10-50 മീറ്റർ അകലെയാണെങ്കിൽ അതുവരെ പോയിട്ട് വരുമ്പോഴൊരു കത്തി കയ്യിലിരിക്കുക, വഴിയിൽ കാണുന്ന എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇപ്പൊ 150 കൂടുതൽ വരും, അതിനെ കൊത്തി അറിഞ്ഞ് ഒരു 3 ബാരൽ വേണം. 2 എണ്ണം ചേർത്ത്, ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന 2 എണ്ണം 100 ലിറ്ററിന്റെ ബാരലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1 300 ലിറ്ററിന്റെയാണ്. കൊത്തി അറിഞ്ഞ് അതിനകത്ത് ഇട്ടിട്ട് അതിനകത്ത് നമുക്ക് ഗോമൂത്രം കിട്ടുമെങ്കിൽ അത് ഒഴിക്കും. ഗോമൂത്രം ഒരുമിച്ച് കൂടുതൽ കിട്ടാൻ സാധ്യതയില്ല. വീട്ടിലുള്ള കഞ്ഞിവെള്ളമോ കാടിവെള്ളമോ എന്തെങ്കിലും, കഞ്ഞിവെള്ളം കാടിവെള്ളം ഒന്നും ഇത് മുങ്ങി നിൽക്കാൻ തികഞ്ഞില്ലെങ്കിൽ പച്ചവെള്ളം ഒഴിക്കാം. പക്ഷെ പച്ചവെള്ളം ഒഴിക്കുന്നത് കിണറ്റ് വെള്ളം ഒഴിക്കുക, പൈപ്പ് വെള്ളം ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത്. പൈപ്പിൽ ക്ലോറിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് പൈപ്പ് വെള്ളം ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. അതിലൊരു 100 ലിറ്റർ കൊള്ളുന്ന ആ ബാരലിൽ ഞാൻ ഒരു കിലോ ശർക്കര ഇടും. അതിൽ കേടായ ശർക്കര മതി, അതിട്ട് നല്ല ഇളക്കി വെച്ചേക്കും. കൂടെ ഇതിനെ ഒന്ന് താത്ത് കൊടുക്കണം, കാരണം ഈ പച്ചിലകളെല്ലാം മുകളിൽ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ അതിനെ താക്കാൻ വേണ്ടി ഞാൻ ഒരു തടി ഒരു മത്ത് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാര്യം ഇത് വെച്ച് താക്കാൻ ഒന്ന് കലക്കാൻ വേണ്ടിയുള്ളതിൽ നമ്മൾ പണ്ട് വെണ്ണ കളയുന്ന ആ സിസ്റ്റത്തിന് താത്ത് വിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇരുന്ന ഒരു 10-40 ദിവസമൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ കുറേ ജ്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും. കാര്യം ഇതിൻ്റെ നല്ല അഴിയില്ലെങ്കിലും ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിൽ ലയിക്കും. 3 മാസമൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല കലക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പച്ച ചാണകം കലക്കും പോലെ ഇരിക്കും, അത്രയ്ക്ക് ഇലകളെല്ലാം അഴുകും. അപ്പോൾ അതൊരു ബാരലായി. 2 വേറൊരു ബാരലിൽ നമ്മളെ വീട്ടിലെ ആഹാരത്തിൻ്റെ അവശിഷ്ടം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെയും കളയണ്ട, ഉപയോഗിക്കണ്ട. ഓരോ ദിവസവും ഉള്ള ആഹാരത്തിൻ്റെ വേസ്റ്റ് നമ്മൾ അതിൽ എല്ലാം കൂടി രാത്രി ആകുമ്പോൾ കറികളാവാം, എല്ലാം ആകാം, ചോറാകാം, കാപ്പിയുള്ളതാവാം, എല്ലാം കൂടി അതിനകത്ത് ഒഴിച്ചിട്ട് ഓരോ പിടി കുമ്മായി ഇടുക. അപ്പോൾ അങ്ങനെ കുമ്മായി ഇട്ടിട്ട് ആ ബക്കറ്റോ ബാരലോ ഒരു 3/4 ഭാഗത്ത് കൂടുതലാവുമ്പോൾ നല്ലപോലെ ഇളക്കിയിട്ട് അടച്ച് ഒരു 30 ദിവസം ചെയ്യണം. കാര്യം ഈ കുമ്മായി ഇടുന്നത് നമുക്ക് കറികളുണ്ട്, എരിവുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്, മധുരമുണ്ട്. അപ്പോൾ ഇതിൽ ആസിഡിറ്റി ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. ആസിഡിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ കുമ്മായി ഇടുന്നത്. അപ്പോൾ അത് ഒരു 30 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് 3/4 ബാരൽ എടുക്കുക, ഒരു ബക്കറ്റ് എന്തെങ്കിലും എടുത്തിട്ട്, വലിയ ബാരലാണ് 3/4 ബാരൽ, അതൊരു ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന 300 ലിറ്റർ കൊള്ളുന്ന ബാരലാണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് നമ്മൾ കുറച്ച് ചാണകം 300 ലിറ്റർ ബാരലിലേക്ക് ഒരു 10 കിലോ കുറയാതെ 15 കിലോ ചാണകം, ഗോമൂത്രം എല്ലാം കൂടി ഒഴിച്ച് കലക്കി ഈ ബാരലിൽ ഒഴിച്ചിട്ട് ഈ പച്ചിലകളെ അഴിവാങ്ങിട്ടിരുന്ന അതിനെ എടുത്ത് ഇതിലങ്ങ് ചേർക്കും. പിന്നെ ആഹാരത്തിൻ്റെ വേശ അതും എല്ലാം കൂടി ചേർത്ത് കലക്കിയതിന് ശേഷം ഈ 300 ലിറ്റർ കൊള്ളുന്ന ആ ബാരലിലേക്ക് ഒരു 5 കിലോ കടലപ്പിണ്ണാക്ക്. കടലപ്പിണ്ണാക്ക് നമ്മൾ കുതിർത്തു വിടാം, അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി കുതിരും. പക്ഷെ അതിൽ ഇളക്കുകയാണ്, അതാണ് പ്രധാന ഘടകം. ഇളക്കുന്നത് സാധാരണ വലത്തോട്ട് നമ്മൾ ഇളക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ വലത്തോട്ട് എന്നുള്ളതിൽ ഞാൻ അത് തീർത്ത് പറയുന്നില്ല. കാര്യം നമുക്ക് വലത് കൈ വശമുള്ള ഒരാൾ എപ്പോഴും വലത്തോട്ട് ഇളക്കും, ഇടത് കൈ വശമുള്ള ആളാണെങ്കിൽ ഇടത്തോട്ട് ഇളക്കും. അപ്പം അതിൽ ചെയ്യേണ്ടത് വെച്ചാൽ ഏത് വശത്ത് നമ്മൾ ക്ലോക്ക് വൈസ് ആയിരുന്നാലും ആന്റി ക്ലോക്ക് വൈസ് ഇളക്കിയിരുന്നാലും തിരിച്ചിളക്കാൻ പാടില്ല, ഒരേ ദിശയിൽ മാത്രമേ ഇളക്കണമെന്ന് പറയുള്ളൂ. കാര്യം വെച്ചാൽ നമുക്ക് ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അറിയാം നല്ല ചുഴി ഇടുന്നുണ്ട്. ആ ചുഴി ഇടുന്ന സമയത്ത് നമ്മൾ ആ അതിൽ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഹൃദയാമൃതത്തിൻ്റെ രൂപമെല്ലാം മാറുകയാണ്, ഒരു പച്ച ഷെയ്ഡും ഒരു വെള്ള പതയെല്ലാം വരും. അപ്പോൾ എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ജീവാണുക്കളും സൂക്ഷ്മാണുക്കളും വളരെ കൂടുതൽ വിഘടിച്ച് വന്നതായിട്ടാണ് എൻ്റെ തോന്നൽ. പക്ഷെ ആ വിധത്തിൽ ഇളക്കി റെഡിയാക്കി എടുക്കണം. പിന്നെ അതിൽ 2 കിലോ ധാന്യപ്പൊടി, വേസ്റ്റ് ശർക്കര വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം അതിനകത്ത് ഇടാം. ഇതെല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഹൃദയാമൃതം. അപ്പോഴാണ് ഇത് ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടെന്നുള്ള ഇത് വെച്ചിട്ട് ആൾക്കാർ പറയുന്നത്. ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ അത് ഉണ്ടാക്കണ്ട, ആ ഗവി ഉണ്ടാക്ക്, കടലപ്പിണ്ണാക്ക് വാങ്ങിക്കാം, പച്ച ചാണകം നമുക്ക് ഒപ്പിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ അത് ഉണ്ടാക്കാനുള്ള ശ്രമം.
1: ഡൈല്യൂട്ട് ചെയ്തിട്ടല്ലേ?
0: ഡൈല്യൂട്ട് ചെയ്യണം. അതിനാണ് ഡൈല്യൂട്ട് ചെയ്യണത്. ഹൃദയാമൃതത്തിലാണെങ്കിൽ 20 ലിറ്റർ വെള്ളം ഡൈലൂട്ട് ചെയ്ത് ചുവട്ടിലൊഴിക്കും. 25 ഇരട്ടി വെള്ളം ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യാം,
1: തളിച്ചു കൊടുക്കാം.
0: അതും വൈകുന്നേര വേളയിലാണ്. കാര്യം ഇത്

0: അടിച്ചോ അല്ലെങ്കിൽ ഒഴിച്ചോ ഉടൻ സൂര്യപ്രകാശം തട്ടണ്ട എന്നുള്ളത് കൊണ്ടാണ്. ഗുണം വരുന്നതെല്ലാം വൈകുന്നേരം ഒഴിക്കുന്നതാണ്.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് താങ്കൾ ഇപ്പം ചെയ്യുന്നത് സസ്യാമൃതം.
0: സസ്യാമൃതം എനിക്ക് ഏറ്റവും മനസ്സിന് തൃപ്തിയായിട്ടുള്ളതാണ് സസ്യാമൃതം. അപ്പൊ അതിന് കോഴിക്കാഷ്ടം വെച്ചാണ്, അതില് കരിങ്കോഴിയുടെ കാഷ്ടം. കരിങ്കോഴി ഉള്ളത് ഏത് കോഴിയാകാം. അപ്പൊ ഞാൻ നമ്മളെ പഠിക്കാൻ പറ്റാത്ത പറയുന്ന വെച്ചാൽ, നിങ്ങൾ ഏത് കോഴിയായിട്ട് ഒരു 10 കോഴിയെ വളർത്തുക. 10 കോഴിയെ വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടാവശ്യമുള്ള മുട്ടയായി. അതിന്റെ കാഷ്ടം മതി നിങ്ങൾക്ക് ഈ വളം ഉണ്ടാക്കി ഉപയോഗിക്കാം. ഭാരിച്ച പൈസ കൊടുത്തോ ബുദ്ധിമുട്ടോ നിങ്ങൾ ഒരു വളവും വാങ്ങിക്കാൻ പോകരുത്. രാസവളം വേണ്ട, ജൈവവളം വേണ്ട. അസിഡിറ്റി മാറ്റിയ ചകിരി ചോറ് തന്നെ വേണം. അതിനെ ഒന്ന് ബെതറും, കോഴി കാഷ്ടിക്കുന്നു, ഇതെല്ലാം അതിനകത്ത് വീഴുന്നു. അപ്പൊ അതിനുള്ള ഈ ജലാംശം എല്ലാം ഈ ചകിരിച്ചോറ് പിടിക്കുന്നു. ഒരു ഭാഗത്ത് ഒരു ബക്കറ്റിലോ ബാരലിലോ പഴുത്ത പഴം കൊണ്ടുവന്ന് നല്ലപോലെ ഞവിടും, അതിൽ ഈസ്റ്റ് ഇടും. അപ്പൊ അതിൽ നമുക്കൊരു 50 കിലോ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ 50 രൂപ ഈസ്റ്റ് മതിയാവും. അതിനെ ഇട്ട് നല്ലപോലെ വീണ്ടും ഞവടി വെച്ചിട്ട് 3 ദിവസം അതിൽ വെച്ചേക്കണം. 3 ദിവസം വെച്ചതിന് ശേഷം അതിൽ ശർക്കര ഇടണം, ഒരു 5 കിലോ ശർക്കര. അതിലിപ്പോൾ നമുക്ക് നല്ല ശർക്കര തന്നെ വേണമെന്നില്ല, അലിഞ്ഞ ശർക്കര എല്ലാം ഉപയോഗിക്കാം. നല്ല കലക്കി വെച്ചേക്കും. അപ്പോൾ അതൊരു കോമ്പൗണ്ട് രൂപത്തിലിരിക്കും, ഭയങ്കര വാസനയാണത്. ഇതിനൊരു 15 ദിവസം വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് ഈ കോഴിക്കൂടിൻ്റെ പുറത്ത് തന്നെ, ആ വെൽഡ് മെഷീൻ്റെ പുറത്ത് തന്നെ വാരി പതറും. വെറുതെ ചൂല് വെച്ച് തൂക്കുമ്പോൾ എല്ലാം അടിയപ്പും. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കോഴിക്കാഷ്ടം, ചകിരിച്ചോറ്, അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയ ഈ പഴം വെച്ചുണ്ടാക്കിയ കോമ്പൗണ്ട്, അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വന്നിട്ട് ഒരു കുറച്ച് കൂടി വരുമ്പം അതിനകത്ത് കയറി എല്ലാം കൂടി ഒരു ഭാഗത്ത് നീക്കി കൂട്ടും. കൂട്ടിയിട്ട് ശേഷം ഒരു 25 ദിവസം തണലത്ത് കിടക്കണം. 25 ദിവസം അവിടെ കിടക്കുമ്പോൾ ഇതെല്ലാം പൊടിഞ്ഞ് ഒരു ചൂടില്ല, സ്മെല്ലില്ല, ഒന്നുമില്ല. ചെടിയിലൊക്കെ കൊണ്ടിടാനൊക്കെ കൈകൊണ്ട് വാരിയിടാം. അത് എൻ്റെ പേരിട്ട് സസ്യാമൃതം. അത് കഴിഞ്ഞിട്ട് സസ്യാമൃതം പ്ലസ് എന്നുള്ളവർ ചെയ്തു. അതിൽ കുറച്ചുകൂടി വ്യത്യാസം വരുത്തി. ഹൃദയാമൃതം ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്നു, ഫിഷമിനോ പ്രത്യേകിച്ച് ചെയ്യണോ, ഒരു കർഷകന് ഇല്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ കൃഷി ചെയ്യുന്നവർക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നേക്കാളും ജോലി എളുപ്പം വേണം. അതിനുവേണ്ടി ഈ ഫിഷമിനോ ഹൃദയാമൃതവും സസ്യാമൃതത്തിൽ ലയിപ്പിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇളക്കി വെച്ചു സസ്യാമൃതം പ്ലസ് എന്ന് ഇരിക്കുന്നു. ഹൃദയാമൃതത്തിന് അതേപോലെ ഹൃദയാമൃതം പ്ലസ് എന്ന്, അതിൽ ഫിഷമിനയും കൂടി ചേർക്കുമ്പോൾ ഹൃദയാമൃതം പ്ലസ് എന്നുള്ളതിൽ ചെടികളെ വളർച്ച ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഈ സസ്യാമൃതം പ്ലസ്സിൽ കുറച്ചുകൂടി ഒരു മാറ്റം വരുത്തിയാണ്. അതിൽ കറ്റാപ്പഴുത്തട വേണം, പച്ചമുട്ട വേണം. അങ്ങനെ ചെയ്തുകൊണ്ട് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഞാൻ ഒരു കൂട്ടുണ്ടാക്കി. അപ്പൊ അത് പൂർത്തിയാക്കിയിട്ടില്ല, ഉണ്ടാക്കി
1: മുന്നോട്ട് കൊണ്ടുപോകണം,
0: മുന്നോട്ട് കൊണ്ടുപോകണം. അടുത്ത സ്റ്റെപ്പ് ഇതിന്റെ ഒരു സ്പെഷ്യൽ വളമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്.
1: രവീന്ദ്രൻ സാർ അങ്ങനെ സ്പെഷ്യൽ വളവും കൂടെ വരട്ടെ. ഇതുവരെ തന്നെ തങ്ങൾ നല്ല നല്ല ജൈവവളക്കൂട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ലപോലെ അതിൻ്റെ പ്രവൃത്തി ആൾക്കാർ കാണുന്നുണ്ട്, കർഷകരത് ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച് കേൾക്കുന്നവർക്ക് നല്ലൊരു നോളജ് കിട്ടിക്കാണും. വളരെ നന്ദി.
2: മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടിണങ്ങി കൃഷി ചെയ്യാൻ സഹായിക്കുന്ന മികച്ച മാർഗമാണ് ഈ ജൈവവള പ്രയോഗം. രാസവളങ്ങളുടെ അമിത ഉപയോഗം കുറച്ച് മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയും നിലനിർത്താൻ ജൈവവളങ്ങൾക്ക് കഴിയും. ആരോഗ്യമുള്ള മണ്ണും സുരക്ഷിതമായ ഭക്ഷണവും ഭാവി തലമുറയ്ക്കായി സംരക്ഷിക്കണമെങ്കിൽ ജൈവകൃഷിയിലേക്കുള്ള നമ്മുടെ ചുവടുവയ്പ് അനിവാര്യമാണ്. ജൈവവളക്കൂട്ട് നിർമ്മിക്കുന്നത് എങ്ങനെയെന്നും എങ്ങനെ ഉപയോഗിക്കാമെന്നും ഈ അഭിമുഖത്തിലൂടെ മനസ്സിലായില്ലേ? ജൈവ കർഷകനായ ശ്രീ ആർ രവീന്ദ്രനുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ആർ രവീന്ദ്രന്റെ ഫോൺ നമ്പർ 9496369816.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി നമുക്ക് കമ്പോള വില നിലവാരം നോക്കാം.
1: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,300 മുതൽ 28,200 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. കുരുമുളകിന് ക്വിന്റലിന് 65,000 മുതൽ 71,400 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 2,900 മുതൽ 4,100 രൂപ വരെയും വില ലഭിച്ചു. കശുവണ്ടി പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപ വരെയാണ് വില രേഖപ്പെടുത്തിയത്. റബ്ബർ ലോട്ടിന് 23,000 മുതൽ 27,300 വരെയും മഞ്ഞളിന് 16,500

0: വരും. അപ്പോ ഈ ഒരു കാലാവസ്ഥയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെൽപ്പാടങ്ങളിൽ സസ്യസംരക്ഷണ നടപടികൾ കൃത്യമായി സ്വീകരിക്കണം. പോളരോഗം കൂടുതലായി കാണുന്ന സ്ഥലങ്ങളിൽ രോഗബാധ വരാതിരിക്കാനുള്ള മുൻകരുതലായി സ്യൂഡാമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കണം. എല്ലാ വർഷവും ഈ രോഗം കണ്ടുവരാറുള്ള നെൽപ്പാടങ്ങളിൽ പ്രതിരോധശേഷിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യണം. ഓല ചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കുന്നതിനായി ഓലയുടെ മടക്ക് കയർകൊണ്ട് വലിച്ചു നിവർത്തിയ ശേഷം ബിവേറിയ എന്ന ജീവാണു കൾച്ചർ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചുകൊടുക്കുക. നെല്ലിലെ ബാക്ടീരിയൽ ഇലകരിച്ചിൽ നിയന്ത്രിക്കാൻ 20 ഗ്രാം പച്ച ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതും ചേർത്ത് തളിക്കാവുന്നതാണ്. തുടർച്ചയായ മഴ മൂലം തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെബ് സാഷേ 5 ഗ്രാം 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം. അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം 0.2% കൊസെഡ് പശ ചേർത്ത് തെങ്ങിന്റെ മണ്ടയിൽ മഴയില്ലാത്തപ്പോൾ തളിക്കുക. കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൌണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, കന്നുകാലികളിൽ ചെള്ളിനും ഈച്ചയ്ക്കുമുള്ള മരുന്ന് ഉപയോഗിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഉത്തരം, മൃഗചികിത്സയ്ക്കായി അംഗീകരിച്ച മരുന്നുകൾ മാത്രം ഉപയോഗിക്കുക. ലേബലിലെ നിർദ്ദേശങ്ങളും അളവും കൃത്യമായി പാലിക്കണം. വിളകളിൽ ഉപയോഗിക്കുന്ന കീടനാശിനികൾ കന്നുകാലികളിൽ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
3: വയലും വീടും

ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ആഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക.

ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ ചിത്ര ആലപിച്ച ഗാനം. രചന സന്തോഷ് വർമ്മ, അനൂപ് സത്യൻ എന്നിവർ. സംഗീതം അൽഫോൺസ് ജോസഫ്.

ജെയിംസ് ആൻഡ് ആലിസ് എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തിക്, അഭയ, ഹിരൺമയി എന്നിവർ പാടിയ ഗാനം. ഹരിനാരായണന്റെ വരികൾക്ക് സംഗീതം പകർന്നത് ഗോപി സുന്ദർ.

വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ ഷാൻ റഹ്മാന്റെ സംഗീതത്തിൽ വിജയ് യേശുദാസ് ശ്വേത എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കൊച്ചാവ് പൗലോ അയ്യപ്പ കൊയിലോ.

0: കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണിപ്പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്.
1: ചുറ്റിയെത്തും പ്രാവുകൾ ആര്യൻ പൊൻപാടം കൊയ്യുന്നു.
0: മറക്കാതെ കേൾക്കൂ ആവണിപ്പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: വീട്ടിൽ ലിസ്റ്റ് റെഡിയായി, ടിവി, ഫ്രിഡ്ജ്, ഫോൺ, മിക്സി. പക്ഷെ ബജറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഓഫായി.
3: ഓഫാവണ്ട, മൈജി ഉണ്ടല്ലോ.
2: എന്താ അവിടെ സ്പെഷ്യൽ?
3: മൈജി ഓണം മാസ് ഓണം 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട്സ്, പിന്നെ ഭാഗ്യം കൂടിയാൽ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, BMW വരെ.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: കൈതപ്പുറം രചിച്ച് മോഹൻ സിത്താര ഈണം പകർന്ന് യേശുദാസ്, റെമി ടോമി എന്നിവർ പാടിയ ഗാനം. ചിത്രം പട്ടണത്തിൽ സുന്ദരൻ.

0: ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ, ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495563321, 9495569321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
0: ഇനി കേൾക്കാം. ജൂൺ എന്ന ചിത്രത്തിൽ അമൃത സുരേഷ് ആലപിച്ച ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ രചിച്ചത് വിനായക് ശശികുമാർ, ഈണം പകർന്നത് ഇഫ്തി.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്നഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. കർക്കിടക വാവു ബലിക്കുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. കർക്കിടക വാവ് ദിനത്തിൽ സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ, സൂപ്പർ സ്റ്റോറുകൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ വിൽപ്പനശാലകളും തുറന്നു പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രശസ്ത ചിന്തകനും ശാസ്ത്ര പ്രചാരകനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് കുടിശ്ശിക പൂർണ്ണമായും തീർപ്പാക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചു. ഇതിന്റെ ഭാഗമായി 30 കോടി രൂപ കൂടി അധികമായി അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. FM ന്യൂസ് ഹെഡ്ലൈൻസ് സമാപിച്ചു.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. വെറുതെ ഒരു ഭാര്യ ഈ ചിത്രത്തിനു വേണ്ടി ശ്യാം ധർമ്മൻ സംഗീതം പകർന്ന് ആലപിച്ച ഗാനം. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ.

0: പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ചേട്ടാ ഒന്ന് മൈജിലേക്ക് വിടാമോ?
2: ഓണം ഷോപ്പിംഗ്
1: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
2: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ബി കെ ഹരിനാരായണൻ, ഗോപി സുന്ദർ കൂട്ടുകെട്ടിൽ സിത്താര കൃഷ്ണകുമാർ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം മധുര രാജ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: പിയാ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ് ബുധനാഴ്ച രാവിലെ 10:00 പ്രായോജക കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പിയാ എക്സ്പോർട്ട് തിരുവനന്തപുരം.

0: കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്.
1: ചുറ്റിയെത്തും പ്രാവുകൾ ആര്യൻ പൊൻപാടം കൊയ്യുന്നു.
0: മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ചാന്തുപുട്ട് എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് ഷാബ സമൻ, സുജാത എന്നിവർ പാടിയത്.

രാവണപ്രഭു എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ, ചിത്ര എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: അറിയിപ്പ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗി ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ആഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
2: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
1: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: എക്സ്പോ അക്ഷരച്ചെപ്പ് ബുധനാഴ്ച രാവിലെ 10 മണിക്ക്. പ്രായോജക കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പിആർ എക്സ്പോ തിരുവനന്തപുരം.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: മനു മഞ്ജിത് രചിച്ച് ജസ്റ്റിൻ പ്രഭാകരൻ ഈണം പകർന്ന് ശക്തി ശ്രീഗോപാലൻ പാടിയ ഗാനമണിനി ചിത്രം സർവം മായ.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ വില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.

അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ചിത്രത്തിന് വേണ്ടി വൈക്കം വിജയലക്ഷ്മിയും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം. രചന ശബരീഷ് വർമ്മ, സംഗീതം പ്രശാന്ത് പിള്ളൈ.

0: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആന്റ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: ശബരീഷ് വർമ്മയുടെ വരികൾക്ക് സൂര്യ എസ് കുറുപ്പ് ഈണം പകർന്ന് അരവിന്ദ് വേണുഗോപാൽ, സിയാ ഉൽ ഹക്ക് എന്നിവർ പാടിയ ഗാനം ചിത്രം ലൂക്ക.

ഹരിനാരായണന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസൻ, കാവ്യ അജിത് എന്നിവർ പാടിയ ഗാനം ചിത്രം ജേക്കബിന്റെ സ്വർഗരാജ്യം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. മനു മഞ്ജിത് രചിച്ച്, ഷാൻ റഹ്മാൻ സംഗീതം പകർന്ന് വിനീത് ശ്രീനിവാസൻ പാടിയത്. ചിത്രം ലവ് ആക്ഷൻ ഡ്രാമ.

0: പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണ് നീ, നടുക്കിരുന്നവളാണ് നീ.
1: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിശാ സുരഭിയിൽ കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9 കഴിഞ്ഞ 30 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം
1: സംഗീതസുധ.
2: ഇപ്പോൾ TR മഹാലിംഗം പുല്ലാങ്കുഴലിൽ വായിച്ച ത്യാഗരാജസ്വാമികൾ കൃതികൾ കേൾക്കാം. വയലിൻ RK വെങ്കിട്ടരാമശാസ്ത്രി, മൃദംഗം SVS നാരായണൻ, ഖടം തിരുവില്ലുവാമല വില്ലുവാദ്രി അയ്യർ. സുജന ജീവന എന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം കമാസ്, രൂപകതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടി ആർ മഹാലിംഗം പുല്ലാങ്കുഴലിൽ വായിച്ച ത്യാഗരാജസ്വാമികൾ കൃതികൾ. വയലിൻ ആർ കെ വെങ്കിട്ടരാമശാസ്ത്രി, മൃദംഗം എസ് വി എസ് നാരായണൻ, ഖടം തിരുവില്ലാമല വില്ലുവാദ്രി അയ്യർ. ഇനി അനുരാഗമുലേനി എന്ന് തുടങ്ങുന്നു രാഗം സരസ്വതി, രൂപകതാളം.

0: ഇതുവരെ കേട്ടത് ടി ആർ മഹാലിംഗം പുല്ലാങ്കുഴലിൽ വായിച്ച ത്യാഗരാജസ്വാമികൾ കൃതികൾ. വയലിൻ ആർ കെ വെങ്കിട്ടരാമശാസ്ത്രി, മൃദംഗം എസ് വി എസ് നാരായണൻ, ഘടം തിരുവില്ലുവാമല വില്ലുവാദ്രി അയ്യർ.
1: സംഗീതസുധ സമാപിച്ചു.

പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

നിഷ സുരഭിയിൽ ഇന്ന് ആദ്യം കാണാമറയത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ജാനകിയും സംഘവും ആലപിച്ച ഗാനം. രചന ബിജു തിരുമല, സംഗീതം ശ്യാം.

അശ്വമേധം എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല ആലപിച്ച ഗാനം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ജി ദേവരാജൻ.

നിശാസുരഭയിൽ ഒരു ഗാനം കൂടി. ശുദ്ധി കലശം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: നിശാസുരഭി സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം. സുഹൈബ് മൗലവി അവതരിപ്പിച്ചത്.
1: ഏത് ആത്മീയ ചിന്തകളും ആത്മീയ പ്രസ്ഥാനങ്ങളും, അത് മതകീയ ആത്മീയതയാണെങ്കിലും മതാതീത ആത്മീയതയാണെങ്കിലും, അതിൽ മൂന്ന് ആത്യന്തിക ലക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് സമാധാനമാണ്, രണ്ട് സൗഹൃദമാണ്, മൂന്ന് ജീവകാരുണ്യമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഏത് ആത്മീയ ചിന്തകൾ എടുത്ത് പരിശോധിച്ചാലും അതിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഒന്നാമത്തേത് സമാധാനം. ഹൈന്ദവ സന്യാസിമാർ ലോകത്തെ പഠിപ്പിച്ചത് ശാന്തി മന്ത്രമാണ്, ഓം ശാന്തി ശാന്തി ശാന്തി. ക്രൈസ്തവ ദേവാലയങ്ങളുടെ ചുമരുകളിൽ നിന്ന് നാം പഠിച്ച മനോഹരമായ ആപ്തവാക്യം ക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധിച്ചുകൊണ്ട് മാലാഖമാർ ഉദ്ഘോഷിച്ചിട്ടുള്ള വചനമാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇസ്ലാമിന്റെ അഭിവാദ്യം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. രണ്ടാമത്തേത് സൗഹൃദമാണ്. സൗഹൃദം എന്ന് പറഞ്ഞാൽ ജാതിമത ചിന്തകൾക്ക് അതീതമായ, കക്ഷിരാഷ്ട്രീയ ഭേദങ്ങൾക്ക് അതീതമായ സാഹോദര്യം. അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. സാഹോദര്യം. നമ്മുടെ നാടിനെക്കുറിച്ച് അദ്ദേഹം ദീർഘദർശനം ചെയ്യുകയാണ്. ജാതിഭേദങ്ങൾക്ക് അതീതമായി മതവിദ്വേഷങ്ങളില്ലാതെ സഹോദരതുല്യം ജീവിക്കുന്ന നാട്, നമ്മുടെ നാട് മലയാള നാട് മുഴുവൻ അങ്ങനെയാണ്, എന്നല്ല രാജ്യം മുഴുവൻ അങ്ങനെയാവണം. അതാണ് ഗുരുവിൻ്റെ ദീർഘദർശനം. നമ്മുടെ ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങുന്നത്. സാഹോദര്യം എന്ന് പറയുമ്പോൾ വലിയ മാതൃകകൾ, അടയാളപ്പെടുത്തലുകൾ സാഹോദര്യത്തിൻ്റെതായിട്ട് നമ്മുടെ നാടിനുണ്ട് എന്നുള്ളതാണ്. എല്ലാ സമുദായങ്ങൾക്കും സാഹോദര്യത്തിൻ്റെ വലിയ ചരിത്രം പറയാനുണ്ട്. ഇസ്ലാമിലെ വന്മല എന്ന് പറയുന്നത് മലയാളത്തിലെ മഹാകവി എടശ്ശേരിയുടെ ഒരു കവിതയുടെ തലവാചകമാണ്. ഇത് പൊന്നാനിയെ ഇതിവൃത്തമാക്കിയിട്ട് എഴുതുന്ന ഒരു കവിതയാണ്. അദ്ദേഹം പൊന്നാനിയിലെ രണ്ട് UP സ്കൂൾ വിദ്യാർത്ഥികളുടെ ചരിത്രം പറയാം. ഒരു കുട്ടിയുടെ പേര് അലവി എന്നാണ്, വേറൊരു കുട്ടിയുടെ പേര് ഗോവിന്ദൻ എന്നാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അലവിയുടെ പിതാവ് ഒരു പലചരക്ക് കട നടത്തുകയാണ്. ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വലിയ പ്രാരാബ്ധമാണ്. പലപ്പോഴും ഗോവിന്ദന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ നിന്ന് വേണ്ടത്ര ആഹാരം എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അലവി എന്ത് ചെയ്യും? പിതാവ് അറിയാതെ പിതാവിൻ്റെ പലചരക്ക് കടയിൽ നിന്ന് ഒന്നോ രണ്ടോ പഴമെടുത്തുകൊണ്ട് അത് സ്കൂളിലേക്ക് കൊണ്ടുപോയി ഉച്ചയ്ക്ക്. അതാണ് ഗോവിന്ദന് ഭക്ഷണമായിട്ടുള്ളത്. ഇങ്ങനെ തുടരെ തുടരെ പഴക്കുലയിൽ നിന്ന് ഈ പഴം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കാണുമ്പോൾ അലവി മോഷ്ടിക്കുകയാണെന്ന് കരുതി അലവിയെ തല്ലാൻ തുടങ്ങി. അപ്പോഴും ഞാൻ ഗോവിന്ദന് കൊണ്ടുപോയി കൊടുക്കുകയാണെന്ന് അലവി പറയുന്നില്ല. പിന്നെ അലവിയും ഗോവിന്ദനുമൊക്കെ വളർന്നു വലുതായി ഗോവിന്ദൻ മലയാളത്തിലെ മഹാകവി എടശ്ശേരിയായിട്ട് മാറുമ്പോൾ എടശ്ശേരി എഴുതുന്നതാണ് ഇസ്ലാമിലെ വന്മല. അദ്ദേഹം നമ്മുടെ നാടിൻ്റെ സാഹോദര്യത്തെ പ്രശംസിക്കുകയാണ്, ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഈ സാഹോദര്യം. പലപ്പോഴും ആ സാഹോദര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? അറിയാത്തോർ തമ്മിൽ അയൽപക്കക്കാർ, അറിയുന്നവരെല്ലാവരും അന്യനാട്ടാർ എന്ന് കവി നേരത്തെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു കാലത്തേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഇപ്പോൾ സംശയിക്കണം. അന്യനാട്ടുകാരെ മുഴുവൻ നമ്മൾ അറിയുമ്പോഴും അവിടെ നടക്കുന്ന ഓരോ വാർത്തകളും തത്സമയം തന്നെ നമ്മുടെ അറിവിലേക്ക് വരുമ്പോഴും നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താൾ രോഗിയായി കിടക്കുകയായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത് അയാളുടെ മരണവാർത്ത കേൾക്കുമ്പോഴാണ്. ഇത് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഇങ്ങനെ പൊതുവേ നമ്മുടെ ഗ്രാമങ്ങളിലൊന്നും അങ്ങനെയുള്ള ഒരു അയൽവക്കത്ത് അറിയാതെ പോകുന്ന അവസ്ഥയില്ല. പക്ഷേ നഗരജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അത് കൂടുതൽ കാണുന്നു. തീർച്ചയായിട്ടും ഈ ഒരവസ്ഥയെ ഭേദിക്കുവാനും ജനങ്ങൾ പരസ്പരം കൂടുതൽ അറിയാനും ആ ഒരു പൂർവികമായ അവസ്ഥയിൽ തന്നെ സാഹോദര്യത്തെ വീണ്ടെടുക്കുവാനും നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആത്മീയ ചിന്തകളുടെ ആഴത്തിലുള്ള വായന നമ്മുടെ സാഹോദര്യം ശക്തിപ്പെടുത്തുവാനുള്ള വലിയൊരു മോട്ടിവേഷനായി, വലിയൊരു പ്രചോദനമായി നമുക്ക് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.
0: സുഭാഷിതം അവതരിപ്പിച്ചത് സുഹൈബ് മൗലവി. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റും 12 സെക്കൻഡും. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി മുംബൈ റിലേ. ഏവർക്കും ശുഭരാത്രി.

जी हाँ, आप ही से कह रहा हूँ। यहाँ आएंगे आप?

तुमने मुझे बदनाम किया।

मिलते ही नजर, मिलते ही नजर आप मेरे दिल में आ गए। अफसोस है, अफसोस